ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 10, കൊല്ലവർഷം 1202 ചിങ്ങമാസം 16, 2026 സെപ്റ്റംബർ 1 തീയതി ചൊവ്വാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 15 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒദയോത്ത്.
1: ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില കാര്യങ്ങളുണ്ട്. ചില മുഖങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില അനുഭവങ്ങൾ, അതുപോലെ തന്നെ ചില വാക്കുകളും. വർഷങ്ങൾ എത്ര കടന്നുപോയാലും ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും. ചിലത് നമ്മെ സന്തോഷിപ്പിക്കും, ചിലത് നമ്മെ വേദനിപ്പിക്കും, ചിലത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ കരുത്തുപകരും. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു വാക്കിന്റെ വിലയെക്കുറിച്ചാണ്. ഒരു വാക്കിനെന്ത് വിലയുണ്ട്? നിഘണ്ടു നോക്കിയാൽ കുറച്ച് അക്ഷരങ്ങളുടെ കൂട്ടായ്മ മാത്രമാണത്. എന്നാൽ ജീവിതത്തിന്റെ നിഘണ്ടുവിൽ ചില വാക്കുകൾക്ക് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഒരിക്കൽ ഒരച്ഛൻ തന്റെ മകന് ഒരു ചാക്ക് നിറയെ ആണികൾ കൊടുത്തു. മകന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഇനി നിനക്ക് ദേഷ്യം വരുന്ന ഓരോ ദിവസവും വീട്ടുമുറ്റത്തെ വേലിയിൽ ഒരാണി വീതം അടിക്കണം. ആദ്യ ദിവസം 30-ലധികം ആണികളാണ് അവൻ അടിച്ചത്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആണികളുടെ എണ്ണം കുറഞ്ഞു. കോപം നിയന്ത്രിക്കാൻ അവൻ പഠിച്ചു. ഒടുവിൽ ഒരു ദിവസം പോലും ആണിയടിക്കാതെ കഴിയുന്ന സ്ഥിതിയിലെത്തി. അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, ഇനി ഓരോ ദിവസം കോപം നിയന്ത്രിക്കാൻ കഴിയുമ്പോഴും ഒരാണി വീതം ഊരിമാറ്റണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാ ആണികളും ഊരിമാറ്റി. അപ്പോൾ അച്ഛൻ അവനെ വേലിക്കരികിൽ കൊണ്ടുപോയി. മകനെ, നീ നന്നായി ചെയ്തു, പക്ഷേ ഈ ദ്വാരങ്ങൾ നോക്കൂ. ആണികൾ പോയെങ്കിലും അവ ഉണ്ടാക്കിയ മുറിവുകൾ അവിടെ തന്നെയുണ്ട്. കോപത്തിൽ പറയുന്ന വാക്കുകളും ഇതുപോലെയാണ്. മാപ്പ് പറയാൻ എളുപ്പമാണ്, പക്ഷേ ചിലപ്പോൾ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ മായാൻ വർഷങ്ങൾ വേണ്ടിവരും. എത്ര വലിയൊരു സത്യമാണ് ആ കഥ നമ്മെ പഠിപ്പിക്കുന്നത്! നമ്മുടെ വീടുകളിലെ പല പിണക്കങ്ങൾക്കും കാരണം സ്വത്ത് തർക്കങ്ങളോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ല, ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ പറഞ്ഞുപോയ ഒരു വാക്കാണ്. ചിലപ്പോൾ ഒരു വാചകം മതി വർഷങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന ഒരു ബന്ധം തകരാൻ. അതേസമയം ഒരു നല്ല വാക്കിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഒരാശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാളുടെ അനുഭവം വായിക്കാനിടയായി. ദീർഘനാളത്തെ ചികിത്സ കാരണം അദ്ദേഹം മാനസികമായി തളർന്നിരുന്നു. എല്ലാ ദിവസവും വാർഡിൽ വന്നിരുന്ന ഒരു നഴ്സ് മരുന്ന് നൽകുമ്പോൾ ഒരു കാര്യം മാത്രം പറയും, ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാകും. അത് വലിയൊരു പ്രസംഗമായിരുന്നില്ല, പക്ഷേ ആശുപത്രി വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് സുഖം നൽകിയത് മരുന്നുകൾ മാത്രമല്ല ആ വാക്കുകൾ കൂടിയായിരുന്നു. ശരിയാണ്, ചിലപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ വസ്തുവോ അല്ല, രണ്ടാശ്വാസ വാക്കുകളാണ്. അധ്യാപകരായ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയോട് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു അധ്യാപകൻ അറിയാതെ തന്നെ ഒരു ജീവിതത്തെ മാറ്റുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ വിദ്യാർത്ഥി പാഠപുസ്തകങ്ങൾ മറന്നേക്കാം, പക്ഷേ അധ്യാപകൻ നൽകിയ പ്രോത്സാഹനത്തിന്റെ ആ ഒരു വാചകം അയാൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ബാല്യത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ആരുടെയെങ്കിലും ഒരു അഭിനന്ദനം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നില്ലേ? അതുപോലെ ആരോ ഒരിക്കൽ പറഞ്ഞ ഒരു മോശം വാക്ക് ഇന്നും മായാതെ കിടക്കുന്നില്ലേ? അമേരിക്കൻ കവയിത്രി പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ പറഞ്ഞത് മനുഷ്യർ മറന്നേക്കാം, നിങ്ങൾ ചെയ്തത് അവർ മറന്നേക്കാം, പക്ഷേ നിങ്ങളുടെ വാക്കുകൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നത് അവർ ഒരിക്കലും മറക്കില്ല. ഈ വാക്കുകളിൽ വലിയൊരു ജീവിത പാഠമുണ്ട്. ഇന്ന് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ടെലിവിഷന്റെ ശബ്ദവും മൊബൈൽ ഫോണിന്റെ ശബ്ദവുമാകാം. എന്നാൽ പരസ്പരം കേൾക്കാനും സംസാരിക്കാനും നാം സമയം കണ്ടെത്തുന്നുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില വാക്കുകൾ വളരെ ചെറുതാണ്. നന്ദി, ക്ഷമിക്കണം, സുഖമാണോ, ഞാൻ കൂടെയുണ്ട്, നിനക്ക് കഴിയും. ഈ 5 വാക്കുകൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മുറിവുകളെ പോലും ഉണക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. ഒരു പഴമൊഴിയുണ്ട്, സംസാരിക്കുന്നതിന് മുമ്പ് നാവിനേക്കാൾ ഹൃദയത്തോട് ചോദിക്കണം. നമ്മൾ പറയാൻ പോകുന്ന വാക്ക് സത്യമാണോ, അത് ആവശ്യമായതാണോ, അത് മറ്റൊരാളെ വേദനിപ്പിക്കുമോ സന്തോഷിപ്പിക്കുമോ.

0: ഈ മൂന്ന് നാല് കാര്യങ്ങൾ സ്വയം ചോദിച്ചാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് മൂന്ന് പേരോടെങ്കിലും മൂന്ന് നല്ല വാക്കുകൾ പറയാം. ഒരു സുഹൃത്തിനെ അഭിനന്ദിക്കാം, ഒരു ബന്ധുവിനെ വിളിക്കാം, ഒരു കുട്ടിയോട് നിനക്ക് കഴിയുമെന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പറയുന്ന ആ വാക്കുകളിൽ ഒന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയേക്കാം. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവുകളും ഏറ്റവും വലിയ ആശ്വാസങ്ങളും ജനിക്കുന്നത് ഒരേ സ്ഥലത്തു നിന്നാണ്, മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന്. ഇന്നത്തെ ചിന്ത ഇത്രമാത്രം. ജീവിതം വലിയ കാര്യങ്ങളാൽ മാത്രമല്ല, ചെറിയ നന്മകളാലും മനോഹരമാകുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സജീവ് ഒദയോത്ത്.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ പാനലാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യന്റെ സംരക്ഷണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരൻ VC സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധ്യാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന്. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്തുവീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. അർജന്റീന താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനുവേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് 6:10 കാവ്യാഞ്ജലി. എൻ എൻ കക്കാട് എഴുതിയ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം സി വി ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരു സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികളും വിദഗ്ധരും പ്രതികരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സിനിമാ പാരഡസോയിൽ ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് അനുഭവം സാക്ഷ്യം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പ്രിയ സഹോദരിമാരായ ഷൺമുഖപ്രിയ, ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരി. 12:10 സേവന വാർത്തകൾ. 12:15 വി വി കൃഷ്ണപണിക്കരും സംഘവും അവതരിപ്പിച്ച തോറ്റംപാട്ട്. 12:40 ആരോഗ്യദീപ്തി. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാം. 1:00 നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലികിസ്. 5:00 6:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പഞ്ചവാദ്യം, പി വി ജയരാമമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം.

എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം മകം തൊഴുതു ജഗദമ്പേ എന്നാരംഭിക്കുന്നു.

പവിഴമല്ലിത്തറയിൽ വാണരുളും ദേവി. രാധികാതിലകം സംഘവും പാടിയത്.

0: മഞ്ജരി പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ 10:30 ലോക പശുദിനാഘോഷം ധേനുക 2026 ഭാഗമായി സെമിനാറും കർഷക സംവാദവും സംഘടിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയിൽ ബേക്കൽ റെയിൽവേ ഓവർബ്രിഡ്ജിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അതുവഴിയുള്ള ഗതാഗതം ഇന്നു മുതൽ 11 വരെ നിരോധിച്ചതായി കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച സ്റ്റാഫ് നഴ്സ് ഇന്റർവ്യൂ മാറ്റിവച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നെരുമ്പ്രം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഫാഷൻ ഡിസൈനിംഗ് ആന്റ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിൽ നിലവിലുള്ള ഒഴിവിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് രാവിലെ 10 നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 11 വരെ. ഫോൺ നമ്പർ 85 47 45 79 36. ബി സന്ധ്യ എഴുതിയ സാമൂഹിക കുറ്റാന്വേഷണ നോവലിനെക്കുറിച്ചുള്ള ചർച്ച നാളെ വൈകിട്ട് 4:30 കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഹരിതകേരള മിഷന്റെ ഭാഗമായുള്ള ജില്ലാ സാങ്കേതിക സമിതി യോഗം സെപ്റ്റംബർ 10 രാവിലെ 11 കാസർകോട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ അതിർത്തിയിൽ ലൈസൻസ് ഇല്ലാതെയും ലൈസൻസ് കാലാവധി അവസാനിച്ചും മതിയായ അനുമതിയില്ലാതെയും പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും www.ksmart.lsgkerala.gov.in എന്ന ksmart പോർട്ടൽ വഴി ഓൺലൈനായി IFTE ആന്റ് OS ലൈസൻസിനായി സെപ്റ്റംബർ 10 അപേക്ഷിക്കണം. അല്ലാത്തപക്ഷം സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം 04 67 22 40 45 30 എന്ന നമ്പറിൽ. തൊട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ 2 ഫാഷൻ ഡിസൈനിംഗ് ആന്റ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 മുൻപ് ഹാജരാകണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 99 47 64 93 99. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 5 രാവിലെ 11 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 5 രാവിലെ 10 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്നും നാളെയും വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് കേട്ടത്.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
5: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയം.

0: പടിഞ്ഞനാമം.
1: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
0: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: 100,000+ അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: ഇന്ന് 7:00 FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികളും വിദഗ്ധരും പ്രതികരിക്കുന്നു. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. FM ഡയറി തുടർന്ന് കേൾക്കാം അപൂർവഗാനം. നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡസോയിൽ ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് അനുഭവം സാക്ഷ്യം. ഇന്ന് 7:35 FM ഡയറിയിൽ.

രാവിലെ 11 മണിക്ക് പ്രിയാ സഹോദരിമാരായ ഷൺമുഖപ്രിയ, ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരി കേൾക്കാം ഇന്ന് രാവിലെ 11 മണിക്ക്.

ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ 1 ഭാഗം കേൾക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

1990കളിലെ ഗൃഹാതുര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൊസ്റ്റാൾജിക് നയൻറ്റീസ് കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി ടെലികിസ്. രാത്രി 7:35 സയൻസ് കഫേയിൽ കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പാറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസായുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന് 7:35 സയൻസ് കഫേയിൽ.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ.

0: നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
3: Created a technocrats. It has created the chief minister, it has created the ministers, and I am sure it has created the new chief minister, future chief ministers also. I see an academic community deeply rooted in values, yet fearlessly marching forward technological excellence.
2: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങൾ

0: ിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തു നിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിമ്പിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്കയിലെ കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തറിൽ ലോക കിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു. ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണിറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിലുണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,7,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കും.

0: कप इत्यस्यां चषक स्पर्धायां भारतेन ह्यः ताश्कन्नगरे सीरिया देशम् एकं शून्यम् इति अंकान्तरालेन पराजितम् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കണ്ണൂർ വഴി കടന്നുപോകുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
6: 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: പഠനത്തിന്റെ പുതിയ വഴികളിലൂടെ അതിരുകളില്ലാത്ത അറിവിലേക്ക് ഒരു യാത്ര. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പാതിവഴിയിൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, അതിലൊരു കനൽ ബാക്കിവെച്ചവർക്ക് മുന്നിലേക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു മഹാപ്രകാശമായി കടന്നുവന്നിരിക്കുകയാണ്. പ്രായത്തിന്റെ വേലിത്തടങ്ങളില്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കുന്ന ആയിരക്കണക്കിന് പഠിതാക്കളിൽ ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങളുമായാണ് ഇന്നത്തെ ജാലകം നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്.
1: ഞാൻ ബി എസ് എൻ എല്ലിൽ വർക്ക് ചെയ്ത് തന്നെ ഇപ്പൊ റിട്ടയർമെന്റ് ആയി. കാരണം പേരിയല്ല താമസം. ഇപ്പൊ പി ജി പ്രോഗ്രാം എം എ ഹിന്ദി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തേർഡ് സെമസ്റ്ററിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
0: ജലജാക്ഷി AC
1: 83 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത. സുവോളജി മെയിൻ ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. നെഹ്റു കോളേജ് 84 ആവുമ്പോൾ തന്നെ ബി എസ് എൻ എല്ലിൽ ജോലി കിട്ടി. പിന്നെ ആ ഒരു ഇഷ്ടം ബാക്കിയുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ തുടങ്ങിയപ്പോൾ ആ ഒരു ഇഷ്ടം ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പൊ കഴിഞ്ഞു. കോൺടാക്ട് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു പടന്നക്കാട് നെഹ്റു കോളേജ്. സിലബസ് ഒക്കെ ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് കുറവാകുമ്പോൾ കൊടുക്കുന്നില്ല. ഹിന്ദിയിൽ നമ്മൾ 6 പേരേ ഉള്ളൂ ഇവിടെ. എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്നെ പോലെയുള്ള പഠിതാക്കൾക്ക് ഒരു ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
2: ഞാനിപ്പോ ഡിഗ്രി BA മലയാളമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാസർഗോഡ് സെന്ററിലാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്.
0: റമീസ് മുഹമ്മദ്.
2: ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞാണ്, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൾഫ് പോയി, സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നാട്ടിൽ വന്നിട്ട് പല ഫീൽഡൊക്കെ ആയിട്ട് ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി, സമയം കിട്ടിയില്ല. 2 മുമ്പാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ പേരിലാണ് പഠിച്ചു തുടങ്ങിയത്. ഇനിയിപ്പം സർക്കാർ ജോലി കിട്ടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, ഒരു സംതൃപ്തി അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ചാണ് ഇപ്പോൾ 4 വന്നത്. അപ്പൊ ഒരു 4 കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് LLB ചെയ്യണം എന്നൊക്കെ ഉണ്ട്, നോക്കാം. ഡ്രീം അതാണ്. അതുപോലെ നമ്മുടെ കായിക മത്സരം, അതുപോലെ കലോത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ആദ്യത്തെ നമ്മുടെ സ്പോർട്സ്. അതിൽ എനിക്ക് ജാവലിൻ ത്രോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ട്, അവരിങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ കഴിഞ്ഞത്. സന്തോഷം. ഇനിയും അവർക്ക് നമ്മുടെ എല്ലാ സഹകരണം ഉണ്ടാവും. നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ എന്റെ മലയാളം ബാച്ചിൽ ഞങ്ങളൊരു 40-something ആൾക്കാരുണ്ട്. പക്ഷെ ആർക്കും ക്ലാസ്സിൽ വരാൻ സമയം കിട്ടുന്നില്ല. എക്സാം വരുമ്പോഴാണ് എല്ലാവരും കാണാൻ കഴിയുന്നത്. 10-60 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ ബാച്ചിലുണ്ട്. അതുപോലെ കലോത്സവത്തിലും സമ്മാനം നേടിയിട്ടുണ്ട്. എറണാകുളത്ത് പോയിരുന്നു, കോഴിക്കോട് പോയിരുന്നു, പിലാത്ര പോയിരുന്നു, അങ്ങനെയൊക്കെ മത്സരം വെച്ച് പങ്കെടുത്തിരുന്നു. ഫാൻസി ഡ്രസ്സിൽ സമ്മാനം വാങ്ങിച്ച്, അതുപോലെ ഡ്രോയിങ്ങിൽ കിട്ടി, ഫോട്ടോഗ്രാഫിയിൽ കിട്ടി. മനസ്സിന് ഒരു വല്ലാത്തൊരു സന്തോഷം, ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡാണല്ലോ എന്റെ ജോലി, അതാണ്. ട്യൂഷൻ സെന്റർ, അതുപോലെ ഒരു നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കൂടി ഒരു ഡിഗ്രി ഒക്കെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തുടർന്ന് വെച്ചത്. ഓക്കെ, ഏതായാലും സന്തോഷമുണ്ട്.
3: കാസർഗോഡ് ജില്ലയിലെ വേൽമാടി പഞ്ചായത്തിലെ അടൂരിലാണ് ഞാൻ BA മലയാളം 6th സെമ്മ.
0: ഷെരീഫ KS.
3: മുമ്പ് BHSC അഗ്രികൾച്ചർ പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി നിന്നു, പിന്നെ നിർത്തി 2003. അപ്പൊ പിന്നെ അതിനുശേഷം പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അംഗൻവാടിയിൽ ടീച്ചറായിട്ട് പോയിക്കൊണ്ടുണ്ടായി. കല്യാണം കഴിഞ്ഞ് മക്കളെല്ലാം, പിന്നെ ഇപ്പൊ ഒരു അവസരം കിട്ടുമ്പോൾ വീണ്ടും പഠിക്കുന്നു. സന്തോഷമുണ്ട്. എനിക്ക് കവിത കഥയിൽ എഴുതാനും വായിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മലയാളം തെരഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ചും കൂടി അധികമാവാൻ വേണ്ടിയിട്ട് അറിവല്ല. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എഴുതുന്നു തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ ലോകമാണ് വരച്ചത്, അത് ഞാൻ വരച്ചു കൊടുത്തത് പൂക്കളിടാൻ വേണ്ടിയിട്ട്. പഠനം വലിയ ലക്ഷ്യമൊന്നുമില്ല, എൻജോയ് ആക്കിയിട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ കുറച്ച് നമുക്ക് അറിവ് കിട്ടാൻ

0: മാത്രം ഇപ്പൊ പഠിക്കാൻ വന്നത്?
1: ഞാന് വിദ്യാനഗറിലാണ് താമസിക്കുന്നുള്ളത്, കാസർഗോഡാണ്. ഞാൻ ബിസിനസ് ആണ് കാസർഗോഡ്.
2: ബദർദീൻ എഎം.
1: ഞാൻ പ്ലസ് ടു വരെ കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം വിദേശത്ത് പോയി. അവിടെ പോയി നാട്ടിൽ സെറ്റിൽ ആവാൻ തിരിച്ചു വന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ തുടക്കം മുതലെയുള്ള ബാച്ചിൽ ഞാൻ ബി എ ഇംഗ്ലീഷിൽ ഡിഗ്രിയും ചെയ്തിരുന്നു. ഫസ്റ്റ് ബാച്ചിൽ ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കരിക്കുളം നല്ലതായിരുന്നു. നന്നായിട്ട് പഠിക്കാനുള്ള രീതിയിലാണ് അവർ ഇതിനുള്ള പുസ്തകങ്ങളെല്ലാം തയ്യാറാക്കിയുള്ളത്. ഞാനിപ്പം ഡിഗ്രി ഫസ്റ്റ് ബാച്ചിൽ കഴിഞ്ഞു. നമ്മുടെ കോൺവക്കേഷൻ മാർച്ച് മാസത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇതേ കോളേജിൽ തന്നെ പി ജി എം എ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. സെക്കൻഡ് സെമ്മർ എക്സാം 13-ാം തീയതി നടക്കുകയാണ്. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. തുടക്കത്തിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്, നമ്മൾ സ്റ്റാർട്ടിംഗ് ബാച്ച് ആയിരുന്നു. അതുകൊണ്ട് ആദ്യം തുടക്കത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം നല്ലതായിട്ട് സപ്പോർട്ടീവാണ്. ഇപ്പം ലേണേഴ്സ് സപ്പോർട്ട് സെന്ററും നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും വളരെ നല്ല സപ്പോർട്ടീവാണ്. നമ്മളൊരു പാഷനായിട്ടാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച തീരില്ലല്ലോ, പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പ്രായത്തിൽ അങ്ങനെ പഠിച്ചുകൊണ്ട് എന്ത് നേടാന്നുള്ളതല്ല, പഠിച്ചുകൊണ്ട് അറിവ് നേടാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. പഠിത്തത്തിന് ഒരു അവസാനം ഇല്ലല്ലോ, ഇനിയും ഇത് കഴിഞ്ഞ് വീണ്ടും പഠിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹമുള്ളത്. ഇപ്പൊ 47 വയസ്സായി എനിക്ക്. വയസ്സ് പഠനത്തിലൊരു പ്രശ്നമല്ല എന്നിപ്പോ നമുക്ക് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലാർക്കും പഠിക്കാം. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്സുകളും കാര്യങ്ങളെല്ലാം അതിനായിട്ടൊരു ബ്ലെൻഡഡ് ടൈപ്പിലാണ് ഉള്ളത്. നന്നായിട്ടൊന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ സുഖമായിട്ട് എല്ലാവർക്കും പാസ്സാവാൻ എന്നുള്ള ഇതാണ്. പിന്നീട് കുറച്ച് പുതിയ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളായിട്ടാണ് ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോർഡിനേറ്ററോട് അവതരിപ്പിക്കാം. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരും. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 2 കോർഡിനേറ്ററായി. യു ജിക്ക് 1 കോർഡിനേറ്ററായിരുന്നു, പി ജിക്ക് വേറൊരു കോർഡിനേറ്ററാണ്. 2 കോർഡിനേറ്ററും പറയുകയാണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. അതിന്റെ നമ്മൾ ഏറ്റവും വലിയ പകുതി സ്ട്രെസ് നമുക്ക് അതിൽ കുറയും. നമുക്ക് എന്ത് കാര്യങ്ങളും ധൈര്യമായിട്ട് ചോദിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് കാസർഗോഡ് ജില്ലയിലൊക്കെ ഉള്ളത്, സ്ത്രീകളാണെങ്കിൽ. അപ്പൊ അവർക്കെല്ലാം കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്ക്, സുഖമായിട്ട് ചെയ്യാം. പിന്നെ വലിയ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഒരു സെമസ്റ്റർ കാര്യങ്ങളെല്ലാം കുറച്ച് ലാഗാണെങ്കിലും പക്ഷെ നന്നായിട്ട് നടത്തി പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ടൈം പീരീഡ് മാത്രമാണ് ഇവരെ കുറച്ച് ഈ ഷെഡ്യൂൾ കാര്യങ്ങളിലാണ്. അത് പിന്നെ ഒന്ന് തുടക്കമായതുകൊണ്ടായിരിക്കും. എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമെന്നല്ല, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആ സംഭവങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം യു ജി സി നിയമപ്രകാരം ഈക്വലൻസി ആണ്. അതായത് നമ്മൾ നോർമൽ റെഗുലർ പഠിക്കുന്ന അതേ ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ടാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയും. ഇതും രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് പറയുന്നുള്ളത്. കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പി എസ് സിക്കെല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിനൊരു ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇതേ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ ചെയ്യാം. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെടുക്കാം, നമുക്ക് കേരളത്തിന്റെ ഈക്വലൻസി എടുക്കേണ്ടി വരുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികളിൽ. ഇതിന് അതിന്റെ ആവശ്യങ്ങൾ വരുന്നില്ല. എന്താ വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്.
0: കാസർഗോഡ് ജില്ലയിൽ മുള്ളേരി സ്ഥലത്താണ് ഞാനിപ്പോ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് ഡിഗ്രി 6th സെമ്മ് വരെ പാസ്സായിട്ടുള്ള ഒരാളാണ്. ബി എ സോഷ്യോളജി.
2: രജിത ബാലകൃഷ്ണൻ.
0: നമ്മള് ജില്ലാ പഞ്ചായത്തിന്റെ നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഒരു കൂട്ടം സ്ത്രീകളാണ് ഈ പദ്ധതിക്ക് ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട്, നമുക്ക് ഇതുവരെ ഏത് സെമ്മിനും പൈസ അടക്കേണ്ടി വന്നിട്ടില്ല, ഫ്രീ ആയിട്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഞാൻ പ്ലസ് ടു സയൻസ് ചെറുക്കള സ്കൂളിൽ വെച്ച് കഴിഞ്ഞു. 2004-05 ഇയറില്, 2006 എന്റെ കല്യാണം കഴിയുന്നു. അതോടുകൂടി എന്റെ പഠിത്തം അവിടെ നിൽക്കുന്നു. ഡിഗ്രിക്കിലൊന്നും പോകാൻ പറ്റിയില്ല. എനിക്ക് സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് നേഴ്സിംഗ് പഠിക്കണമെന്ന് താല്പര്യമായിരുന്നു. അത് അന്നത്തെ ആ സാഹചര്യം നമ്മൾ പുറത്തു വിടാത്ത പറ്റാത്ത അന്നുള്ള കാലം അങ്ങനെ ആയിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയില്ല. ആ കല്യാണം കഴിഞ്ഞ അപ്പം തന്നെ ഒരു കുട്ടിയോട് ഒന്നിച്ചായി. പിന്നീടാണ് ഇങ്ങനൊരു പദ്ധതി പ്രകാരം ഇങ്ങനെയുള്ളൊരു ഫീൽഡോട്ട് വരികയും നമ്മൾ ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റാത്ത പലതും എല്ലാം എനിക്കൊരുവിധം ഈ യൂണിവേഴ്സിറ്റിയിലെ കൊണ്ട് ആസ്വദിക്കാൻ. ഒരു കോളേജ് ക്യാമ്പസ് തന്നെ നമ്മൾ സൺഡേ ബാച്ച് ആണെങ്കിൽ പോലും നമ്മൾ മൊത്തം പഠിക്കുന്നൊരു അതേ ഫീൽഡിൽ തന്നെ പഠിച്ചവരാണ് നമ്മൾ. ആ ക്ലാസ്സിൽ നമ്മൾ റെഗുലർ ബാച്ച് പോലെ തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ഇപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് 78.92% റാങ്ക് ഉണ്ട്, എ ഗ്രേഡ് ഉണ്ട്. ഇനിയിപ്പോൾ പി ജി ചെയ്യണമെന്നുണ്ട്. സോഷ്യോളജിയിൽ പി ജി അതന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമാണ്. സോഷ്യൽ വർക്കറായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ MSW കൂടിയും ചെയ്യാനുള്ള ആഗ്രഹമാണ്. അതിപ്പോൾ ഇതിലില്ല, റീസെന്റ് തന്നെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഞാൻ MSW കഴിയുമെന്നാണ് ആഗ്രഹം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പം ഞാനില്ലേ ഈ വെപ്രാളം തന്നെ ആ സന്തോഷത്തിൽ പെട്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡിഗ്രി ഫസ്റ്റ് സെമ്മിൽ തന്നെ. ഞാൻ ആദ്യം കരുതിയത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം, ഫൈലായാൽ അത് വിട്ടു പോകാം. പക്ഷെ ഓരോ സെമ്മ് കഴിയുന്നതനുസരിച്ച് എൻ്റെ റിസൾട്ട് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റ് 4 സബ്ജക്റ്റ് 400 ലാണെങ്കിൽ എനിക്ക് 378 മാർക്കൊക്കെ കിട്ടിയ സെമ്മുണ്ട്. അതൊക്കെ ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മലയാളത്തിൽ

0: ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നതാണ്, രണ്ടും മിക്സ് ആയിട്ട് എഴുതാം. എന്തുകൊണ്ടും ഞാനിപ്പോ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഇപ്പോ ഏജിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഏജ് 24 ആയിരിക്കും. 52 വയസ്സിലെ ഏജ്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ആക്റ്റീവാണ്. പണ്ട് പഠിക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു തന്നെ അവരിപ്പോ ഈ 3 വർഷം കൊണ്ട് ചെയ്ത് അവർക്കും നല്ല റിസൾട്ടാണ്. 52 വയസ്സിൽ ജയിച്ചിട്ട് നല്ല റിസൾട്ടാണ്. എല്ലാം പ്രൈവറ്റ് വർക്കേഴ്സാണ്. ഞാനിപ്പോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അങ്ങനെ ഒരുപാട് വീട്ടമ്മമാരുണ്ട്, വർക്ക് ചെയ്യുന്നവർ കുറെ ആളുണ്ട്. വ്യത്യസ്ത വയസ്സുള്ളവർ മിക്സ് ആയിട്ട് ഒരേ ഏജ് പോലെ കഴിയുന്നവരാണ് നമ്മൾ. അപ്പൊ ഏജ് കൂട്ടിയോണ്ട് എനിക്കിപ്പോ 38 ഏജ് ആയി. അപ്പൊ ഇപ്പോ പി എസ് സിന് 43 വയസ്സ് വരെ എഴുതാന്നുള്ളതുകൊണ്ട് നമുക്ക് പി എസ് സി എഴുതാൻ പറ്റും.
1: ഡിജിറ്റൽ ലേണിംഗ്, കോണ്ടാക്ട് ക്ലാസുകൾ, വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിവയെല്ലാം ചേർന്നുള്ള ലളിതമായ പഠന രീതിയാണ് ഇവിടെയുള്ളത്.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ പുതിയ കോഴ്സുകൾ സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്.
1: കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ.
2: പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള പിന്നോക്ക ജില്ലയിൽ വിദ്യാഭ്യാസപരമായി ഒരു കാലത്ത് കൂടുതൽ അവസരങ്ങൾ കിട്ടാതെ പോയവർക്ക് ഇപ്പോൾ പഠിക്കാനുള്ള പുതിയ അവസരം കൈവരികയാണ്. അത് സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അവർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയെടുക്കാൻ കഴിയുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ ജ്ഞാന ലോകം വിശാലമാവുകയും പൊതുവെ സർക്കാരിന് തന്നെ ഒരു തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഏറ്റവും സവിശേഷമായ കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഈ സർവകലാശാല രൂപീകരിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വീടിനകത്ത് തളച്ചിട്ട ധാരാളം ആളുകൾക്ക് ഇത് ഒരു പുതിയ അവസരമായി മാറും എന്നതിൽ തർക്കമില്ല. നമുക്ക് ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലും പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലുമാണ് ഈ ലേണിംഗ് സെൻ്ററുകൾ ഉള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ ജീവിതാഭിലാഷം പൂർത്തിയാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് നല്ല നിലവാരമുള്ള കോഴ്സാണ്. മാത്രമല്ല പരീക്ഷയും വളരെ ഗംഭീരമായ പരീക്ഷകളാണ്. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നല്ല നിലവാരത്തിലുള്ളതാണ്. ഇവിടെ നമ്മുടെ വൈസ് ചാൻസലർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, വയനാട്ടിൽ ഒരാൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ലക്ഷ്യം കണ്ടത് ഈ സർവകലാശാലയിൽ പഠിച്ചിട്ടാണ്. ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ എം എ സോഷ്യോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് എനിക്കറിയാം, ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് വളരെ മികച്ച നിലവാരം പുലർത്തുന്നതാണ്. അതുപോലെ നമ്മുടെ അധ്യാപകരും നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ നയിച്ച് ഈ പഠിതാക്കളെ പഠിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം വളരെ സജീവമാണ്. അപ്പോൾ ഇവിടെ തുടർ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയിട്ട് പ്ലസ് ടുവും അതുപോലെ ബിരുദവും നേടിയവർക്ക് നല്ലൊരു അവസരമാണ് കൈവരാൻ വരുന്നത്. ബിരുദം നേടുന്നതിനോടൊപ്പം ബിരുദാനന്തര ബിരുദം നേടാനുള്ള അവസരം കൈവരുന്നു. ഇങ്ങനെ പഠിച്ച് മുന്നേറാനുള്ള അവസരം കൈവരുമ്പോൾ അതിന് സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ പഠനത്തിനുള്ള മറ്റു മാർഗങ്ങൾ ഒരിക്കലും തടസ്സമായിക്കൂടാ. ഇവിടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ നല്ല അധ്യാപകരുടെ പരിശീലനം കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ലേണേഴ്സ് സെൻ്ററിൽ പോയി പഠിക്കാം, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസസ് കോളേജിലെ ലേണേഴ്സ് സെൻ്ററിൽ പോയി പഠിക്കാം. ഇങ്ങനെ ധാരാളം അവസരങ്ങളാണ് കൈവരുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിക്ക് പഠനം മുടങ്ങിപ്പോയവർക്ക് വീണ്ടും അവർക്ക് പഠനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ സർവകലാശാല ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ എല്ലാ മേഖലകളിൽ നിന്നും വലിയ നിലയിലേക്കുള്ള ഒരു പ്രതികരണം ഉയർന്നു വരുന്നുണ്ട്.
1: കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം.
3: നിരവധി ആളുകൾ അതിന്റെ ഭാഗമായി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് തന്നെ യഥാർത്ഥത്തിൽ സാക്ഷരതാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്തേമാരി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ 10ാം ക്ലാസ്സിന് ശേഷവും ഉന്നതമായ പഠനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനാവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിന് സാമ്പത്തികം ഒരു പ്രയാസമാവാത്ത നിലയിലേക്ക് ജില്ലാ പഞ്ചായത്ത് അതിനെ സഹായിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടി ഞങ്ങൾ ആലോചിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തന്നെ യഥാർത്ഥത്തിൽ ദർപ്പണം എന്നൊരു പദ്ധതിയിലൂടെ ഏതാണ്ട് 80 വരുന്ന ആളുകൾക്ക് ബിരുദ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പ്രയോഗിച്ചു കൊടുത്തിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി കൊണ്ട് 42 വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡിഗ്രി പഠനം പൂർത്തീകരിച്ച് വിജയിച്ചിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നിവേദനം ജില്ലാ പഞ്ചായത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അതിനാവശ്യമായ സഹായം തീർച്ചയായും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊരു ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്തമാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും പഠനം നിഷേധിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്നൊരു പൊതു ബാധ്യത കൂടി യഥാർത്ഥത്തിൽ ഞങ്ങളെ പോലുള്ള ആളുകളെ സംബന്ധിച്ചുണ്ട്. അതിന് ഏറ്റവും വലിയ വഴി തുറക്കുന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. 7000 ഏതാണ്ട് 100,000 വരുന്ന ആളുകൾ അവിടെ വിദ്യാർത്ഥികളായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അത് കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കും. അതിൽ കാസ്റ്റ്

0: ജില്ലാ വലിയ പങ്ക് നിർവഹിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കും.
1: സർക്കാർ കോളേജുകളുടെയും തുല്യതാ പദ്ധതികളുടെയും കൂട്ടായ്മയിൽ വിദ്യാഭ്യാസ മുഖച്ഛായ മാറുന്ന കാഴ്ചയാണിത്.
2: ഇപ്പോ ജില്ലയിൽ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എല്ലാവർക്കും 10-ാം തരം തുല്യത ഉറപ്പാക്കുക എന്നുള്ള പത്തേമാരി എന്ന പ്രോഗ്രാമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്.
1: സാക്ഷരതാ മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ KV രതീഷ്.
2: ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്. അതിന്റെ അടിസ്ഥാനത്തിൽ 10-ാം തരം തുല്യതയ്ക്ക് രജിസ്ട്രേഷൻ നടത്താൻ ക്വാളിഫിക്കേഷനുള്ള മുഴുവൻ പേർക്കും ഫീസ് നൽകുന്ന പ്രോഗ്രാമാണ് ഈ പത്തേമാരി. ലക്ഷ്യം വയ്ക്കുന്നത് ഒരു 3 വർഷം കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ 50 വയസ്സിൽ താഴെ പ്രായമുള്ള മുഴുവൻ പേരും 10-ാം ക്ലാസ് വിജയിച്ചവരായിട്ട് മാറണം എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതാണ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. പിന്നീട് ഹയർ സെക്കൻഡറി തുല്യതാ പ്രോഗ്രാം നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്തങ്ങളായ മറ്റ് സാക്ഷരതാ പരിപാടികളും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായി നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് മുതിർന്നവരുടെ ബിരുദ പഠനമാണ്. സാക്ഷരതാ മിഷൻ വഴി ഹയർ സെക്കൻഡറി തുല്യത ജയിച്ച ആളുകൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന നിലയിലാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ജില്ലയിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഏറ്റെടുക്കാൻ സംബന്ധിച്ച് ഇപ്പോൾ ധാരണ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പഠിതാക്കൾ തന്നെ ഫീസ് അടയ്ക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും ഡിഗ്രി കരസ്ഥമാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. സാക്ഷരതാ മിഷൻ വഴി ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ചു വന്ന ആളുകളുടെ അവരുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണം സാക്ഷരതാ മിഷനാണ് ചെയ്തു വരിക. മുതിർന്നവരുടെ ബിരുദ പഠനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ് സാക്ഷരതാ മിഷന്റെ ലോകം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ അതിന്റെ പേര് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക, എല്ലാവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അത് സമൂഹത്തിനെ ആകെ ഗുണം ചെയ്യുന്ന നിലയിലേക്ക് വരും. അപ്പോൾ മുതിർന്നവരെല്ലാം വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ, ബിരുദ പഠനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിത രീതി തന്നെ മാറും, അവരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും, അവരുടെ പെരുമാറ്റത്തിലാകെ മാറ്റം ഉണ്ടാവും, അത് സമൂഹത്തിനാകെ ഗുണം ചെയ്യുന്ന നിലയിലേക്ക് വരും. അങ്ങനെ വലിയ നിലയിൽ സാമൂഹികമായ ഒരു മുന്നേറ്റമാണ്, ഒരു വിപ്ലവ പ്രവർത്തനമാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന നിലയിൽ കാണാൻ കഴിയും.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തലശ്ശേരി റീജിയണൽ സെന്ററിന്റെ ഡയറക്ടറാണ്
1: ഡോക്ടർ സുരേഷ് കുമാർ KS.
3: തലശ്ശേരി റീജിയണൽ സെന്ററിന്റെ കീഴിൽ 11 ലോക്കൽ സപ്പോർട്ട് സെന്ററാണുള്ളത്. അപ്പോൾ അവിടെയാണ് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പം ഡിഗ്രി PG ആയിട്ട് 30 കോഴ്സുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. പ്രീ ഡിഗ്രിയിലെ തത്തുല്യമായ പരീക്ഷ പാസ്സായ ആർക്കും ഡിഗ്രിക്ക് ചേരാം, അല്ല ഡിഗ്രി കഴിഞ്ഞ ആർക്കും ഏത് PGക്കും ചേരാം. പ്രായപരിധിയില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ. പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം ഇടയ്ക്ക് നിന്നുപോയ വലിയ ഒരു ജനസമൂഹത്തിന് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഒരവസരം എന്ന നിലയിലാണ് ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത്. ഈ 11 ലോക്കൽ സപ്പോർട്ട് സെന്ററിലായിട്ട് ഈ കഴിഞ്ഞ വർഷം 3000 വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്തത്, കഴിഞ്ഞ വർഷം മാത്രം. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 1500+ വിദ്യാർത്ഥികൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അവസരമാണ്. സെപ്റ്റംബർ 15 വരെ ഇതിൻ്റെ അഡ്മിഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാവരും പങ്കെടുത്ത് നമ്മുടെ അറിവും വിജ്ഞാനവും സ്വായത്തമാക്കി കുറേ കൂടി ആത്മധൈര്യത്തോടും കൂടി ആത്മവിശ്വാസത്തോടും കൂടി സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാനും പഠിക്കാനും ഉള്ള ഒരവസരമാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിന് തുല്യതാ പരീക്ഷ പാസ്സായ ആർക്കും ഇതിൽ ചേർന്ന് പഠിക്കാം. +2 പാസ്സായ ആർക്കും ഡിഗ്രിക്ക് ചേരാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് PGക്കും ചെയ്യാം. മാത്രമല്ല UGC അംഗീകൃതമാണ്, എല്ലാ സർവകലാശാലകളും അംഗീകരിച്ച കോഴ്സാണ്. അതുപോലെ PSC അംഗീകരിച്ചതാണ്. ഇതിൽ പഠിച്ച് ആൾക്കാർക്ക് ജോലി കിട്ടിയവരുണ്ട്, അതുപോലെ തന്നെ നെറ്റ് പരീക്ഷ പാസ്സായി കോളേജ് അധ്യാപകരായി മാറിയവരുണ്ട്, അതുപോലെ IAS പഠിക്കുന്നവരുണ്ട്. അങ്ങനെ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഡിഗ്രി UGC അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അംഗീകാരത്തിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. മാത്രമല്ല വീട്ടിലിരുന്ന് ഓരോ പഠിതാക്കൾക്കും അവരുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ കഴിയും. അറ്റൻഡൻസ് നിർബന്ധമല്ല. ബ്രണ്ണൻ കോളേജിലാണ് ഇതിൻ്റെ റീജിയണൽ സെന്റർ. ഈ 11 ലോക്കൽ സ്റ്റഡി സെന്ററിലുള്ള പഠിതാക്കൾക്കും അവിടെ കോൺടാക്ട് ചെയ്യുക. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലേൻ്റെ 3 ജില്ലയ്ക്കും കൂടി ഒരു ഡയറക്ടറാണ്. ഓൺലൈനായിട്ട് ഇതിൻ്റെ സൈറ്റിൽ കയറിയാൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ലോക്കൽ സപ്പോർട്ട് സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കണ്ണൂർ ജില്ലയിലുള്ള പിലാത്തറ സെന്റ് ജോസഫ് കോളേജ്, ബ്രണ്ണൻ കോളേജ്, ഇരിട്ടി MG കോളേജ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് തലശ്ശേരി, അതുപോലെ കല്ലിക്കണ്ടി കോളേജാണ്. വയനാട് ജില്ലയിൽ 3 സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ് കോളേജ്, കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ്, മാനന്തവാടി ഗവൺമെന്റ് കോളേജ്. പരീക്ഷ എഴുതാൻ ഇതല്ലാണ്ട് വേറെ എക്സാം സെന്ററുകളും വരും. അപ്പോൾ സൈറ്റിൽ നോക്കിയിട്ട് അടുത്തുള്ള പരീക്ഷ സെന്ററിൽ പോയിട്ട് പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് ഒരു സമയത്ത് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് അപ്ലൈ ചെയ്താൽ പരീക്ഷ നടത്തി തരും. മാത്രമല്ല ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ഡിഗ്രിയും

0: എടുക്കുമ്പോൾ യു ജി സിന്റെ നിഷ്കർഷ പ്രകാരം പി ജി ക്കും പറ്റും.
1: അറിവുകൊണ്ട് പ്രബുദ്ധരാവുക, ശ്രീനാരായണ ഗുരുവിന്റെ ഈ സന്ദേശം അന്വർത്ഥമാവുകയാണ് ഇവിടെ. പഠനത്തിന് ഒരിക്കലും അവസാനമില്ല, അറിവിനേക്കാൾ വലിയ സമ്പത്തുമില്ല. അറിവിന്റെ ഈ പുതിയ വഴികളിലൂടെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമുക്കും ചുവടുവെക്കാം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കയ്യൂർ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഐ ടി ഐയിൽ MMV ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മുൻഗണനാ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 3 രാവിലെ 11 മണിക്ക് ഐ ടി ഐയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0467-22-30-980 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആന്റ് ബിസിനസ് സ്റ്റഡീസിൽ 5 വർഷ ഇന്റഗ്രേറ്റഡ് MCOMന് സീറ്റൊഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള +2 ആണ് പ്രവേശന യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 പഠനവകുപ്പിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം 96-45-15-88-56 എന്ന നമ്പറിൽ. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠനവകുപ്പിൽ MSc ഫിസിക്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. യോഗ്യരായവർ നാളെ രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം 0497-28-04-01 എന്ന നമ്പറിൽ. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ ഇതര വിഭാഗങ്ങൾക്കും വിവിധ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടത്തുന്ന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം മികവ് തെളിയിക്കുന്ന റിപ്പോർട്ട്, ഫോട്ടോ, ഡോക്യുമെന്റേഷൻ എന്നിവ സഹിതം 5 സെപ്റ്റംബർ കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0497-2-99-781 എന്ന നമ്പറിൽ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം 26 സെപ്റ്റംബർ രാവിലെ 11 മണി മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്കാൽ അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ബന്ധപ്പെടാനുള്ള നമ്പർ 0499-25-61-89. 2025-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരും CBSE ICSE സ്കീമുകളിൽ 90% അതിനു മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ നൽകുന്ന ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 ആണ്. അപേക്ഷയുടെ പ്രിന്റൌട്ട് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0497-27-00-69 എന്ന നമ്പറിൽ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് കേട്ടത്.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
4: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേശ ചർച്ച കർത്തേ രഹേ ഹേ ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർഥൻ കർത്താ ഹേ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗെ ഭി സമർഥൻ കർത്താ രഹേ ഗാ ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹേ.
0: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, ജൽശക്തി മന്ത്രി CR പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4,200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000-ത്തോളം തൊഴിലാളികൾ

0: കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ അഞ്ചംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. മൂന്ന് ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന എ ഖണ്ഡ കേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. എൻഐടി കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022-ൽ അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീടനേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022-ൽ അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. രണ്ടാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. സമയം 7:00 കഴിഞ്ഞ് 35 മിനിറ്റ്.
4: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
4: 100% പ്ലേസ്മെന്റ്.
5: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 8075680412.

2024 റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അമൃത് രാംനാഥും സിന്ധൂര ജിഷ്ണുവും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും തെന്നിന്ത്യയിലെ പിന്നണി ഗായികയുമായ ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥ് ആദ്യമായി മലയാളത്തിൽ സംഗീതം നിർവഹിച്ച ചിത്രമാണ് വർഷങ്ങൾക്കു ശേഷം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ബോംബെ ജയശ്രീയാണെന്നത് കൗതുകമുണർത്തുന്ന വസ്തുതയാണ്.

നിങ്ങൾക്കറിയാമോ? ഉറുദു ഭാഷയിൽ നിന്നും ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫിറാഖ് ഗോരഖ്പുരി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന രഘുപതി സഹായിയാണ് ഉറുദു ഭാഷയിൽ നിന്നും ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ഗുൽ എ നഖാമ ആണ്.

0: സിനിമാ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
1: ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് അധ്യാപകനായ അനുജിത് ശശിധരൻ.
2: മികച്ച ഇംഗ്ലീഷ് ഭാഷാ ചിത്രത്തിനും കലാ സംവിധാനത്തിനും നിതിൻ ചന്ദ്രകാന്ത് ദേശായിക്കും മികച്ച നടനായി മമ്മൂട്ടിക്കും ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ചിത്രമാണ് 2000 വെളിച്ചം കണ്ട ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഫീച്ചർ ഫിലിം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലാണ് നിർമ്മിച്ചത്. കഥ പറഞ്ഞ് രസിപ്പിക്കുക അല്ലെങ്കിൽ സിനിമയുടെ കലാപരതയിൽ പര്യവേക്ഷണം നടത്തുക, ഇത് രണ്ടുമാണ് ഫീച്ചർ ഫിലിമുകൾക്ക് പൊതുവെയുള്ള വാർപ്പ് മാതൃകകൾ. ഇത് രണ്ടുമല്ല ജബ്ബാർ പട്ടേലിന്റെ ഈ സിനിമ ചെയ്യുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ പ്രധാനിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നടന്ന ദൂരമത്രയും അളന്നുകൊണ്ട് ആ കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തുന്ന വസ്തുനിഷ്ഠമായ ഒരു ശ്രമമാണിത്. അതുകൊണ്ട് തന്നെ അത് ഡോക്യുമെന്ററി എന്ന വിഭാഗത്തോടും ചേർന്നു നിൽക്കുന്നു. മനഃപൂർവം വൈകാരികമായി പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമേ ഈ ചിത്രത്തിലുള്ളൂ. അത് അംബേദ്കറിന്റെ ഭാര്യ മരിക്കുന്ന രംഗമാണ്. ആ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കാനാവണം അവരെ ചുറ്റിയുള്ള ഭാഗങ്ങൾ മാത്രം വൈകാരികതയുടെ തേനിൽ ചാലിച്ചവതരിപ്പിച്ചത്. അംബേദ്കറിന്റെ പുനർവിവാഹം പുറകെ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഈ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ അതിവൈകാരികതയിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അംബേദ്കറിന്റെയും ഇന്ത്യൻ ജാതി സമൂഹത്തിന്റെയും 1920 അവസാനം മുതൽ 1956 അദ്ദേഹം മരിക്കുന്നതുവരെയുള്ള ജീവചരിത്രം കൃത്യമായും നിഷ്പക്ഷമായും രേഖപ്പെടുത്തുന്നതിൽ സിനിമ വിജയിക്കുന്നു. ചിത്രം തുടങ്ങുന്നതിന് മുൻപ് ജാതി വ്യവസ്ഥയുടെ നിഷ്ഠൂരമായ ചരിത്രം വ്യക്തമാക്കുന്ന വോയിസ് ഓവറോട് കൂടിയ ഗ്രാഫിക്കുകളും പിന്നെ സമകാലിക ഇന്ത്യയിലെ യാഥാർത്ഥ്യവും കാണിക്കുന്നുണ്ട്. തുല്യതയിലൂന്നിയ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി കെട്ടിപ്പൊക്കിയ സ്വതന്ത്ര ഭാരതത്തിൽ മഴ നനയാതിരിക്കാൻ അമ്പലത്തിൽ കയറിയ ദളിതനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ദൃശ്യത്തിനൊപ്പം ത്രിവർണ പതാകയേന്തി സാരേ ജഹാസേ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാരാ എന്ന ദേശഭക്തി ഗാനവും പാടി വരിവരിയായി പോകുന്ന കുട്ടികളെ കാണാം. യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം അംബേദ്കറിന്റെ യാതനകളുടെയും പരിശ്രമങ്ങളുടെയും അഗ്നി പരീക്ഷകളുടെയും മൂല്യമളക്കാൻ. 1920 അവസാനത്തിൽ അംബേദ്കറുടെ വിദേശത്തെ പഠനകാലവും തുടർന്നുള്ള ജീവിത സബരിയയുമാണ് ചിത്രത്തിന്റെ കാതൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യതയിലേക്ക് കുതിക്കുന്ന സമയത്ത് ലാലാ ലജ്പത് റായ് അമേരിക്കയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അംബേദ്കറെ കണ്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ സഹകരണം ആവശ്യപ്പെടുന്നു. ബറോഡ രാജാവിന്റെ സ്പോൺസർഷിപ്പിലാണ് ഇവിടെ വന്നതെന്നും പഠിക്കാൻ വേണ്ടിയാണ് തന്നെ അയച്ചതെന്നും പറഞ്ഞ് അംബേദ്കർ ആവശ്യം നിരസിക്കുന്നു. ജാതി വ്യവസ്ഥയുടെ പലവിധ ഓർമ്മ ചിത്രങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും കാരണം വ്യക്തമാണ്. രാജ്യം ആരു ഭരിച്ചാലും ഒരു വലിയ വിഭാഗം അധകൃതരായി എന്നും അടിമകളുടെ ജീവിതം നയിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് അംബേദ്കറിന്റെ മുന്നിലുള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരായാലും ഇന്ത്യക്കാർ തന്നെയായാലും ആ സ്ഥിതി തുടരുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. വിദേശങ്ങളിലെ പഠനകാലവും അംബേദ്കർക്ക് ദുരിതം തന്നെയായിരുന്നു. അർദ്ധ പട്ടിണി കിടന്നും ചെറുകിട ജോലികൾ ചെയ്തുമായിരുന്നു അദ്ദേഹം ആ സമയം തനിക്കും പിന്നെ നാട്ടിലുള്ള കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ചിരുന്നത്. കൂടാതെ ഭാര്യ രമാബായി മറ്റു വീടുകളിലെ വേലകൾ കൂടി ചെയ്തായിരുന്നു കുടുംബം പട്ടിണിയാകാതെ നോക്കിയിരുന്നത്. ഇന്ത്യയിൽ തിരികെ എത്തിയ അംബേദ്കർ ബറോഡയിൽ ഉന്നതമായ തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ള ശിപായി പോലും അംബേദ്കറിന് വെള്ളമെടുത്തു കൊടുത്തിരുന്നില്ല. കാരണം അംബേദ്കർ മഹാർ എന്ന് പറയുന്ന ഹീനജാതിക്കാരനാണ്. അയാൾക്കുള്ള വെള്ളം അയാൾ തന്നെ കൊണ്ടുവരണം. അധകൃതനായിരുന്ന അംബേദ്കർക്ക് ഒരു സത്രത്തിലും താമസിക്കാൻ മുറി കിട്ടിയിരുന്നില്ല. ഒടുവിൽ ഒരു മുറിക്ക് വേണ്ടി പാഴ്സിയാണെന്ന് അദ്ദേഹത്തിന് കള്ളം പറയേണ്ടി വന്നു. ഇത്തരുണത്തിൽ അവജ്ഞയുടെയും അവഗണനയുടെയും അനേകം അനുഭവങ്ങളിലൂടെ കടന്നുവന്ന അംബേദ്കർ ഇന്ത്യയിലെ ഒരു വലിയ ജനവിഭാഗമായ അധകൃതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കച്ചകെട്ടി തിരിക്കുകയാണ്. മൂക് നായക്, ബഹിഷ്കൃത് ഭാരത് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾക്ക് പുറമെ ബഹിഷ്കൃത് ഹിതകർണി സഭ എന്ന സാമൂഹിക സംഘടനയും സ്ഥാപിച്ചു.

0: അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്നും ബ്രിട്ടനിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ഉന്നത ബിരുദങ്ങൾ നേടിയ അംബേദ്കർ ഇംഗ്ലണ്ടിൽ വെച്ച് നിയമത്തിലും ബിരുദം കരസ്ഥമാക്കിയിരുന്നു. അധ്യാപകനായും വക്കീൽ ജോലി ചെയ്തും അദ്ദേഹം കുടുംബം പോറ്റി. അവഗണിക്കപ്പെട്ട ജനസമൂഹത്തിന് എങ്ങനെ അവകാശങ്ങൾ നിയമപരമായി നേടിക്കൊടുക്കാം എന്ന നീക്കവും അംബേദ്കർ നടത്തിയിരുന്നു. അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള നിരന്തര പരിശ്രമത്തിലൂടെ ദളിതർക്ക് ഐക്യവും ഒരു പരിധിവരെ ഇച്ഛാശക്തിയും പ്രതീക്ഷയും നേടിയെടുക്കാനായി. എന്നാൽ സാമാന്യ ജനതയുടെ പ്രതിരോധം മൂലം തുല്യതയുടെയും അധികാരത്തിന്റെയും പടിവാതിലുകൾ അവർക്ക് മുന്നിൽ അടഞ്ഞു തന്നെ കിടന്നു. ദളിത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള ഈ ശ്രമങ്ങൾക്കിടയിലും അംബേദ്കറിന്റെ വ്യക്തിജീവിതത്തിൽ അനവധി നഷ്ടങ്ങളാണ് ഉണ്ടായത്. മക്കളുടെ ഇടപെട്ടുള്ള മരണമായിരുന്നു ആദ്യം. പിറകെ വന്നു ഭാര്യയുടെ രോഗവും മരണവും. മതവും ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവും ഒക്കെ നന്നായി പഠിച്ചു വച്ചിരുന്ന അംബേദ്കർ വർണ്ണാശ്രമധർമ്മത്തിന്റെ പിടിയിൽ നിന്നും മുക്തി നേടിയാൽ മാത്രമേ ദളിതർക്ക് മോചനം സാധിക്കുകയുള്ളൂവെന്നും അത് സംഭവിക്കണമെങ്കിൽ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടാവണമെന്നും കൃത്യമായി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷന്റെ മുൻപിലും വട്ടമേശ സമ്മേളനത്തിലും തന്റെ ആവശ്യം യുക്തിഭദ്രമായി മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹം തയ്യാറായി. തദ്ദേശ ഭരണത്തിനായി പ്രവിശ്യകളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും വ്യത്യസ്തമായ പ്രാതിനിധ്യം ഉള്ളതുപോലെ തന്നെ ദളിതർക്കുമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും സാമൂഹികമായും രാഷ്ട്രീയമായും മുന്നേറാനും സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ദളിതരെ വേറിട്ട് കാണാതെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായി നിലനിർത്താൻ തന്നെയായിരുന്നു ഗാന്ധിജിക്ക് താൽപര്യം. അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിന് മുന്നിൽ അംബേദ്കർക്ക് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. ചെറിയ 1% സീറ്റുകളുടെ സംവരണം എന്നതിൽ അങ്ങനെ അംബേദ്കർക്ക് തൃപ്തിപ്പെടേണ്ടിയും വന്നു. ചാതുർവർണ്യത്തിന്റെ ദാർശനികമായ വ്യാഖ്യാനത്തിലാണ് ഗാന്ധിജി ഉറച്ചു നിന്നത്. അംബേദ്കർ ആകട്ടെ ചാതുർവർണ്യത്തിന്റെ സാമൂഹികമായ പ്രയോഗത്തിന്റെ ഇരയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തുടച്ചു നീക്കുക മാത്രമായിരുന്നു ഒരേ ഒരു പ്രായോഗിക മാർഗം. കാലക്രമേണയുള്ള ആന്തരിക പരിവർത്തനത്തിലൂടെ ജാതി ഹിന്ദുക്കളുടെ മനോഭാവം മാറ്റിയെടുക്കാനാവും എന്നായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസം. എന്നാൽ സമസ്ത മേഖലയിലും അധികാരത്തിലുമുള്ള പ്രാതിനിധ്യത്തിലൂടെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് അംബേദ്കർ കണ്ടിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും താൻ തന്നെ ശില്പം ചെയ്ത ഭരണഘടന നിലവിൽ വന്നിട്ടും ഇന്ത്യൻ ജനതയുടെ സാമൂഹിക അവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടാകാഞ്ഞത് അംബേദ്കറെ ശരിക്കും ഉലച്ചു കളഞ്ഞു. ഒടുവിൽ 1956 തന്റെ മരണത്തിന് മാസങ്ങൾക്ക് മുൻപ് മാത്രം ഹിന്ദുമതം വിട്ടുപോവില്ല എന്ന് ഗാന്ധിജിക്ക് കൊടുത്ത വാക്ക് അംബേദ്കർ തെറ്റിച്ചു. ഒരു വലിയ ജനാവലിക്കൊപ്പം അംബേദ്കർ സർവരെയും തുല്യരായി കാണുന്ന ബുദ്ധന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു. സിനിമയിൽ ഒരിടത്ത് അദ്ദേഹം മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. പടിക്കെട്ടുകളും ഗോവണികളും ഇല്ലാത്ത നിരവധി നിലകളിലുള്ള ഒരു ഗോപുരമാണ് ഹിന്ദുമതം. അതിലൊരു നിലയിൽ ജനിച്ചയാൾക്ക് മരണം വരെ ആ നിലയിൽ മാത്രമേ ജീവിക്കാനാവൂ. ഏകദേശം 2000 വർഷങ്ങളെങ്കിലുമായി ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു മഹാകളങ്കമായി നിലനിൽക്കുന്ന ജന്മാധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സാമൂഹികവും രാഷ്ട്രീയവുമായുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആധുനിക വ്യക്തിയാണ് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. അംബേദ്കറുടെ ചിന്തകളും പുസ്തകങ്ങളും മറ്റും നിരന്തരം ചർച്ചയാക്കപ്പെടുന്ന സമകാലിക ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നവും ആദർശവും മാനവികതയും വ്യക്തമാക്കുന്ന ഒരു കലാസൃഷ്ടിയായി ഈ സിനിമ നിലനിൽക്കും. കലാമൂല്യത്തിനുപരി കൃത്യതയാണ് ജബ്ബാർ പട്ടേലിന്റെ സിനിമയുടെ മാറ്റുകൂട്ടുന്നത്. രൂപത്തിൽ മാത്രമല്ല ചലനത്തിലും ഭാവത്തിലും അംബേദ്കറെ മനോഹരമായി പകർന്നാടിയ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. രമാബായി അവതരിപ്പിച്ച സോനാലി കുൽക്കർണിയുടെ കൈയടക്കത്തോടെയുള്ള പ്രകടനവും ശ്രദ്ധേയമാണ്. അംബേദ്കറിന്റെ ജീവിതത്തിന്റെ വസ്തുനിഷ്ഠമായ ഈ ബയോപിക് ഒരുപിടി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് അസ്വസ്ഥത നൽകിക്കൊണ്ട് അവസാനിക്കുന്നുവെങ്കിൽ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം.
1: ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് അധ്യാപകനായ അനുജിത് ശശിധരൻ. സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം. അനുഭവം, സാക്ഷ്യം.

0: പ്രശസ്ത എഴുത്തുകാരൻ കാക്കനാടൻ എന്ന ജോർജ് വർഗീസ് കാക്കനാടനെക്കുറിച്ച് മകൾ രാധ കാക്കനാടൻ പങ്കുവച്ച ചില ഓർമ്മകളും അനുഭവങ്ങളും.
1: കാക്കനാടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു വ്യക്തിയല്ല, ഒരു ഒരു കൂട്ടം ആൾക്കാരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ചെറുപ്പത്തില്. എന്ന് പറഞ്ഞാൽ കാക്കനാടൻ, കാക്കനാടൻ്റെ അനിയൻ, കാക്കനാടൻ്റെ ജ്യേഷ്ഠൻ, സഹോദരിമാരുണ്ട്, ആൻറ്റിമാരുണ്ട്. അപ്പോൾ നമ്മളുടെ വീടെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുള്ള ഒരു കൂട്ടമായൊരു വീടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും. ഓർമ്മകളിൽ അച്ചാച്ചൻ എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു. അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര തിരക്ക്. എപ്പോഴും ആൾക്കാർ കാണാൻ വരും, ഒന്നുകിൽ എഴുതുമായിരിക്കും, അല്ലെ വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ചർച്ചകളുണ്ടാവും. ഈ ചർച്ചകളിലൊക്കെ സാഹിത്യം വരും, കളികൾ വരും, ലോക ക്ലാസിക് അങ്ങനത്തെ സിനിമകളിലെ ചർച്ച വരും. ഇതെല്ലാം കേട്ട് കേട്ട് അങ്ങനെയാണ് നമ്മൾ വളർന്നത്. അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ര പേഴ്സണലായിട്ട് കൊഞ്ചിക്കുന്ന അങ്ങനെയൊക്കെ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്നാണ് പഠിച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ പോയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ എഴുതാനൊക്കെ ദൂരെ പോവും, പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അല്ലാതെ ഇങ്ങനെ ഒരു എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരോടും ഇടപെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അച്ഛനെ കാണുന്നത്. അധ്യാപകനായിരുന്നത് ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ എസ് എൻ കോളേജിൽ നിന്ന് കെമിസ്ട്രി ബിരുദം കഴിഞ്ഞിട്ട് അച്ചാച്ചൻ നൂറനാട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോവായിരുന്നു. അതിനുശേഷം കുറച്ചുനാളോടെ പഠിപ്പിച്ചതിന് ശേഷം റെയിൽവേയിലെ ജോലി കിട്ടി. മദ്രാസിൽ കുറച്ചുനാൾ റെയിൽവേയിലെ ജോലി ചെയ്തു. അതിനുശേഷം ഡൽഹിയിൽ റെയിൽവേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ കണ്ടു, കല്യാണം കഴിച്ചു, കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ കാലത്ത് എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദനും എം ബി നാരായണപിള്ളയൊക്കെ ഡൽഹിയിൽ വെച്ച് അവർ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു. 1967 അച്ചാച്ചൻ ജർമ്മനിയിൽ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് ആ ജോലി വിട്ടിട്ടാണ് പോകുന്നത്. ജർമ്മനിയിൽ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. 67 തന്നെ ഞാൻ ജനിച്ചു. ജനിക്കുന്ന കുറച്ച് ദിവസം മുമ്പ് പോയത്. പഠിക്കാൻ വേണ്ടി പോയെങ്കിലും കുറേ നാൾ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചു. യൂറോപ്പിലെ പല പല നഗരങ്ങളിൽ പോയി അവിടെയൊക്കെ കറങ്ങി നടന്നു. എന്നിട്ട് അവിടെ നിന്നൊക്കെ എനിക്കറിയാവുന്നത് പിന്നീടാണ് ഞാൻ വായിച്ചെങ്കിലും, പൊന്നുമോൾക്ക് ഉമ്മ എന്നെഴുതിയ ഒത്തിരി ചിത്ര കാർഡുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് കൊല്ലത്ത് സെറ്റിലായി. കൊല്ലത്ത് സെറ്റിലായതിനു ശേഷമാണ് പിന്നെ ഈ പത്രാധിപരായിട്ട് മലയാള നാടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എവിടെയും ജോലി ചെയ്യാൻ പോയില്ല. പിന്നെ എഴുത്തിലോട്ട് ഫുൾ ആയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി വായിക്കും, വായനയും എഴുത്തും അങ്ങനെയാണ് ജീവിതം ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അമ്മ അച്ഛനൊരു 100% സപ്പോർട്ടായിട്ട് നിൽക്കുന്നൊരു ആളായിരുന്നു എല്ലാ കാര്യത്തിനും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛനൊരു തിരക്കുള്ള മനുഷ്യനായിട്ട് വീട്ടിൽ ഒത്തിരി പേര് വരും. ഈ വരുന്നവരെല്ലാം വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അമ്മ വളരെ സന്തോഷത്തോടെ പെരുമാറും. ആറ്റിറ്റ്യൂഡ് ഒരു പ്രശ്നമാണല്ലോ, അപ്പോൾ നന്നായിട്ട് പെരുമാറും. അച്ഛൻ എഴുതാൻ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് എഴുതും. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കരുത്, കുട്ടികൾ വെള്ളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അതേപോലെ അനുസരിക്കും. ഭയങ്കര സപ്പോർട്ടായിട്ടാണ് അമ്മ പെരുമാറിയിരുന്നത്. എന്റെ വളരെ ചെറുപ്പകാലത്താണ് അച്ഛൻ ഈ മിക്കവാറും എല്ലാ നല്ല രചനകളും എഴുതിയിട്ടുള്ളത്. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇത് വായിക്കാൻ തുടങ്ങിയത്. വായിച്ച് തന്നെ വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ഭയങ്കര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് അച്ചാച്ചൻ എഴുതിയിട്ടുള്ളത്. അതിപ്പം ഒറോദ എന്ന് പറഞ്ഞ നോവലാണെങ്കിലും, കുഞ്ഞമ്മപ്പാലം പോലെയുള്ള ചെറുകഥകളാണെങ്കിലും, അച്ചാച്ചൻ്റെ കഥകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ശക്തിയുള്ളവരാണ്. ദുഃഖമുണ്ടായിരിക്കാം, പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നാലും ഭയങ്കര ശക്തിയുള്ള കഥാപാത്രങ്ങളായിട്ട്, കരുത്തുറ്റ കഥാപാത്രങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകളെ അങ്ങനെ എഴുതി വരച്ച് വെക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് ഒരു കൃതി എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ അജ്ഞേയതയുടെ താഴ്വര ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റോടെ വായിച്ച ഒരു നോവലാണ്. ചിലപ്പോൾ ആ വായനയുടെ കാലത്തിൻ്റെ ആയിരിക്കാം, അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. പലതും പല രീതിയിലാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. പലതും അപ്രോച്ച് വളരെ വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചെറുകഥകളാണ് കുറച്ചും കൂടെ ശക്തമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ചാച്ചൻ്റെ അടിയറവ് എന്നൊരു നോവല് സിനിമയായിട്ടുണ്ട്. അതുകൂടാതെ പറങ്കിമല ആയിട്ടുണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ നോവലിൻ്റെ ഒരു ശക്തി സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ തിരക്കഥകൾ അല്ലാതെ ഒന്ന് രണ്ടെണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്, യുദ്ധാവസാനമോ അങ്ങനെ. അതിനെപ്പറ്റി എനിക്ക് അത്രയും അറിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോഴാണ് പോയിട്ടുള്ളത്. അവിടെ പോയിരുന്ന് എഴുതുന്ന ഒരു രീതിയായിരുന്നു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട്. പ്രമുഖമായിട്ട് നമുക്ക് നമ്മളീ കാണുന്നത് പറങ്കിമല എന്ന് പറയുന്ന നോവലും അടിയറവ് എന്ന് പറയുന്ന നോവലും സിനിമയായിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന അച്ഛൻ ഭയങ്കര തിരക്കുള്ള ഒരാളായിരുന്നു. ചിലപ്പോൾ കുട്ടികളുടെതൊക്കെ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞാൽ, ശല്യപ്പെടുത്താതെ ഇരിക്കാനുള്ളൊരു ദേഷ്യപ്പെടലൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇത്തിരി അടുക്കാൻ പ്രയാസമുള്ളൊരു അച്ഛനായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും അച്ഛൻ കുറച്ച് അവശതയായി, സുഖമില്ലാതായി. ആ സമയത്ത് ഭയങ്കര കരുതലും സ്നേഹവും ഒക്കെ ആയിരുന്നു അച്ഛനുണ്ടായിരുന്നത്. മാത്രമല്ല എൻ്റെ മക്കളുടെതൊക്കെ ഭയങ്കര സ്നേഹത്തോടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടാത്തൊരു കൂടുതൽ വാത്സല്യമൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന്. ആ കാലത്ത് കുറച്ചും

0: അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചും കൂടെ അച്ചാച്ചനെ അറിഞ്ഞത് എന്നാണ് തോന്നുന്നു.
1: പ്രശസ്ത എഴുത്തുകാരൻ കാക്കനാടനെ കുറിച്ച് മകൾ രാധ കാക്കനാടൻ പങ്കുവച്ച ചില ഓർമ്മകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ കേട്ടത്.
2: അനുഭവം സാക്ഷ്യം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
4: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. മംഗളൂർ സെന്റർ, പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി ഓടുന്നു. മറ്റെല്ലാ വണ്ടികളും കൃത്യസമയം പാലിക്കുന്നു.
6: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
6: 100% പ്ലേസ്മെന്റ്.
7: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
6: ഫോൺ 8075-680-412.
8: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8111-999-582.
9: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
10: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
8: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582.
11: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42nd കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-581.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ചിര വേണ്ട, പിടിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
2: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
3: തുമ്മ ജാവോ മുരാരിരെ എന്നാരംഭിക്കുന്നു ഈ ഭജൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: തുമ്പൻ മോരി എന്ന് തുടങ്ങുന്നു ഈ ഭജൻ.

0: വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
6: LIC, ഹർ പൽ ആപ്കെ സാത്ത്.
7: മിലിന്ദ് ചിറ്റൽ പാടിയ ഒരു ഭജൻ കൂടി, ജോ ഭജേ ഹരി കോ സദാ.

മിലിന്ദ് ചിറ്റാൽ പാടിയ ഭജനകളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ വിധി കേന്ദ്ര ഗവൺമെന്റ് തള്ളി. ട്രിബ്യൂണലിന്റെ വിധി നിയമപരമായി നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. GDP വളർച്ചയുടെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇന്തോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാക്ഷരതായറ്റത്തിന് സമാനമായ വലിയ ജനപങ്കാളിത്തമാണ് ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോട്ടിക് ഹണ്ട് പദ്ധതിക്ക് ലഭിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തുഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 3 ആഴ്ചയ്ക്കകം കൃത്യമായ കർമ്മ പദ്ധതി സമർപ്പിക്കണമെന്ന് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ നിർദ്ദേശം. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ വി സി സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവം സ്വമേധ്യാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിലാണ് പരിപാടി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM നേതൃത്വം ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്ന് ടി കെ ഗോവിന്ദൻ MLA. കോഴിക്കോട് മാവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം മുതൽ ക്ഷേത്രച്ചിറ വരെ വരിപ്പട റോഡ് നവീകരണം ഇന്ന് ആരംഭിക്കും. KSFE CSR ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. FM പ്രധാന വാർത്തകൾ വീണ്ടും 10:58.

ഗാനവും പ്രണയവും വിരഹവുമെല്ലാം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ പലപ്പോഴും പുനർജനിച്ചിട്ടുള്ളത് കാളിന്ദി എന്ന സങ്കല്പത്തിലൂടെയാണ്. ചില പാട്ടുകളിൽ അത് വരികളുടെ തുടക്കമായി ഒഴുകിയെത്തിയപ്പോൾ ചിലതിൽ വരികൾക്കിടയിൽ ഒളിച്ചിരുന്നു. കൃഷ്ണതുളസിക്കതിരിന്റെ സുഗന്ധവും നീലക്കടമ്പുകളുടെ തണലും പ്രണയാതുരമായ യമുനാതീരവും മനസ്സിലേക്ക് ഓടിയെത്തിക്കുന്ന കാളിന്ദി തഴുകിത്തലോടുന്ന ഒരുപിടി പാട്ടുകളാണ് ഇന്ന് ഗാനാമൃതത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. April 18 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. ATUMMARANDE സംഗീതം.

ജാനകീദേവിയും യേശുദാസും സംഘവും പാടിയ ഗാനത്തെ തുടർന്ന് സിന്ദൂരരേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. കൈതപ്രത്തിന്റേതാണ് വരികൾ, ശരത്തന്റെ ഈണം.

0: ഹെൽത്ത്.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
2: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
3: കാളിന്ദിയും കണ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് പുഴയും തീരവും തമ്മിലുള്ളതല്ല, അത് പാട്ടും കേൾവിക്കാരനും തമ്മിലുള്ള ബന്ധമാണ്. വേണുഗാനത്തിന്റെ ഒരു വരി കേൾക്കുമ്പോഴേക്കും ഓളങ്ങൾ കൊണ്ട് നൃത്തം വയ്ക്കുന്ന കാളിന്ദി പോലെ സംഗീതത്തിൽ പ്രണയം തിരയുന്ന മനസ്സുകൾക്കുള്ളതാണ് ഈ പാട്ട്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ്

0: ലഭിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഈ ഗാനം മങ്കൂപ്പ് ഗോപാലകൃഷ്ണൻ, MK അർജുനൻ ഒരുക്കി, ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം ബലപരീക്ഷണം.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ചില പാട്ടുകളിൽ കാളിന്ദി വിരഹത്തിന്റെ കണ്ണീരോർമ്മയാണ്. രാധയുടെ കാത്തിരിപ്പും മീരയുടെ പ്രണയവും പേറിയൊഴുകുന്ന കാളിന്ദി പോലെ നമ്മുടെ മനസ്സിലെ പ്രണയത്തിന്റെ വിരഹത്തിന്റെ ഈണങ്ങളെ തൊട്ടുണർത്തുന്ന പാട്ട്. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഈ പാട്ടൊരുക്കിയിരിക്കുന്നത് വയലാറും MS ബാബുരാജും ചേർന്ന്. ചിത്രം ഭദ്രദീപം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ബെനി ഇഗ്നേഷ്യസിന്റെ ഈണം. ഈ ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ചെസ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ. നിങ്ങളുടെ ലക്ഷ്യത്തിൽ

0: എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഒരു കാറ്റടിക്കുമ്പോൾ നീലക്കടമ്പിലെ പൂക്കൾ കൊഴിയുന്നതും ആ പൂക്കൾ കാളിന്ദിയുടെ ഓളങ്ങളിൽ ഒഴുകി നടക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും എത്ര തവണ നമ്മളത് അറിഞ്ഞിട്ടുണ്ട് ഇത്തരം പാട്ടുകളിലൂടെ. ഇതാ ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയത്. ഈ ഗാനം നമുക്കായി ഒരുക്കിയത് ONV യും രവീന്ദ്രനും ചേർന്ന്.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ദേവരാജൻ ഒരുക്കി, പി മാധുരി പാടിയ ഗാനം. ചിത്രം കേണലും കലക്ടറും.

കാളിന്തിയിലെ വെള്ളത്തിന് കറുപ്പ് നിറമായതുകൊണ്ടാണോ കണ്ണന് കറുപ്പുനിറം കിട്ടിയത്? അതോ കണ്ണൻ ഇറങ്ങിക്കുളിച്ചതുകൊണ്ടാണോ കാളിന്തി കറുത്തത്? എന്തായാലും സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. കൈതപ്രം ജോൺസൺ ഒരുക്കി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ചിത്രം ഫോട്ടോഗ്രാഫർ.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ ബേണി ഇഗ്നീഷ്യസിന്റെ ഈണം. ഈ ഗാനം മധു ബാലകൃഷ്ണനും എലിസബത്ത് രാജുവും ചേർന്ന് പാടിയത്. ചിത്രം ക്ലൈമാക്സ്.

കാളിന്തി തീരത്ത് വേണുകാനം കാതോർത്തു നിന്ന് ആ മനോഹര നിമിഷങ്ങൾക്ക് തൽക്കാലം വിട. കാത്തിരിക്കാം പ്രിയപ്പെട്ട പാട്ടിന്റെ ഈണങ്ങളുമായി. ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെ സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. NCERTയുടെ 66th സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ സ്കൂളുകൾ വിദ്യാഭ്യാസം നവീകരിക്കുന്നതിലും യുവതലമുറയുടെ ചിന്താശേഷി വളർത്തിയെടുക്കുന്നതിലും NCERT നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 592 വിദേശികൾ ഉൾപ്പെടെ 3925 പേരെയാണ് കാണാതായത്. ദേശീയ പോഷക വാരാചരണത്തിന് തുടക്കം ഇന്ന്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരം. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം. കരിവണ്ടി യുഗത്തിൽ നിന്ന് വന്ദേഭാരത് കാലത്തേക്ക് ആരോഗ്യമേഖലയെ മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി K.മുരളീധരൻ. ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങളേറെയുണ്ടെന്നും സമഗ്രമാറ്റം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ VC സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്.

0: എപ്പോഴായാലും നമ്മൾ ഒരു വനിതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വനിതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പോളി മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭോത്വത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഈ ഒരു അടുത്ത കാലത്ത് PMOS-ന് ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയഗളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്നുവെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവവും കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പം ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവര് ജനിക്കുന്നത്. അതായത് ഏകദേശം തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരും. 1000 മുതൽ 1000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമം കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലര് ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാകും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസമുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ട്.

0: ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ഡാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈം ഒക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷന്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷന്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചെറിയ പീരിയഡ്സിലോ ഒക്കെ ചെറിയൊരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി, അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ്. സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാം ആണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്വജനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ

0: നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വനിതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ഡാശയത്തിൻ്റെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ഡങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ഡങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ഡാശയത്തിൻ്റെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡിന് ശേഷമുണ്ടായ യുദ്ധങ്ങൾ, അസ്ഥിരത തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വളർച്ച നിലനിർത്തുന്നതിന് ആത്മനിർഭർ ഭാരത് ആയി മാറേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിദേശ രാജ്യങ്ങളിൽ വിവാഹങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങൽ പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 592 വിദേശികൾ ഉൾപ്പെടെ 3925 പേരെയാണ് കാണാതായത്. 11,000+ ആളുകളെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് സഹായം എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ്, നൻപാറ ബഹ്റിച്ച് റെയിൽപാത ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം.

എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വാടയ്ക്ക് ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. NCERTയുടെ 66ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം നവീകരിക്കുന്നതിലും യുവതലമുറയുടെ ചിന്താശേഷി വളർത്തിയെടുക്കുന്നതിലും NCERTയുടെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 4ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇന്തോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തുനിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. കരിവണ്ടി യുഗത്തിൽ നിന്നും വന്ദേഭാരത് കാലത്തേക്ക് ആരോഗ്യമേഖലയെ മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും സമഗ്രമാറ്റം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ പിലാത്തറയിലെ സന്നദ്ധ സംഘടനയായ ഹോപ്പിന്റെ 22ാം വാർഷികവും സ്ഥാപക ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും അർജന്റീനൻ താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനുവേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവയടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒജെ ജെനീഷ്, ഇന്ത്യൻ ഹോക്കി ടീ പരിശീലകൻ, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് വിജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ബിന്ദുകൃഷ്ണ നാളെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്.
അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയുമാണ് ത്രൈമാസ ആരോഗ്യ പദ്ധതി.

0: യുടെ ലക്ഷ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓണക്കാലത്ത് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിച്ചതിനാൽ ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധി. സെപ്റ്റംബറിലെ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. പിങ്ക്, നീല, വെള്ള, ബ്രൌൺ റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബറിലും കിലോയ്ക്ക് 26 രൂപ വില വരുന്ന സ്പെഷ്യൽ അരി ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഇന്നലെ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായരുടെ സംസ്കാരം രാവിലെ എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിനും ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ വി സി സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച MDMA യുവാവ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. മൈലാപ്പൂർ നാലുതുണ്ടിൽ വീട്ടിൽ നിഷാദാണ് അറസ്റ്റിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിലമ്പൂർ ചാലിയാർ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പെരുവമ്പാടം ആദിവാസി നഗറിലെ ഗിരീഷിനാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഗിരീഷിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും CPIM നേതൃത്വം ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്ന് TK ഗോവിന്ദൻ MLA പറഞ്ഞു. കോഴിക്കോട് മാവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ CPIM കോൺഗ്രസുമായി യോജിക്കണമെന്നും അന്ധമായ വിരോധം CPIMും കോൺഗ്രസും ഉപേക്ഷിക്കണമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം മുതൽ ക്ഷേത്രച്ചിറ വരെ വരിപ്പട റോഡ് നവീകരണം ഇന്ന് ആരംഭിക്കും. KSFE CSR ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ആപ്പിൾ പെണ്ണേ നീ ആരോ, ഐസ്

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഈ ഗാനം സുജാതയും കാർത്തിക്കും ചേർന്ന് പാടിയത്. ചിത്രം ഉള്ളം കേക്കുമേ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിന് ശേഷമുണ്ടായ യുദ്ധങ്ങൾ, അസ്ഥിരതയടക്കം ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും സാമൂഹ്യമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി, അമേരിക്കയുമായി മികച്ച സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇടതുമുന്നണിയെ തകർക്കുന്ന നീക്കം CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമോ എന്ന് ഇപ്പോൾ അറിയില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ പറഞ്ഞു. ഓണക്കാലത്ത് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിച്ചതിനാൽ ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധി. സെപ്റ്റംബറിലെ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. ഇന്നലെ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായരുടെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. തിരുവനന്തപുരം MG കോളേജിൽ ഹിന്ദി വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഭരണസമിതി അംഗമായിരുന്നു. CPIM നിയന്ത്രണത്തിലെ കണ്ണൂർ ഇരിട്ടിയിലെ നോർത്ത് മലബാർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്ന് സൊസൈറ്റി. 327 പേരിൽ നിന്ന് 23,93,000 രൂപ മാത്രമാണ് സമാഹരിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്തർപ്രദേശിലെ കൌശംബയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 11 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രിയ സിസ്റ്റേഴ്സ് വി ഷൺമുഖപ്രിയ, വി ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം വരവല്ലഭ രമണ, രാഗം ഹംസധ്വനി, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി.

കാമാക്ഷി കാമകൂടി. രാഗം സിംഹേന്ദ്ര മധ്യമം. താളം രൂപകം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: ശുചിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്. ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
1: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടർന്ന് ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
3: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: എന്തേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
4: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
5: അതെവിടുന്ന്?
4: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും.

0: ബാംഗ്ലൂരുണ്ട്.
1: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: പ്രിയ സിസ്റ്റേഴ്സ്, ദി ഷൺമുഖപ്രിയ, പി ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരി തുടരുന്നു. അടുത്ത കൃതി എന്ത നേർച്ചിന, രാഗം ശുദ്ധധന്യാസി, താളം ആദി.

0: പ്രിയ സിസ്റ്റേഴ്സ് ദി ഷൺമുഖപ്രിയ, ദി ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.
10: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
11: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
10: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
11: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
14: വെറും വൈബ് അല്ല.

0: മാസ് വൈബ്, മൈ ജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ?
0: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
0: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ?
0: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
5: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
5: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
6: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
5: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
6: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
5: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈ ജി തൂക്കി.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. എസ് ജാനകിയും സംഘവും പാടിയത് ബിജു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം, ചിത്രം സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം.

സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം ഈ ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: The searches include the residence of K.K. Chandrakar, personal assistant to former Chhattisgarh Chief Minister Bhupesh Baghel, among other premises. The Gobardhan Central Sector Scheme, with a total outlay of 23,731 crore rupees, has come into effect from today. It marks a major step towards scaling up the production and use of compressed biogas in India. The scheme will be implemented till 2035-36 and will establish compressed biogas as a major pillar of India's future energy mix. The scheme aims to increase domestic compressed biogas production nearly tenfold, mobilize large-scale private investment, and create a vibrant circular bioeconomy across the country. The Union Cabinet had approved the scheme on the 6th of last month. Indian Railways has approved 170 crore rupees for Kavach 4.0 on the remaining 712 route kilometers of Moradabad Division Northern Railway. The Railways Ministry said the approved work will strengthen the division's railway safety infrastructure through deployment of the indigenous automatic train protection system. The Indian Embassy in Kathmandu has shared details regarding the identification and repatriation of mortal remains of victims of the recent flash floods in Nepal. The embassy said, as per the government of Nepal, several steps are required for handing over the mortal remains of foreign nationals. These include documentation of the mortal remains, recording photographs and details, post-mortem examination, verification of the cause of death, formal identification, collection of fingerprints. Benchmark domestic equity indices pared their initial losses and were trading on a positive note in the forenoon session today. The Sensex gained 198 points to 77,155, while the Nifty added 36 points to 24,116 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
3: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർഡ്.
3: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
2: ഇ എം ഐ പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന ബി എം ഡബ്ല്യു ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ.
3: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
2: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു ഇ എം ഐ ഓഫ്.
3: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
7: ₹30 crore ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, ബി എം ഡബ്ല്യു കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: സേവന വാർത്തകൾ. കയ്യൂർ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഐ ടി ഐയിൽ എം എം ബി ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മുൻഗണനാ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് ഐ ടി ഐയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467223098. 0467223098.

ഫിസിക്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. യോഗ്യരായവർ നാളെ രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 2 8 0 6 4 0 1 0 497 2 8 0 6 4 0 1. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ, സർക്കാരിതര വിഭാഗങ്ങൾക്കും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹ്യനീതി വകുപ്പ് മുഖേന നൽകുന്ന ബയോ സേവന അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം മികവ് തെളിയിക്കുന്നതിനുള്ള റിപ്പോർട്ട്, ഫോട്ടോ, ഡോക്യുമെന്റേഷൻ എന്നിവ സഹിതം സെപ്റ്റംബർ 5 കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 2 9 9 7 8 1 1 0497 2 9 9 7 8 1 1 സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോട് അനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാം. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ

ബി വി കൃഷ്ണ പണിക്കരും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, സമയം 12 മണി കഴിഞ്ഞ് 29:02. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേം പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
3: A separate sports university, so that in this particular field we can do lot in this. A sports university will be a direct and proper step moving towards the development of sports in all these fields. We have talent, we have skill. Let us put it together in a proper format in the form of sports university.
2: മന്ത്രിമാരായ റോജി എം ജോൺ, ഒജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നോവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ

0: ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
1: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്. പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
3: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, OP ക്ലിനിക്കുകൾ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
1: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അങ്കണവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ CEE.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനം അറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി രണ്ട് ദശാബ്ദത്തോളം നിറഞ്ഞുനിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും

0: പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൌതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യമുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും അടിത്തറയാണ് പോഷകാഹാരം. ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായ അളവിൽ ലഭിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ശരിയായ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനും പയ്യന്നൂർ IMA പ്രസിഡന്റ്, പരിയാരം IAP വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ടി രഞ്ജിത്തുകുമാറുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ജീജ ശ്രീജിത്ത്.
2: September 1 മുതൽ 7 വരെ നാഷണൽ ന്യൂട്രീഷൻ വീക്കായിട്ട് ആചരിക്കുകയാണല്ലോ. ഇപ്പൊ ഇന്നത്തെ ഒരു കാലത്ത്, ഇന്നത്തെ ഒരു സമൂഹത്തില് ഇങ്ങനെയൊരു വാരാചരണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിലാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. പ്രത്യേകിച്ച് പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ പറയുന്നത്? അപ്പം ഇപ്പോഴും നമ്മുടെ ഈ ജങ്ക് ഫുഡ് സംസ്കാരം, അതുപോലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്ത അവസ്ഥ, അടുക്കള അടച്ചിടുന്ന അവസ്ഥ, എപ്പോഴും എല്ലാ ഹോട്ടലുകളിലുള്ള തിരക്ക്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മീല് മാത്രമല്ല, കംപ്ലീറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മീല് കംപ്ലീറ്റ് പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നല്ല ഭക്ഷണങ്ങളുണ്ട്, പക്ഷെ തീർച്ചയായിട്ടും അതിൽ മോശം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പൊതുജനങ്ങളെ നല്ല ഭക്ഷണ രീതികളെ പറ്റി ബോധവാന്മാരാക്കാനും, അതുപോലെ ചില ആൾക്കാരുണ്ടാവും അമിതമായി ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നത്, അതിന്റെ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ നല്ല ഭക്ഷണ രീതികളെ പറ്റി പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് പ്രധാനപ്പെട്ട് ഇതിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
2: നമ്മൾ കഴിക്കുന്ന ആഹാരം എന്നൊക്കെ പറയുമ്പോൾ സമീകൃത ആഹാരം കഴിക്കണം എന്ന് പറയും. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സമീകൃത ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
3: സമീകൃത ആഹാരം കൃത്യമായിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഊർജം നൽകുകയും രോഗപ്രതിരോധ ശക്തി നൽകുകയും ശാരീരിക വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായത്ര അളവിലും അനുപാതത്തിലും എല്ലാ പോഷകഘടകങ്ങളും നൽകുകയും ചെയ്യുന്ന ആഹാരത്തിനാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അളവിൽ വേണം, അത് നമ്മുടെ ആരോഗ്യം, നമുക്ക് പ്രൊട്ടക്ഷൻ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നൽകാൻ വേണ്ടിയിട്ട് വേണം, ബാക്കി നമ്മുടെ ഓരോ എൻസൈം അതുപോലെ ഹോർമോൺ അതിന്റെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൃത്യമായ അളവിൽ കഴിക്കുന്നതിനാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്.
2: അപ്പൊ അതൊരു പ്രത്യേക ഒരു ഭക്ഷണ വിഭവമല്ല. അപ്പൊ നമ്മൾ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം?
3: അത് പറയുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയണം. നമുക്ക് 3 കാര്യത്തിനാണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത്. 1, ബോഡി ബിൽഡിങ്, നമ്മുടെ ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്.

0: രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി, നമുക്ക് ഡെയിലി ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, നമുക്ക് എന്താണ് പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ മൂന്ന് കാര്യത്തിനാണ് നമ്മൾ മെയിനായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമുക്കുണ്ട്, അതിന് വേണ്ട തരംതിരിക്കാൻ വേണ്ടി ഏതൊക്കെയാണ് എന്നുള്ളത്. അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, കൊഴുപ്പ്, ഫാറ്റ്, പിന്നെ ജീവകങ്ങൾ, വൈറ്റമിൻസ്, പിന്നെ ധാതുലവണങ്ങൾ, നമ്മൾ മൈക്രോന്യൂട്രിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ എല്ലാ ഭക്ഷണത്തിലും നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായ അളവിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഭക്ഷണം. അതാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനും അതിന്റേതായ കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ ഊർജ്ജദായക വസ്തുക്കൾ നമുക്കറിയാം, നമുക്ക് ഓടാനും ചാടാനും നടക്കാനും ഒക്കെയുള്ള എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഫുഡ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, എണ്ണ, കൊഴുപ്പ്, അതുപോലെ എണ്ണക്കുരു, പഞ്ചസാര, കിഴങ്ങുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ അരി, ഗോതമ്പ് അങ്ങനെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നമുക്ക് എനർജി കിട്ടുന്നത് ഡെയിലി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അതുപോലെ മധുരം അതുപോലെ സാധനങ്ങളും എനർജി അതിൽ നിന്ന് കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ശാരീരിക വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള നമ്മൾ പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നമുക്ക് പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മുടെ നോൺ വെജിറ്റേറിയൻ സാധനങ്ങളുണ്ട്. അപ്പൊ പയറുകള്, പാല്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, ഇറച്ചി, മുട്ട, എണ്ണക്കുരു, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്. അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യം.
1: ഡോക്ടർ പറഞ്ഞതുപോലെ ഊർജം ലഭിക്കാനും വളർച്ചയ്ക്കും അതുപോലെ രോഗപ്രതിരോധത്തിനും എന്നൊക്കെയുള്ള ഓരോരോ പോയിന്റുകൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിറ്റാമിനുകളെ കുറിച്ച് പറയും. അപ്പോ ഈ വിറ്റാമിനുകളും സംരക്ഷണ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആവശ്യമാണ്?
0: അതിനു മുന്നേ ഞാൻ മാംസ്യാഹാരം നമ്മൾ പറയുമ്പോൾ നമുക്കതിൽ നമുക്ക് വെജിറ്റേറിയൻ മാംസ്യാഹാരമുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ ഏറ്റവും പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, ഗ്രീൻ പീസ്, അതൊക്കെയാണ് സാധാരണ നമുക്ക്, സോയാബീൻ, കപ്പലണ്ടി, ഇതൊക്കെയാണ് നമുക്ക് വെജിറ്റേറിയൻ സാധാരണ വരുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് അതിലെല്ലാ അമിനോസിഡും, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ പോകുന്നില്ല, എല്ലാ അമിനോസിഡും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ജൈവ അപൂർണ മാംസ്യം എന്നാണ് പറയുക, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പാല്, തൈര്, വെണ്ണ, മുട്ട, അതൊക്കെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ജൈവ സമ്പൂർണ്ണ മാംസ്യം എന്നാണ് അതിന് പറയുക. അതും കൂടെ അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് എന്താണ്, ആനിമൽ പ്രോട്ടീൻ തന്നെയാണ് കുറച്ചുകൂടി. നമുക്ക് അതിലെല്ലാ അമിനോ ആസിഡ്സും അതിനകത്ത് കൃത്യമായ അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട്.
1: അപ്പോ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് അവരുടെ ആ ഒരു പ്രോട്ടീൻ ഇൻടേക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? അവര് പയറുവർഗ്ഗങ്ങളെയാണല്ലോ കൂടുതലും ആശ്രയിക്കുന്നത്, അതുപോലെ തന്നെ പാല്, ഇതൊക്കെ മാത്രമല്ലേ കഴിക്കുള്ളൂ, മുട്ട അതുപോലെ മീൻ ഇങ്ങനത്തെ ഒന്നും അവർ കഴിക്കില്ല. അപ്പൊ അവരുടെ ആഹാര രീതിയിൽ അങ്ങനത്തെ മാത്രം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ?
0: അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പറഞ്ഞപോലെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ആനിമൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനാണ്. അപ്പം മറ്റതിൽ ചില അമിനോ ആസിഡ്സ് കുറവാണ് ആ പ്രോട്ടീനിൽ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കുറെ അമിനോ ആസിഡുകൾ ചേർന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമിനോസിഡിന്റെ ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും.
1: അപ്പോ ഇനിയിപ്പോ നമുക്ക് വിറ്റാമിനുകളെ കുറിച്ച് സംസാരിക്കാം അല്ലേ. പലതരം വിറ്റാമിനുകൾ ഉണ്ട്, അവയൊക്കെ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്?
0: നമ്മൾ വൈറ്റമിൻസ് നമുക്ക് പറയുകയാണെങ്കിൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ്, നമ്മൾ കൊഴുപ്പ് അടിയുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ വാട്ടർ സോലബിൾ, വെള്ളത്തിൽ അലിയുന്ന പോലത്തെ വിറ്റാമിൻ. നമ്മൾ ഫാറ്റ് സോലബിൾ ADEK നാലെണ്ണാണ് സാധാരണ നമുക്ക് പറയുന്നത്. വാട്ടർ സോലബിൾ ബി കോംപ്ലക്സ്, ബി എന്ന് പറഞ്ഞാൽ കുറെ വൈറ്റമിൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ സി, ഇതാണ് നമ്മൾ വാട്ടർ സോലബിൾ പറയുന്നത്. അപ്പം അതിൽ നമുക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ എ നമുക്ക് കണ്ണിന്റെ ആരോഗ്യത്തിനാണ് മെയിനായിട്ട് വൈറ്റമിൻ എ നമുക്ക് പറയുന്നത്. റെറ്റിനോൾ എന്ന് പറയുന്ന അതൊക്കെ നമുക്ക് വൈറ്റമിൻ എ ആണ് മെയിനായിട്ട് പറയുന്നത്. അതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന സാധാരണയാണ് നിശാന്തത എന്ന് നമ്മൾ സാധാരണ വേണ്ട. പിന്നെ കണ്ണില് ഡ്രൈ ആവുന്ന സിറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷനും ഉണ്ടാവും സാധാരണ. അപ്പൊ നമുക്ക് ഈ കണ്ണില് നമുക്ക് വൈറ്റമിൻ എന്റെ കുറവ്, നിശാന്തത പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കരണ്ട് പോവാന്ന് വിചാരിക്കാം. ഇപ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മൾ വേഗം എഴുന്നേറ്റ് പതുക്കെ എവിടെയാണെങ്കിലും തീപ്പെട്ടി മെഴുകുതിരി എവിടെയാണെന്ന് നമുക്ക് തപ്പിയിട്ട് പോയി എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, കുട്ടിയാണെങ്കിൽ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കും. പക്ഷെ ഈ നിശാന്തതയുള്ള കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു അഡോപ്ഷൻ വരില്ല, നൈറ്റിലോട്ടുള്ള അഡോപ്ഷൻ വരാത്തതുകൊണ്ട് അത് തന്നെ കുട്ടി പെട്ടെന്ന് അവിടെ തന്നെ ഇരിക്കുക ചെയ്യാം. കറണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടി അവിടെ തന്നെ ഇരിക്കും, നമുക്കാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അത് എടുക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരും നമുക്ക് എന്താ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അതുപോലെ കണ്ണിന് ഡ്രൈനസ്, കൺജങ്ക്റ്റിവൽ ഡ്രൈനസ്, അത് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ വൈറ്റമിനിന്റെ കുറവുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇത് സാധാരണ പച്ചക്കറികളിലാണ്, കാരറ്റിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പച്ചക്കറിയിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ കാരറ്റ്, അതുപോലെ തക്കാളി, മത്സ്യത്തില്, അതിലൊക്കെ നമുക്ക് വൈറ്റമിൻ എ
1: ഇലക്കറികളിലോ
0: ഉണ്ടാവും, പച്ചക്കറികളിലൊക്കെ. വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞു, വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ എന്നാണ് നമ്മൾ സാധാരണ പറയാം. വൈറ്റമിൻ ഡി സാധാരണ നമുക്ക് ഫുഡിൽ അങ്ങനെ കിട്ടില്ല. അപ്പൊ വൈറ്റമിൻ ഡി ഇപ്പൊ നമുക്ക് എല്ലാപ്പോഴും ഡിസ്കസ്

0: ചെയ്യുന്നതൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ക്ഷീണം കണ്ടു കഴിഞ്ഞാൽ നേരം മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വൈറ്റമിൻ ഡിന്റെ ഗുളിക മേടിച്ച് കഴിക്കുന്ന സിറം ഒരു കാഴ്ചയാണത്. അതിനു മുന്നേ നമുക്ക് ഈ വൈറ്റമിൻ ഡിന്റെ അഭാവം കൊണ്ട് സാധാരണ കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ സൂക്കേട് ഉണ്ടാവും, നമ്മുടെ കൈകാലൊക്കെ വളഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല. അപ്പം മുതിർന്നവരിലാണ് ഓസ്റ്റിയോമലേഷ്യ, എല്ലുകൾക്ക് ബലമില്ലാത്ത എളുപ്പം ഒടിയുന്ന അവസ്ഥ, അതാണ് സാധാരണ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ചിലവർക്കൊക്കെ എന്താണ് ശരീരത്തിൽ മൊത്തം വേദനയൊക്കെ ആയിട്ട് നമുക്കിപ്പം പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. വൈറ്റമിൻ ഡിക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതുപോലെ രോഗപ്രതിരോധ ശേഷി, ഈ നമ്മുടെ ആസ്മ, ശ്വാസം മുട്ടൽ തുടങ്ങിയവയൊക്കെ ഒരുവിധം പ്രിവെന്റ് ചെയ്യാനൊക്കെ ഇത് വൈറ്റമിൻ ഡി സഹായിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഓസ്റ്റിയോപോറിസിസ്, നമുക്ക് മുതിർന്നവർക്ക് വരുന്ന എല്ല് തേയ്മാനം, അതൊക്കെ വൈറ്റമിൻ ഡിന്റെ അഭാവം കൊണ്ട്.
1: ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ ടി രഞ്ജിത്തുകുമാറുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലി
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
4: देशवासियों को बहुत बहुत बधाई. 7.8% ग्रोथ, देश खुशियों से भर गया. देशवासियों को मैं बधाई देता हूं उनके संकल्प शक्ति के लिए, उनके पुरुषार्थ के लिए. एक सामूहिक शक्ति का एक प्रतिबिंब है. दुनिया युद्ध में डूबी हुई, चारों तरफ युद्ध की खबरें आ रही, विश्व संकटों से घिरा हुआ, सप्लाई चेन पूरी तरह डिस्टर्ब है. 2020 में कोविड काल से लेकर अब तक कहीं पर भी स्थिरता नजर नहीं आ रही, उसके बावजूद भी भारत तेज गति से प्रगति कर रहा.
3: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക്

0: കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോവർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായുണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3,925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗാ സ്വ്യാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2-ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ 1-ാം റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം. ലിജു.

0: തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന കെ ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം ഭരതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
1: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. അടുത്ത ഗാനം മേ ഓട്ടോ എന്ന ചിത്രത്തിൽ മോഹൻലാൽ, സുജാത എന്നിവർ പാടിയത്. ബിജു തിരുമലയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പുറപ്പാടെന്ന ചിത്രത്തിലെ ഗാനം ചിത്രപാടിയത് ഒ എൻ വിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: കല്യാണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: നൊസ്റ്റാൾജിക് 90സിലെ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ ഈ ചിത്രത്തിലെ ഗാനം പാടിയത് വേണുഗോപാലും ചിത്രയും, രചന കാവാലം, സംഗീതം ജോൺസൺ.

0: ഒരു ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ചിത്രം അക്കരെ അക്കരെ അക്കരെ. പാടിയത് എംജി ശ്രീകുമാർ, വേണുഗോപാൽ, ഉണ്ണിമേനോൻ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം. പാടിയത് യേശുദാസും ചിത്രയും. രചന പൂച്ചൽ ഖാദർ. സംഗീതം രവീന്ദ്രൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ. പാടിയത് എം ജി ശ്രീകുമാറും സംഘവും. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.
3: വാവ്.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശ്രീതിലകം പെൺമ

0: തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ഇനി മാൻമിഴിയാൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബയലാർ മാധവൻകുട്ടി, സംഗീതം മുരളി സിത്താര.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർ

0: നിങ്ങൾക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
2: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ചിത്രം പാടാത്ത വീണയും പാടും. പാടിയത് യേശുദാസും ചിത്രയും. പരികൽ പൂച്ചൽ ഖാദർ. സംഗീതം രവീന്ദ്രൻ.

അയർ ദ ഗ്രേറ്റ് എന്ന ചിത്രത്തിൽ എസ് ജാനകി, രചന പൂച്ചൽ ഖാദർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

നൊസ്റ്റാൾജിക് നയൻറ്റീസ് 1990കളിലെ ഗൃഹാതുര ഗാനങ്ങൾ സമാപിച്ചു. ഇന്ന് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഇന്ന് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ BITയിലെ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിയാസുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 8:00 കേൾക്കാം കാവ്യകേളി. 9:30 ഗാനലോക വേദികളിൽ. 10:00 കഥകളി പദങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. കിർഗിസ്ഥാനിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും എല്ലാ തർക്കങ്ങളും സംഭാഷണത്തിലൂടെ നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള സമ്പദ്വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിന് പ്രത്യേകമായ ഒരു കായിക സർവകലാശാല ആവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കേ മൈദാൻ മേ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ സംസ്ഥാനത്ത് മെച്ചപ്പെടുത്തുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി OJ ജനീഷ്. മറ്റു സംസ്ഥാനങ്ങളിലേതിനേക്കാൾ ഉയർന്ന ആനുകൂല്യങ്ങൾ കായിക പ്രതിഭകൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കേണ്ടത് ലഹരിയായിരിക്കരുതെന്നും പഠനവും കായിക വിനോദങ്ങളുമായിരിക്കണമെന്നും മന്ത്രി റൂജി എം ജോൺ

0: US opens. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi addresses 26th SEO summit, calls for an end to double standards on terrorism. Indian Railways approves 170 crore rupees for coverage 4.0 on the remaining 712 kilometer stretch of Moradabad Division Northern Railway. In Nepal, flood death toll reaches 987 following widespread devastation. Akashwani's FM Gold commemorates its silver jubilee today. IMD issues red alert for Chhattisgarh. Extremely heavy rainfall expected over parts of Jharkhand, Odisha and Northeast India till tomorrow. With that, we end the midday news.
1: Akashwani. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം ആറാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, മിന്ന രഞ്ജിത്ത്. സംവിധാനം റൂബി ബാബു.

0: സ്വാമിജിക്ക് കാര്യമായൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ആരെ അറിയിക്കും? ആ മനുഷ്യനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എവിടുത്തുകാരനാണ്? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നും അറിയില്ല. എന്തിന്? അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല.
1: ഇത് മാഷിന്റെ മനസ്സിൽ ഒരു പുതിയ ചിന്തയ്ക്ക് തിരികൊളുത്തി. ആരാണ് ഈ സ്വാമിജി? എന്നും ഒരു കടങ്കഥ, ഒരു മിഥ്യയായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. ആദ്യ തവണ കണ്ടപ്പോൾ സ്വാമിജിയുടേത് കണ്ടുമറന്ന മുഖമാണെന്ന് തോന്നിയത് മാഷ് ഓർത്തു. അദ്ദേഹം നേരെ സ്വാമിജി ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ ഒരു നിമിഷം മാഷ് മടിച്ചു നിന്നു. തെറ്റാണോ ചെയ്യുന്നത്? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറുക. ആ മാതൃകാ അധ്യാപകന്റെ ഹൃദയം ഒന്ന് പിടച്ചു. ഇല്ല, ഇത് തന്നെ അവസരം. ഇത് ചെയ്തേ പറ്റൂ. അദ്ദേഹം അകത്തു കയറി. ആദ്യം കണ്ണുടക്കിയത് മുറിയുടെ മൂലയിൽ ചാരി വെച്ചിരുന്ന സൂട്ട് കേസിലായിരുന്നു. മാഷ് അതെടുത്ത് തുറന്നു. ഏറ്റവും മുകളിൽ അലക്കി മടക്കി വെച്ചിരുന്ന കുറച്ച് വസ്ത്രങ്ങൾ. അതെടുത്തു മാറ്റിയപ്പോൾ കണ്ടത് നീല കവറുള്ള ഒരു ഡയറിയായിരുന്നു. തുറക്കാമോ? തുറന്നു. ആദ്യത്തെ പേജുകൾക്കിടയിൽ മടക്കി വെച്ചിരിക്കുന്ന പത്രക്കടലാസിന്റെ ഒരു താൾ. അത് നിവർത്തി നോക്കിയപ്പോൾ മാഷ് കണ്ടത് ഒരു വാർത്താശകലം.
0: ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 1, 3, 4 റാങ്കുകൾ പെൺകുട്ടികൾക്ക്, 2, 5 റാങ്കുകൾ ആൺകുട്ടികൾ നേടി. വിജയശതമാനത്തിലും പെൺകുട്ടികൾ തന്നെ മുന്നിൽ. ഇത്തവണ 1 റാങ്ക് നേടിയിരിക്കുന്നത് വടക്കൻ കേരളത്തിലെ കൃഷ്ണകര എന്ന ഗ്രാമത്തിൽ നിന്നും പരീക്ഷ എഴുതിയ പൂജാ മേനോനാണ്. കൃഷ്ണകര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഈ വിദ്യാർത്ഥിനി അതേ വിദ്യാലയത്തിൽ നിന്നും ഹെഡ്മാസ്റ്ററായി വിരമിച്ച ശ്രീ നരേന്ദ്രൻ നമ്പ്യാരുടെ പൗത്രിയാണ്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് ശ്രീ നമ്പ്യാർ അർഹനായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ശിക്ഷണവും കൂടിയാണ് കുമാരി പൂജയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത് എന്നാണ് പൊതു അഭിപ്രായം.
1: പൂജയുടെ മാതാപിതാക്കൾ കുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു.

0: പൂജയുടെ പിതാവ് ദേവൻ മേനോനും ഒരു അധ്യാപകനായിരുന്നു. മാതാവ് കരുണ ശ്രീ നമ്പ്യാരുടെ ഏക മകളും. ഇവരുടെ മരണോപരാന്തം ശ്രീ നമ്പ്യാരുടെ സംരക്ഷണയിലാണ് പൂജ വളർന്നത്. തന്റെ മാതാപിതാക്കളുടെ വിയോഗം എന്ന ദുരന്തത്തെ അതിജീവിച്ച് ഇങ്ങനെ ഒരു മിന്നുന്ന നേട്ടം കൊയ്തിരിക്കുന്ന പൂജയുടെ മനഃശക്തി എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെ. രണ്ടാം റാങ്ക് നേടിയിരിക്കുന്ന റജി എബ്രഹാം.
1: മോളുകളുടെ റിസൾട്ട് അറിഞ്ഞതിന്റെ അടുത്ത ദിവസം വന്ന ഈ പത്രവാർത്ത സ്വാമിജിക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം എന്തിനത് ഡയറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു? ഈ ഡയറിയിൽ എന്റെയും പൂജയുടെയും ജീവിതചരിത്രം മുഴുവനുണ്ടല്ലോ. ഇതെന്തിന്?
2: പെട്ടെന്ന് നമ്പ്യാരുടെ മസ്തിഷ്കത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. അതിന്റെ നൈമിഷിക പ്രഭയിൽ മാഷനെല്ലാം വ്യക്തമായി കാണാനായി.
1: ഈശ്വര, കഴിഞ്ഞ 14 വർഷങ്ങളായി ഭയന്നിരുന്നത് യാഥാർത്ഥ്യമാകുകയാണോ? ഇത്രയും നാളായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ ജ്വാലാമുഖി ഉണർന്ന് വെട്ടിത്തെറിക്കുന്നുവോ? എന്റെ ലാഭക്തി ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും ദഹിപ്പിക്കാൻ എത്തുന്നുവോ? എവിടെയോ കണ്ടു മറന്നുവോ എന്ന് സംശയിച്ച മുഖം. ഭഗവാനെ, ആയിരിക്കരുതേ!
2: വിറയ്ക്കുന്ന കരങ്ങളോടെ മാഷ് ഡയറിയുടെ താളുകൾ മറിച്ചു. അതിന്റെ 4-ാമത്തെ പുറത്തിൽ വ്യക്തമായ ഉരുണ്ട കൈപ്പടയിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങൾ തീക്കട്ടകൾ പോലെ അയാളുടെ കണ്ണുകളെ പൊള്ളിച്ചു. തന്റെ മസ്തിഷ്കം പൊട്ടിത്തെറിക്കുന്നതായി അയാൾക്ക് തോന്നി. തളർന്ന കാലുകൾ മടങ്ങി നമ്പ്യാർ കട്ടിലേക്ക് മറിഞ്ഞു. ജീവസ് ചോർന്ന കൈകളിൽ നിന്ന് ഡയറി താഴെ വീണു. പുറത്ത് വേനൽക്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. അതിന്റെ അലകൾ മുറിക്കുള്ളിലേക്ക് കടന്നെത്തി. അതിൽപ്പെട്ട് താഴെ കിടന്ന ഡയറിയുടെ താളുകൾ പാറി മറിഞ്ഞു. ആ 4-ാം പേജ് വീണ്ടും ദൃശ്യമായി. നമ്പ്യാർ മാഷ് വീണ്ടും കണ്ടു ആ അക്ഷരങ്ങൾ, ആ പേര്.
1: ദേവൻ മേനോൻ, ഈശ്വര!
2: ഏറെ നേരം കഴിഞ്ഞ് ഒരു മദ്യപാനിയെ പോലെ ഉറയ്ക്കാത്ത ചുവടുകളുമായി മാഷ ആ മുറിയിൽ നിന്നിറങ്ങി നടന്നു. വല്ലാത്തൊരു വിഭ്രാന്തിയിലായിരുന്നു മനസ്സ്. അതുകൊണ്ട് തന്നെ ഒരല്പമകലെ ഒരു മരത്തിന്റെ മറവിൽ നിന്ന് തന്നെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്ന പ്രകാശനെ മാഷ കണ്ടില്ല. അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തെ മൂടിയിരുന്ന ഇരുട്ട് അപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാഷ് കടന്നുപോയ ശേഷം പ്രകാശൻ മെല്ലെ സ്വാമിജിയുടെ മുറിയിലേക്ക് കയറി കതകകത്തു നിന്നടച്ചു.

ലഹരി, അതിന്റെ മാന്ത്രിക കരങ്ങൾ ഒരു വീണയുടെ തന്ത്രികൾ എന്നോണം എന്റെ സിരകളെ മീട്ടുന്നു. ഒരായിരം സ്വർഗീയ രാഗങ്ങൾ ബോധമണ്ഡലത്തിൽ മുഴങ്ങുന്നു. എത്ര മധുരം ഈ സംഗീതം! ഈ സംഗീതമില്ലാതെ, സ്വയം മറന്നിതിൽ മുഴുകാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റുന്നില്ല. വീണ്ടും ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന രണ്ട് ദിവസങ്ങൾ മരകത്തിയിൽ എരിയുകയായിരുന്നു.

0: കരയിലേക്ക് എറിയപ്പെട്ട മത്സ്യത്തെ പോലെ പിടയുകയായിരുന്നു.
1: ലഹരി, വിഷകന്യകയാണവൾ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇവളെ വീണ്ടും പ്രാപിച്ചത്. പൂജ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടപ്പോൾ, അവൾ അന്ന് മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ, അവളിൽ അവളുടെ അമ്മയുടെ തന്നെ ഛായ കണ്ടപ്പോൾ, ചിന്നിച്ചിതറിയ മനസ്സിനെ ശാന്തമാക്കാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു.
2: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർനാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി പങ്കെടുക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94 95 99 10 15. ഇന്ന് 2:30.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേ. കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ കോത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസായുമായുള്ള അഭിമുഖം അവസാന ഭാഗം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 176 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ സുജിത് മാണിയാട്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇനി പതിവ് പോലെ പുതിയ മത്സരാർത്ഥികൾക്കായി പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോടെ യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി തെരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15. അപ്പോ സർ, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും വളരെയധികം കൗതുകത്തോടുകൂടി എന്തായിരിക്കും പ്രവേശന ചോദ്യം എന്ന ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും. അധികം വൈകാതെ തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യം അങ്ങോട്ട് വിടാം.
1: തീർച്ചയായിട്ടും ചോദിക്കാം. അല്ല, ഓണം കഴിഞ്ഞ ഒരു മൂഡിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക.
0: തീർച്ചയായിട്ടും
1: ഓണത്തിന് ആ സമയത്ത് നമുക്ക് ഈ ഓണ പരിപാടി ക്യൂസ് ആയിട്ട് ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ?
0: ഇല്ല.
1: അപ്പൊ നമുക്ക് ആ ഒരു മൂഡിലായിരിക്കും ജനങ്ങൾ.
0: അപ്പൊ
1: തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
0: തീർച്ചയായും നമ്മുടെ ശ്രോതാക്കളും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക.
1: ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം.

0: പറഞ്ഞാലും ഒന്നുമില്ല, ഞാൻ ആദ്യം ആ ഒരു ഓണത്തിന്റെ ഒരു മൈൻഡ് വന്നോട്ടെ എന്ന് വിചാരിച്ച് പാടിയെന്നേ ഉള്ളൂ.
1: ഇത്രയേ ഉള്ളൂ,
0: ഇത്രയേ ഉള്ളൂ. ഇത്ര
1: രണ്ടു വരി കൂടി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തായിരുന്നു.
0: ചോദ്യം ഇതല്ല, ഇത് ഓണത്തിന് ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പാട്ട് പാടിയെന്നേ ഉള്ളൂ.
1: ഞാൻ വിചാരിച്ചു ഈ ഒരു പാട്ടിലൂടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്.
0: പാട്ടിലൂടെ ചോദ്യത്തിലേക്ക് പോകാനല്ല, ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പ്രവേശന ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94 95 99 10 15.

0: സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ്?
2: ആരാണ് വിളിക്കുന്നത്?
1: സുഷമയാണ്.
0: സുഷമ, എവിടെയായിരുന്നു സ്ഥലം?
1: ഇത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ.
2: വെള്ളരിക്കുണ്ട് താലൂക്കിൽ എവിടെ?
0: പ്ലാച്ചിക്കര
2: എന്ന് പറയുന്ന സ്ഥലത്ത്. പ്ലാച്ചിക്കര. എന്ത് ചെയ്യുന്നു?
1: ഹൗസ്
2: വൈഫ് ആണ്. ഇതിനു മുമ്പേ വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല,
2: ആദ്യമായിട്ട് വിളിക്കുന്ന അല്ലേ.
1: പിന്നെ റേഞ്ച് ഒന്നും ഇല്ല, എനിക്ക് കിട്ടാറില്ല. ഇപ്പൊ പുതിയ റേഡിയോ വാങ്ങിയത്.
0: പുതിയ റേഡിയോ വാങ്ങി ഒന്ന് വിളിച്ചു നോക്കിയതാണ് അല്ലേ. ഓക്കെ. അപ്പൊ ഇതുവരെ ഇത് കേട്ടിട്ടേ പരിപാടി കേട്ടിട്ടേ?
1: ഉണ്ട് മാഡം, കേൾക്കാറുണ്ട്.
0: പക്ഷേ വിളിക്കാൻ ഒത്തില്ല,
1: കുറച്ചായിട്ട് കേൾക്കാറ്.
0: ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ.
2: ഉത്തരം പറഞ്ഞോളൂ.
1: 1961.
2: ശരിയായ ഉത്തരമാണ്. 1961 എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
0: എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്?
1: അത്
2: മോള് ഓണവുമായി എന്തോപ്പെട്ട ക്യൂസ് മത്സരം പങ്കെടുത്തിട്ടുണ്ടാവും ചെലപ്പോ അല്ലെ. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്
0: പങ്കെടുത്തിരുന്നോ?
1: പഠിക്കുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ.
2: ഓ, അതുകൊണ്ട് അല്ലേ.
0: എന്നിട്ട് എന്റെ മോള് പങ്കെടുക്കാതിരുന്നത്? ഇങ്ങനെ പല അമ്മമാരും പറയും, മക്കള് പറഞ്ഞതെന്നാണ് ഇങ്ങനെ പറയും. പക്ഷേ ഓക്കെ, അങ്ങനെയാണല്ലേ. ഓക്കെ, അമ്മ വിളിച്ചോളൂ, ഉത്തരം ഞാൻ പറയാൻ റെഡി അല്ലേ. ഞാൻ പറഞ്ഞു തരാം.
2: ഓ, ആയിക്കോട്ടെ. അപ്പൊ
0: അവിടെ ഒരു ചിരി കേൾക്കുന്നുണ്ട്.
2: അവർ രണ്ടാളുണ്ടാവും, മകളും ഉണ്ടാവും, എടുത്ത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണല്ലോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്. അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ, രണ്ട് ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആ ചോദ്യവും ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ ചോദിക്കുന്നു. ഫൈനൽ ചോദ്യം മാത്രമേ മാറ്റി ചോദിക്കുന്നുള്ളൂ. ചോദ്യം ഇതാണ്. ഹലോ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് നമ്മളല്ലേ.
0: റേഡിയോയുടെ വോളി ഒന്ന് കുറച്ച് നോക്കൂ കേട്ടോ സുഷമ. പിന്നെ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് പറയണം. ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം ആവർത്തിക്കില്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക ചോദ്യം കേൾക്കാനായിട്ട് കേട്ടോ.
2: ശരിയാണ്, മധുരൈ കാഞ്ചി എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പോ തീർച്ചയായിട്ടും പ്രവേശന ചോദ്യവും അതിനുശേഷമുള്ള ഒന്നാമത്തെ ചോദ്യവും നിങ്ങൾക്ക് കിട്ടി. ഇനി ഒരു ചോദ്യം കൂടിയുള്ളൂ. ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ആദ്യ മത്സരാർത്ഥിയുമാണ്, മാത്രമല്ല ആദ്യ മത്സരാർത്ഥിയിലെ വിജയി കൂടിയാകും. ചോദ്യം ചോദിക്കട്ടെ,
0: പെട്ടെന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ബസറുകാരൻ വെറുതെ ഇരിക്കില്ല.
2: ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് അടുത്തിടെ കീഴടക്കിയ ഉത്തർപ്രദേശ് സ്വദേശിയായ വനിത ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം.
1: അറിയില്ല,
2: അറിയില്ല. അപ്പൊ പിന്നെ അല്ലേ. ഓക്കെ, അപ്പം വീണ്ടും വിളിക്കുക.
1: അതെ, ഞങ്ങൾ ഇവൾക്ക് വേണ്ടി കേൾക്കാറുണ്ട്, ഇത് എഴുതിയെടുക്കാറുണ്ട്. അപ്പം
0: ഓക്കെ, അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം. അടുത്ത എപ്പിസോഡിലും പങ്കെടുക്കണം. പിന്നെ നമുക്ക് മത്സരത്തിന്റെ നിബന്ധനകളുണ്ട്, ആ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം പറയണം കേട്ടോ. അതാണ് പറഞ്ഞത്. നിങ്ങൾ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ആ ഓക്കെ, വീണ്ടും കേൾക്കുക, പങ്കെടുക്കുക.
2: വീണ്ടും വിളിക്കാം. ഓക്കെ,
0: താങ്ക് യു,
2: താങ്ക് യു. അപ്പോ ഈ ചോദ്യം നമുക്ക് പ്രവേശന ചോദ്യമായി ചോദിക്കാം. ചോദ്യം ഇതാണ്, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് അടുത്തിടെ കീഴടക്കിയ ഉത്തർപ്രദേശ് സ്വദേശിയായ വനിത ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വരുമ്പോൾ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: നമസ്കാരം.
4: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
2: തമ്പാൻ മാഷക്ക് ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ല
4: അല്ലേ? ഉത്തരം പെട്ടെന്നാണ് അല്ലേ?
2: ഒരു സംസാരത്തിന് നേരമില്ല തമ്പാൻ മാഷക്ക് അല്ലേ? അല്ല, നമ്മുടെ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു പ്രചോദനമാണ്, നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ തമ്പാ മാഷ് വലിയൊരു പ്രചോദനമാണ്.
4: മാഷേ, മാഷ് പറഞ്ഞ പ്രവേശന ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം പ്രവേശന ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ. ആ രണ്ട് ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. പോകട്ടെ. ഓക്കെ, ചോദ്യം ഇതാണ്. വയോജന ക്ഷേമത്തിനായി പണത്തിന് പകരം സേവനത്തിന്റെ സമയം മൂല്യമായി കണക്കാക്കുന്ന ടൈം ബാങ്ക് പദ്ധതിയുടെ സാധ്യത പഠിക്കുന്നതിനായി താൽപര്യ പത്രം ക്ഷണിച്ച കേരള സർക്കാർ വകുപ്പ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വയോജന ക്ഷേമത്തിനായി പണത്തിന് പകരം സേവനത്തിന്റെ സമയം മൂല്യമായി കണക്കാക്കുന്ന ടൈം ബാങ്ക് പദ്ധതിയുടെ സാധ്യത പഠിക്കുന്നതിനായി താൽപര്യ പത്രം ക്ഷണിച്ച കേരള സർക്കാർ വകുപ്പ് ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. കൃത്യമായി ആ പേര് തന്നെ പറയണമായിരുന്നു സാറേ, അപ്പോ തെറ്റിപ്പോയി. തെറ്റിപ്പോയി, കൃത്യമായ ഉത്തരം തന്നെ പറയണമായിരുന്നു. ഓക്കെ സാർ.
2: ഓക്കെ മാഷെ, മാഷക്ക് പിന്നെ സമ്മാനം ഒന്നൊരു വിഷയമല്ലല്ലോ. പക്ഷെ സമ്മാനമൊക്കെ
4: വാങ്ങിച്ച ആളാണ്,
2: സമ്മാനത്തിന് വേണ്ടിയല്ല പങ്കെടുക്കുന്നത്.
4: തീർച്ചയായിട്ടും അല്ല, മാഷ് സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല പങ്കെടുക്കുന്നത്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയുമാണ്, സമ്മാന ലഭിച്ച വ്യക്തിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും മാഷെ.
2: ഓക്കെ മാഷെ.
4: ഓക്കെ മാഷെ, വീണ്ടും വിളിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. വയോജന ക്ഷേമത്തിനായി പണത്തിന് പകരം സേവനത്തിന്റെ സമയം മൂല്യമായി കണക്കാക്കുന്ന ടൈം ബാങ്ക് പദ്ധതിയുടെ സാധ്യത പഠിക്കുന്നതിനായി താൽപര്യ പത്രം ക്ഷണിച്ച കേരള സർക്കാർ വകുപ്പ് ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.

0: സ്വാഗതം. ഇതാരാണ്?
1: ഉപേന്ദ്രനാണ്.
0: ഉപേന്ദ്രൻ അല്ലേ? എവിടെയായിരുന്നു സ്ഥലം?
1: കണ്ണൂർ. കണ്ണൂർ ലോട്ടറി.
0: ലോട്ടറി വിൽപ്പനയാണ് അല്ലേ? ഓക്കെ, ഓർക്കുന്നു. ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടം ഒക്കെ? ഓണം ബമ്പറൊക്കെ നന്നായിട്ട്.
2: ഓണം ബമ്പറിൽ ആയതുകൊണ്ടല്ലേ നല്ലോണം ചെലവുണ്ടാവും ഏട്ടാ.
0: നല്ല കച്ചവടമായിരിക്കും.
2: ശരിയാണ്. ഓണം ബമ്പറിന് ഇപ്പം തന്നെ ഇന്നത്തെ പത്രത്തിൽ കണ്ടിരുന്നു. എത്രയോ കൂടി ഇപ്പം തന്നെ വിറ്റോരോ വായി അല്ലേ?
0: അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
2: ഉത്തരം പറഞ്ഞോളൂ.

0: സാമൂഹ്യനീതി വകുപ്പ്.
1: ശരിയാണ്, സാമൂഹിക നീതി വകുപ്പ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ശരിക്കും ആ പദ്ധതിയുടെ ലക്ഷ്യം വയോജനങ്ങളെ സഹായിക്കുന്നതിനായി ആളുകൾ ചെലവഴിക്കുന്ന സമയം ടൈം ക്രെഡിറ്റായി രേഖപ്പെടുത്തുകയും ഭാവിയിൽ അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ആ സമയം മൂലം ഉപയോഗിച്ച് സമാന സേവനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിശാലമായ ലക്ഷ്യമാണ്, ശരിയായ ഉത്തരമാണ്. അപ്പൊ പ്രവേശന ചോദ്യത്തിൽ ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. പോകട്ടെ,
0: ഓക്കെ.
1: ശരി,
2: ഉപേന്ദ്ര ചേട്ടന് എല്ലാ നിബന്ധനകളും അറിയാം അല്ലേ?
1: എല്ലാ നിബന്ധനകളും അറിയാം,
2: ശരിയായി പങ്കെടുക്കുന്ന ആളാണ്.
1: അതെ, ഞാനൊരു ചെറിയ സാധാരണ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചരിത്രത്തിലേക്ക് ഒരു ചോദ്യം പോകുന്നു ഞാൻ. ചോദ്യം ഇതാണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്?
0: ഒരുപാട് കേട്ടതാണ്, വായിച്ചു പെട്ടെന്ന്
1: പെട്ടെന്ന് ചോദിക്കുമ്പോ അല്ലേ. ഓ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അറിയുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും പറച്ചു വെറുതെ അല്ലേ.
2: അവരിത്
1: വേണ്ട, തീർച്ചയായിട്ടും സമയം കളയണ്ടാന്നില്ലേ, നല്ല ചിന്താഗതി.
2: അതെ അതെ, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാമല്ലോ എന്നതാണ് ഉപേന്ദ്രൻ ചേട്ടന്റെ ഒരു പക്ഷം അല്ലേ. ശരി
1: ചേട്ടാ, സന്തോഷം, വീണ്ടും വിളിക്കുക. ഓക്കെ, ഈ ചോദ്യം വീണ്ടും പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ഈ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, പ്രവേശന ചോദ്യമാണിത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഇതാണ് ചോദ്യം.
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497295607. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495909015.

0: ആകാശവാണി ടെലിക്യൂസ് 176-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: രേഷ്മയാണ് മാം.
0: രേഷ്മ എവിടെയായിരുന്നു? കാസർഗോഡ് അല്ലേ?
2: കാസർഗോഡ് എവിടെയാ രേഷ്മ? മുള്ളേരി അല്ലേ? ഓ ശരി ശരി.
0: ആദ്യഘട്ട വിജയായിരുന്നില്ലേ അന്ന്?
1: അല്ല സർ, അല്ല
0: അല്ല അല്ലേ. ഓക്കെ,
2: ഇല്ല ആദ്യമായിട്ട് വിളിക്കുന്നതാണ് രേഷ്മ.
1: ആദ്യമായിട്ടല്ല, വിളിക്കാറുണ്ട്. എനിക്ക് മാമിനെല്ലാം നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്.
2: അതെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വിജയിയായെങ്കിൽ മാഡത്തിനെ നേരിട്ട് കാണാൻ പറ്റും. ഇവിടത്തേക്ക് വരാനും പറ്റും, മാഡത്തിനെ നേരിട്ട് സംസാരിക്കാനും കാണാനൊക്കെ പറ്റും. അത് നല്ലൊരു അവസരം കൂടിയാണ് ഇന്ന് വിജയിക്കുക എന്നുള്ളത്.
0: രേഷ്മ, അപ്പോ രേഷ്മയുടെ സ്ഥലം എവിടെയാണ്? മുള്ളേരിയ,
2: കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ.
0: മുള്ളേരിയ. അപ്പൊ ഞാൻ സ്ഥലനാമ ചരിത്രങ്ങൾ ചോദിക്കാറുണ്ടെന്നുള്ള അറിയാമല്ലോ.
2: അപ്പൊ പിന്നെ പറയാൻ റെഡിയാന്ന് തോന്നുന്നല്ലോ.
0: റെഡിയായി നിൽക്കുകയാണല്ലേ? ആ, എന്നാ പറഞ്ഞോളൂ.
1: കാലങ്ങളിൽ ഇവിടെ മുള്ളൻ പന്നികൾ ഉണ്ടല്ലോ, മുള്ളൻ പന്നികൾ. അപ്പൊ ആ മുള്ളൻ ഏരിയ എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് മുള്ളേരിയ അങ്ങനെ ആയി പറഞ്ഞു. പിന്നെ കാടും മുള്ളും കുറെ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളായിട്ട് ഉണ്ടായതുപോലും അങ്ങനെയാണ്.
0: അപ്പൊ രണ്ട് വാദങ്ങളാണുള്ളത് അല്ലേ, മുള്ളേരിയ വന്നതിന്റെ പിന്നിലെ?
1: അതെ,
0: ഒന്ന് മുള്ളൻ പന്നിയാണ്, മറ്റൊന്ന് മുള്ളുകളാണ് ചെടി.
1: കാടും മുള്ളുകളാണ്.
0: ഓക്കെ, ഒരു പുതിയ
2: അറിവാണ്.
0: പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു മുള്ളുമായൊരു ബന്ധം.
2: അത് ബന്ധം, പക്ഷെ മുള്ളൻ പന്നിയുമായിട്ടില്ല ബന്ധമാണ് ഞാനിപ്പോ കേട്ടത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടതും അറിയുന്നതുമായ സ്ഥലമാണ്. ചരിത്രമുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോണ്ട് അറിഞ്ഞു, സന്തോഷം.
0: അത് രേഷ്മ പറയേണ്ടി വന്നു നമുക്ക് അറിയാൻ അല്ലേ. നമ്മളെല്ലാ ശ്രോതാക്കൾക്കും വലിയൊരു അറിവായി ഇത്.
2: തീർച്ചയായിട്ടും. അപ്പൊ രേഷ്മ ഉത്തരം പറഞ്ഞോളൂ.
1: വോൾട്ടയർ.
2: ശരിയാണ്, വോൾട്ടയർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. കാരണം ഈ ഒരു ചോദ്യം കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ലോകത്തിലെ തന്നെ
1: ഓ റൂസോ,
2: റൂസോയിലാന്ന് ഒരുപാട് പേര് കൺഫ്യൂഷൻ ആവുക. അപ്പൊ അതിനൊരു സാധ്യത കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്.
1: പിതാവില് വോൾട്ടയറിനെ കണക്ട് ചെയ്ത് വെച്ചു.
2: ഓ അത് ശരി. ആ പിതാവ് വ് അല്ലേ, ആ വ് ഇത് വോൾട്ടർ കണക്ട് ആയിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് ശരിയാ, ശരിയാണ്.

0: ആണല്ലേ
1: അത് കറക്റ്റ്. അതറിയാം, ശരിയാണ് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം എന്നല്ല പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിപ്ലവം കൂടെ മാതാവ് എന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതൊക്കെ മുദ്രാവാക്യമായുള്ള പ്രധാനപ്പെട്ട ഒരു വിപ്ലവം കൂടിയാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം. ശരിയല്ലേ? ആ ഫ്രഞ്ച് വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രധാനപ്പെട്ട തത്വചിന്തകന്മാരാണ് റൂസോയും വോൾട്ടേറും മോണ്ടെസ്ക്യൂവും. ആ റൂസോയെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനെന്നും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആചാര്യനെന്നും യൂറോപ്പിൽ ആധുനിക യുഗത്തിന്റെ ശില്പി എന്നൊക്കെ വിളിക്കുന്നത് റൂസോയെയാണ്. ആ റൂസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകമെന്നും വിപ്ലവങ്ങളുടെ പഠനഗ്രന്ഥമെന്നും ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷമെന്നും ആധുനിക ജനാധിപത്യ ഭരണത്തിന്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കുന്നതാണ് ഈ പറഞ്ഞ ഏത് സോഷ്യൽ കോൺട്രാക്ട്. ആ സോഷ്യൽ കോൺട്രാക്ടിൽ പറയുന്ന ഒരു വരിയാണ്, മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു, പക്ഷെ അവനെങ്ങും ചങ്ങലകളിലാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആവേശം കുളിച്ചൊരു കൊട്ടേഷൻസ് അല്ലേ ഇത്? അപ്പൊ അത് റൂസോയുടെയാണ്. ആ റൂസോയെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആചാരൻ എന്നൊക്കെ പറയുന്നതെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വോൾട്ടേറിയാണ്. കറക്റ്റ് ആണ്. ഫ്രാങ്കോയിഡ് മേരി ആരോ പ്രശസ്തനായത് വോൾട്ടേർ.
0: കറക്റ്റ്
1: ശരിയാണ്, കറക്റ്റ് ആണ്. വോൾട്ടേർ പിന്നെ മോണ്ടെസ്ക്യൂ ഉണ്ട്, ശരിയല്ലേ? അതായത് സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസ്സത്ത, ഇതെല്ലാം നിങ്ങൾക്ക് കേട്ടൊന്നും പഠിച്ചതും ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ശരിയായ
0: ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരവായത്.
1: ഓ
0: അല്ലേ രേഷ്മ,
1: ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ശരിയായ ഉത്തരമാണ്, കറക്റ്റ് കേട്ടാ.
0: രേഷ്മ ഏതായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു പഠിച്ചത്? ഹിസ്റ്ററി
2: ആണോ?
0: എം കോം ആണല്ലേ. ഓക്കെ, ഓക്കെ. ഹിസ്റ്ററി പഠിച്ചവരെ സംബന്ധിച്ച് ഇതൊക്കെ ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും.
1: അപ്പോ രേഷ്മ ശരിയായ ഉത്തരം. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ, രണ്ട് ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ഓക്കെ, അങ്കണവാടി കുട്ടികളിലെ പോഷകാഹാരക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി കേരള വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്?
2: ബാല്യസ്പന്ദനം.
1: ശരിയായ ഉത്തരം, ശരിയായ ഉത്തരം.
0: ചോദ്യം പൂർത്തിയാവുന്നതിന് മുമ്പേ രേഷ്മ ഉത്തരം പറഞ്ഞു.
1: ബാല്യസ്പന്ദനം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ഹലോ, ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോ
0: തയ്യാറായിട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യമാണല്ലോ,
1: അതിന് ഉത്തരം ചോദിച്ചിട്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ചോദ്യം ഫൈനൽ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഫൈനൽ ചോദ്യം ഇതാണ്, സിമ്പിളായ ചോദ്യമാണ് എങ്കിലും ഞാൻ ചോദിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്, പ്രിയദർശിനി പദ്ധതിയെല്ലാം
2: കേട്ടിട്ടുണ്ടാവുമല്ലോ,
1: തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അതിന്റെ അല്ലെ ഭാഗമായിട്ട് പോകുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യ ബസ് യാത്രക്കായി ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഡിജിറ്റൽ സ്മാർട്ട് കാർഡിന്റെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യ ബസ് യാത്രക്കായി ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഡിജിറ്റൽ സ്മാർട്ട് കാർഡിന്റെ പേരെന്താണ്? ഇതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. വായിച്ചില്ലേ? മറന്നുപോയി. ഇപ്പം ഉത്തരം പറയാൻ നിക്കുന്നില്ല,
0: പേടിച്ച് മറന്നാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം
1: ഒരു നെഞ്ചിരിപ്പ് ഉണ്ടായി, ഇപ്പൊ ഇതുകൂടി കേട്ടോടെ പൂർത്തിയായി. അങ്ങനെയല്ലേ,
0: സമ്മർദ്ദം കൂടുമ്പോ നമുക്ക് മറവി വരും. സാരമില്ല രേഷ്മ, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ,
1: നന്നായിട്ട്
0: നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ചോദ്യമാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആകെ
1: മൂന്നാമത്തെ ചോദ്യം കൂടും നമുക്ക്. അപ്പൊ ഒരു ഇത് കൂടുമ്പോ, നെഞ്ചെടുപ്പ് കൂടുമ്പോ
0: മറവി വരും, ഓർമ്മ വരില്ല,
1: അറിയുന്നത് പോലും മറക്കുന്ന ഒരു സാഹചര്യം വരും.
0: ഓക്കെ രേഷ്മ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
1: ഓക്കെ, വീണ്ടും വിളിക്കാം. അപ്പോ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യ ബസ് യാത്രക്കായി ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഡിജിറ്റൽ സ്മാർട്ട് കാർഡിന്റെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: നമസ്കാരം, ആരാണ്?
3: ആരാണ്?
0: സരിത. എവിടെയാണ് സ്ഥലം?
1: തലോറ.
0: തലോറ എവിടെയാണത്?
1: തളിപ്പറമ്പ്. തളിപ്പറമ്പ്. ശരിയാണ്.
0: അപ്പൊ സരിത ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?

0: ആദ്യമായിട്ടാണ്
1: എന്നെ വിളിച്ചിട്ട് കിട്ടാതിരിക്കായിരുന്നോ ഇത്രയും നാള്?
0: അല്ല, ഞാൻ വിളിക്കാറില്ല, മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിരുന്നു.
1: വിളിച്ചതാണ് അല്ലെ? ഓക്കെ. അപ്പൊ പരിപാടി കേൾക്കാറുണ്ടാവും അല്ലെ? പതിവായി കേൾക്കുന്നുണ്ടാവും.
0: ഉള്ളതും കേൾക്കാറുണ്ട്.
1: എന്താണ് ചെയ്യുന്നത്? ജോലി ചെയ്യാണോ?
0: ഞാൻ ജോലി ചെയ്യാം, നഴ്സാണ്.
1: നഴ്സാണോ? ഓക്കെ. എവിടെയാണ്? തളിപ്പറമ്പ് തന്നെയാണോ?
0: അല്ല, ഞാനിപ്പം പുറത്താണ്, ലീവിന്
2: വന്നത്. ഓണത്തിന് വന്നതാ?
0: ഓണത്തിന് ലീവിന് വന്നത്.
1: എത്ര ദിവസം ലീവാണ് സരിത?
0: 1 മന്ത് ലീവാണ്, 20 ഡേയ്സ് ആയി.
1: ഓക്കെ. അപ്പോ പുറത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നത്?
0: മാലദ്വീപില്.
1: മാലദ്വീപില്. ഓക്കെ. ഇനിയിപ്പോ എത്ര ദിവസമാണ് ബാക്കിയിരിക്കുന്നത് അവധി കഴിയാൻ?
0: 10 ഡേയ്സ്.
1: ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ഓണാഘോഷം ഒക്കെ? എത്ര നാളായി നാട്ടിലേക്ക് വന്നിട്ട്?
2: 20 ദിവസം. 1 മാസം ലീവ്. ഇനി 20 ദിവസം അല്ലേ?
1: ഓക്കെ ഓക്കെ. അപ്പൊ ഗംഭീര ആഘോഷമായിരിക്കും അല്ലേ? കാരണം പിന്നെ കുടുംബങ്ങളെല്ലാം ഒരു വീട്ടില് ഒത്തുകൂടി അങ്ങനെയൊക്കെ ആയിരിക്കല്ലേ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവോ? ഓക്കെ. അപ്പൊ സന്തോഷം. ഉത്തരത്തിലേക്ക് പോകാം അല്ലേ?
2: ഉത്തരം പറഞ്ഞോളൂ. ശരിയായ ഉത്തരം. പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ഓക്കെ. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ അല്ലേ?
1: ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ?
0: ഇല്ല.
2: എന്തോ ഇല്ലതുപോലെ തോന്നുന്നല്ലേ നമുക്ക്? ആരെയൊരു വെയിറ്റ് ചെയ്യുന്നതുപോലെ തോന്നുന്നു.
0: ഞാനൊരു സൗണ്ട് വരുന്നത് പുറത്തോട്ട് വന്നതാണ്. റേഡിയോ വെച്ചിട്ടുണ്ട്.
2: ഓ ശരി ശരി. അപ്പൊ ചോദ്യം ചോദിക്കുന്നു. ഒന്നാം ചോദ്യം, ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യൻ ആവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? അടുത്തിടെ
0: അടുത്തിടെ
2: സമയമുണ്ട്, സമയമുണ്ട്.
0: വായിച്ചിട്ടുണ്ട്.
1: എന്തായാലും ഇതിന് ഉത്തരം പറയാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലാണ് ചോദിച്ചത് അല്ലേ സർ?
2: അതെ,
0: തീർച്ചയായിട്ടും.
2: ആദ്യത്തെ ചോദ്യം ഉത്തരം പറഞ്ഞ അതിനെല്ലാം സാധ്യത ഉണ്ടായിരുന്നു.
1: അതെ അതെ.
2: ശ്രദ്ധിക്കുന്ന എന്താണ്,
1: സരിതയ്ക്ക് ടെൻഷൻ കൂടി, അതാണ് ഉത്തരം കിട്ടാതെ വരുന്നത്. കാരണം പത്രവാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു.
2: അതെ അതെ.
1: സാരമില്ല,
2: വീണ്ടും വിളിക്കാം. ഓക്കെ. അപ്പോ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്?
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497295607. മറ്റൊരു നമ്പർ 94 95 99 10 15. ആകാശവാണി ടെലിക്യൂസിന്റെ 176-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ആരാണ്?
3: സുശീല. നടുവിൽ
1: സുശീല ചേച്ചി എവിടെയായിരുന്നു കുറച്ച് ദിവസമായല്ലോ ശബ്ദമൊന്നും കേൾക്കാതെ? ഓഹോ, എന്തായിരുന്നു? വൈറൽ ഫീവർ ആയിരുന്നോ?
3: വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞ, ഭയങ്കരമായിട്ട്.
1: ഓഹോ, ഇപ്പോഴും അതിന്റെ തളർച്ചയിലാണെന്ന് തോന്നുന്നു അല്ലേ? ശബ്ദമൊന്നും ക്ലിയർ ആവാത്ത പോലെ
3: തോന്നുന്നു.
1: എഴുതി വെക്കുന്നുണ്ട് അല്ലേ?
3: എന്താ?
1: ഓ, അല്ല, അത്രയും വയ്യാത്ത അവസ്ഥയിലാണ് അല്ലേ ചേച്ചി?
3: എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഒരു അത് വെച്ചിട്ട് ഇനി ഓരോന്ന് പത്രമൊക്കെ വായിക്കുമ്പോ
2: ഓണെല്ലാം പനിയിൽ തന്നെ.
3: ഓണം എല്ലാം പനിയില്ല, നമുക്കൊന്നും നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അടിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ.
1: എന്താ ചേച്ചി പറഞ്ഞേ കേട്ടില്ലേ? എന്നും ഓണമാണെന്നാണോ? എന്താ പറഞ്ഞേ?
3: ആ, എന്നും ഓണമാണല്ലോ.
2: ശരിയാണ്, അത് പറഞ്ഞു ശരിയാണ്. എന്തോ
1: കറക്റ്റാണ്,
2: എന്നോണാണെന്നാണ്. ശരിയാണ്, പണ്ട് നമ്മളെ
3: ചെറുപ്പമല്ലേ. എനിക്കിവിടെ എന്റെ പറമ്പിലുണ്ടായിരുന്ന ഒക്കെ കൊറേശ്ശേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു വസ്തുവും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടു.
1: അതല്ല, വലിയ സന്ദേശമാണ് ഈ സുശീല ചേച്ചി. അങ്ങനെയാണ്
2: ഞാൻ കരുതിയെന്നറിയോ? ആദ്യം എന്നും ഓണാണല്ലോ എന്ന് വിചാരിക്കുമ്പോ നമ്മളെല്ലാം ചെറിയ കാലത്ത് നമുക്കുള്ള ആ ഓണത്തിന്റെ അന്നാണ് ഒരു ചിക്കൻ കറി, അല്ലെങ്കിൽ ഓണത്തിന്റെ അന്നാണ് എന്തെങ്കിലും ഡ്രസ്സ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? ആ സ്ഥിതിക്ക് നോക്കുമ്പോ ഇന്നോ, ഇന്ന് എല്ലാ ദിവസവും ഈ പറഞ്ഞ ഡ്രസ്സ് എപ്പോ തോന്നുമ്പോ വാങ്ങുന്ന ഒരു സാഹചര്യം എല്ലാരും.
1: അല്ലാതെ
2: എപ്പോഴും
1: സുശീല ചേച്ചി അങ്ങനെയല്ല പറഞ്ഞല്ലേ, ആ സെൻസിലല്ലോ.

0: പറഞ്ഞല്ലേ.
1: അല്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഓണത്തിന്റെ ദിവസം ഒരു മത്സ്യമാംസാദികളും നമ്മൾ ഉപയോഗിക്കില്ല.
0: ആ അതെ അതെ. ആ
1: പച്ചക്കറികളും
0: വീട്ടിൽ തന്നെ പച്ചക്കറി ഉണ്ട്, പച്ചക്കറി തോട്ടമുണ്ട്.
1: അല്ല, ഇപ്പോഴും ഒന്നും തോട്ടമൊന്നുമില്ല, എന്നാലും എന്നതെങ്കിലും ഒക്കെ വാരി വലിച്ചിട്ട് കുമ്പളങ്ങയുടെ ഇല, ഇന്നിപ്പോ കുമ്പളങ്ങയുടെ നരയും കുമ്പളങ്ങ നിന്നാക്കി പറയുന്ന കുമ്പളത്തിന്റെ ഇല കുറച്ച് അതായിരുന്നു തോരം വെച്ചത്.
0: അങ്ങനെ
1: മുരിങ്ങയില ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, ചക്കയുണ്ട്, അങ്ങനെ എല്ലാവരും
0: അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടും.
1: ആ കത്തിച്ചുകൊണ്ട് വെറുതെ ഒന്ന് കൊത്തി ഇട്ടിട്ട്
0: കീടനാശിനികൾ ഇല്ലാത്ത പച്ചക്കറി വീട്ടിൽ നിന്ന് ആക്കും.
1: ഓക്കെ, അതുകൊണ്ട് എന്നും ഓണമാണ്, ഇറച്ചി മീനും നമുക്ക് വിഷയമുള്ള കാര്യമല്ല, അതുകൊണ്ട് അത് പ്രശ്നമില്ല.
0: പിന്നെ അങ്ങനെ ഒരു വിഷയം. പിന്നെ മറ്റൊന്നുള്ളത് ഓണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് അല്ലേ ഓണം.
1: അതെ അതെ.
0: ഞാൻ വിചാരിച്ചു ചേച്ചി ആ ഒരു അർത്ഥത്തിലാണോ പറഞ്ഞത്, ആ ഒരു അർത്ഥത്തിലും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ.
1: മനസ്സിലുണ്ട്, ഞങ്ങള് ചേട്ടന്റെ വീട്ടിൽ പോയി, പിന്നെ ഫ്രണ്ട്സിന്റെ കുറെ പേരുടെ വീട്ടിൽ പോയി.
0: ഓക്കെ,
1: അങ്ങനെ അന്നത്തെ ദിവസം പനിയാണെങ്കിലും മോൻ കൊണ്ടുപോയി, ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ, അതുകൊണ്ട് അങ്ങനെ പോയി.
0: ഓക്കെ,
1: ഭക്ഷണം
2: എന്നാലും
1: പോയി.
2: ആ ഓക്കെ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഉത്തരം പറയാനാണ്. അപ്പൊ തന്നെ അങ്ങ് ഉത്തരം പറഞ്ഞു അല്ലേ. ശരിയായ ഉത്തരമാണ് ആർ പ്രജ്ഞാനന്ദ എന്നുള്ള ശരിയായ ഉത്തരമാണ്.
1: നടുവിലിന്റെ ചരിത്രം ചോദിച്ചിട്ടില്ലല്ലോ.
0: ഞാൻ ആദ്യം ചോദിച്ചില്ലേ ചേച്ചി, അന്ന് ഏതോ ഒരു എപ്പിസോഡ് ചോദിച്ചില്ലേ ചേച്ചിയുടെ അടുത്ത്?
1: ഇല്ല, ഓർക്കുന്നില്ല, അത് നമ്മള് പരിചയം കൂടി പോയത് കൊണ്ടായിരിക്കും.
0: ആ അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു വശമുണ്ട് ചേച്ചി. അധികം പരിചയം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ, പേര് ചോദിക്കാനും നാട്ടിലെ വിശേഷമൊക്കെ ചോദിക്കാനും മടിക്കുമല്ലോ. അപ്പൊ ഏതായാലും ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിനെ ഒരു പക്ഷെ നമ്മുടെ മറ്റു ശ്രോതാക്കളും കോപ്പി അടിക്കുമായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് പറയും.
1: രാജാക്കന്മാരുടെ കാലത്ത് സമയത്ത് അമ്പിന്റെ തല വന്ന് വീണ സ്ഥലം തലവിൽ നാരായണൻ തലവിലൊക്കെ വിളിക്കുന്നുണ്ട്.
0: അതെ അതെ,
1: നാരായണാട്ടൻ അവിടെ തലവിലായി. നടു ഭാഗം വീണ സ്ഥലമാണ് നടുവിൽ എന്നായത്, നടുവില്ല വീണ സ്ഥലം.
0: ഓഹോ,
1: നടുവിലായി അമ്പ ഏറ്റ കാവ്, അമ്പേറ്റ് കാവ് ഏമ്പേറ്റായി മാറി എന്നാണ് ചരിത്രം
0: പറയുന്നത്. ചേച്ചി എത്രയെത്ര അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്.
1: മൂന്ന് സ്ഥലത്തിന്റെ ചരിത്രം
0: കിട്ടി, പിന്നെ ഒറ്റയടിക്ക് മൂന്ന് സ്ഥലത്തിന്റെ ചരിത്രം കിട്ടി.
1: അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പണ്ട് പൈതൽക്കോൻ രാജാ, പൈതൽ മലയുണ്ടല്ലോ,
0: അപ്പൊ
1: ആ പൈതൽ മലയുമായി ബന്ധപ്പെട്ട് പൈതൽക്കോൻ രാജാക്കന്മാരുടെ കാലത്ത് നടന്ന പിന്നെ യുദ്ധം പോലെയുള്ള ചെറിയ ചെറിയ അമ്പും ഇതുമായിട്ടൊക്കെയുള്ള ഒളിയമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. നടന്ന ആ അമ്പിന്റെ ഓരോ പ്രശ്നം വന്ന് വീണ സ്ഥലമാണ് ഇങ്ങനെ തലവില്ല് വീണതും നടുവില്ല് വീണതും അമ്പേറ്റ കാവ് അമ്പേറ്റ് കാവ് ഏമ്പേറ്റായി മാറി.
0: ഏമ്പേറ്റായിട്ട് മാറി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ
1: ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടില് ചരിത്രത്തിൽ നിന്നല്ല, ഇത്രയും വലിയ നമ്മുടെ ഏമ്പേറ്റിൽ മാത്രം വലിയൊരു ഓവർബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് മേൽപ്പാലം.
0: ആഹാ, അവിടെ അല്ലേ.
1: പെട്ടെന്ന് ദിവസം സമരം ചെയ്ത് അത് നേടിയെടുത്തിട്ടുണ്ട്.
0: ഏമ്പേറ്റിലൂടെ
1: പോകുന്ന ശ്രദ്ധിച്ചോ.
2: ആയിക്കോട്ടെ, നിങ്ങൾ ചരിത്രം കൃത്യമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്,
0: പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല അറിവായി, നമ്മുടെ ശ്രോതാക്കൾക്ക്
2: അറിവ് കിട്ടി. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ്, ആർ പ്രജ്ഞാനന്ദ എന്നുള്ള ശരിയായ ഉത്തരമാണ്. അമേരിക്കയിലെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് കൂടി എന്റെ കൂടെ ഓർത്തു വായിക്കുക. അപ്പൊ ശരിയായ ഉത്തരം. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ചോദ്യം ഇതാണ്, അടുത്തിടെ വടക്കേ അമേരിക്കയിലെ ഒരു തടാകത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. മാറ്റിയത് പറഞ്ഞാൽ ആര് മാറ്റിയെന്ന് അറിയോ? യു എസ് പ്രസിഡന്റ് ട്രംപ് ആണ് മാറ്റിയത്. എന്താണ് ആ തടാകത്തിന്റെ പേരെന്താണ്? അതാണ് ചോദ്യം. മാറ്റിയ തടാകത്തിന്റെ പേരാ ചോദിക്കുന്നത്. ചോദ്യം കേട്ടിട്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, വിളിച്ചതിന് സന്തോഷം. അപ്പൊ ഉത്തരം അറിയില്ല എന്ന രീതിയിലായിരിക്കും നിങ്ങൾ താങ്ക് യു എന്ന് പറഞ്ഞത്.
0: ആയിക്കോട്ടെ ചേച്ചി. എന്തായാലും ചേച്ചി ഇന്ന് വിളിച്ചത് ഒരുപാട് അറിവുകൾ ഞങ്ങൾക്കും കിട്ടി.
2: തീർച്ചയായിട്ടും
0: കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, വടക്കേ അമേരിക്കയിലെ ഏത് തടാകത്തിന്റെ പേരാണ് അടുത്തിടെ ട്രംപ് മാറ്റിയത്? ആ തടാകത്തിന്റെ പേരാണ് പറയേണ്ടത്.

0: സ്വാഗതം.
1: നമസ്കാരം മേഡം. പവിത്രൻ മുണ്ടമട്ട. ഉണ്ടായിരുന്നോ?
2: എല്ലാം ഒറ്റ ശ്വാസം തന്നെ പറഞ്ഞു തീർന്നല്ലേ. ശരിയാണ്, ശരിയാണ്, വളരെ ശരിയാണ്. ഒന്റാരിയോ, ഒന്റാരിയോ തടാകം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ അഞ്ചു വലിയ തടാകങ്ങളിൽ ഒന്നായിരുന്നു ഒന്റാരിയോ. ആ ഒന്റാരിയോ തടാകം കാനഡയില് കുറെ ഭാഗം വരുന്നു, കുറച്ച് യു എസ് എല് വരുന്നു. ബാക്കി ആ ഒന്റാരിയോ തടാകത്തിന്റെ പേരാണ് യു എസ് പ്രസിഡന്റ് അമേരിക്കൻ തടാകം ലേക് അമേരിക്ക എന്നാക്കി മാറ്റിയത്. ശരിയല്ലേ?
1: കച്ചവട തർക്കങ്ങളെ തുടർന്ന് പിന്നെ പേര് മാറ്റിയതാണ്.
2: തീർച്ചയായിട്ടും. അതായത് ഈ യു എസ് പ്രസിഡന്റായ ഇപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ആദ്യം എന്നാണ്, ഫസ്റ്റ് അമേരിക്ക എന്നൊരു ഒരു ആ ഒരു മോട്ടോ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏത് ഗൾഫ് ഓഫ് മെക്സിക്കോ, അവിടെയുള്ള മെക്സിക്കൻ ഉൾക്കടയില്ലേ, അതിന്റെ പേര് എന്താക്കി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയില്ലേ അദ്ദേഹം. ആ അതുപോലെ നിങ്ങൾക്ക് അറിയാം മറ്റു രാജ്യങ്ങൾക്കെല്ലാം തീരുവ എത്ര ശതമാനം തീരുവ കൂട്ടി, കൂടാതെ ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപല്ലേ ഗ്രീൻലാൻഡ്, ഡെൻമാർക്കിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അതുപോലെ മെക്സിക്കോന്ന് അങ്ങോട്ടേക്കില്ല ഈ പറഞ്ഞ അഭയാർത്ഥികളെ തടയാൻ വേണ്ടി അവിടെ വേലി കെട്ടുന്ന പരിപാടി ഓർക്കുന്നില്ലേ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മാറ്റങ്ങൾ
1: മോണോപോളി നടപ്പിലാക്കാണോ?
2: തീർച്ചയായിട്ടും.
0: ഏതായാലും പവിത്രൻ ചേട്ടൻ എന്റെ പ്രത്യേകത എന്താ അറിയോ സാറേ, വിളിച്ചു പവിത്രൻ മുണ്ടമുട്ട അപ്പ തന്നെ ഉത്തരവും വരും കൂടെ
2: ഉത്തരം അല്ലേ,
0: ശ്വാസം വരെ ഉണ്ടാവില്ല അല്ലേ.
1: അത് അറിയുന്നത് അത് പറയാനുള്ള ഒരു ആകാംക്ഷയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മള് അത്തോട്ടോ സെല്ലിങ്ങെല്ലാം മാറിപ്പോയി കഴിഞ്ഞാല്
0: അല്ല അങ്ങനെയല്ല, ഞങ്ങളിവിടെ ആ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പിന്നെ നാടിന്റെ ചരിത്രം സ്ഥലനാമ ചരിത്രം ഒക്കെ ചോദിക്കുമ്പോഴേക്ക് ആ വന്ന ഉത്തരമൊക്കെ ആ വഴിക്ക് തന്നെ പോവല്ലോ.
1: അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു,
2: അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണല്ലേ.
0: ഇനി ഒന്നും സംസാരിക്കേണ്ട, ഒരു ചോദ്യം ഒരു ഉത്തരം അല്ലേ.
2: അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ പ്രവേശന ചോദ്യം ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ. അതിലൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഉപഗ്രഹ അധിഷ്ഠിത മൊബൈൽ ഫോൺ സേവനം അവതരിപ്പിച്ച പൊതുമേഖല ടെലികോം കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഉപഗ്രഹ അധിഷ്ഠിത മൊബൈൽ ഫോൺ സേവനം അവതരിപ്പിച്ച പൊതുമേഖല ടെലികോം കമ്പനി ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചേട്ടാ,
0: പവിത്രൻ ചേട്ടൻ ഉത്തരം പറയൂന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു.
1: അല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്താ, എനിക്ക് ചെറിയൊരു ഒരു കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ടാണ്. സാരെല്ലാം കുഴപ്പമില്ല മേഡം, സാരല്ല, നമ്മൾ പങ്കെടുത്തല്ല, കിട്ടിയാലോ വിളിച്ചു.
0: ഓക്കെ,
2: ആവേശമാണ്, ആവേശ തുടക്കം.
0: എന്താ ഒരു പാഷനാണ് പവിത്രൻ ചേട്ടനെ സംബന്ധിച്ചല്ലേ ക്വിസ് എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഓക്കെ
2: ഓക്കെ,
0: അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു.
2: ഓക്കെ, അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായി ഉപഗ്രഹധിഷ്ഠിത മൊബൈൽ ഫോൺ സേവനം അവതരിപ്പിച്ച പൊതുമേഖല ടെലികോം കമ്പനി ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി, എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: സ്വാഗതം, ഇതാരാണ്?
1: കാർത്തിക മാലൂര്.
0: കാർത്തിക ചേച്ചി എവിടെയായിരുന്നു ഇത്രയും നാള്? കുറച്ചായാലും കേട്ടിട്ട്.
2: മാലൂര്.
1: കൊറേ ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടിയതെല്ലാം വിളിച്ചിട്ട് നോക്കുമ്പോ കോളും കിട്ടിയില്ല.
2: അറിയാന്ന് വിചാരിച്ച് വിളിക്കുമ്പോ കോള് കിട്ടത്തില്ല അല്ലേ?
1: ആ അതെ, അറിയുന്ന വിളിക്കാന്ന് വിചാരിച്ചു. കൊറേ നേരമായി അറിയുന്നതിന് വിളിച്ചോണ്ടിരിക്കുന്നു, കോള് കിട്ടിയിട്ടില്ല.
0: കോള് കിട്ടുന്നില്ല അല്ലേ? ഇപ്പോഴാണ് ഒത്തു വന്നത്.

0: അതെ അതെ അതെ
1: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: BSNL എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ഓഹോ, BSNL എന്നുള്ള ശരിയായ ഉത്തരമാണ്.
1: സംശയിച്ചോണ്ടാണ് വിളിച്ചല്ലേ. ശരിയാവൂ ആവൂ. ഹലോ, അല്ല സംശയിച്ചുകൊണ്ടാണ് വിളിച്ചത്. ഉത്തരം ശരിയാവോ ആവോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയാ. ഇപ്പൊ ശരിയായല്ലോ. അതെ അതാണ്
2: ശരിയാ. അപ്പൊ ആ സ്ഥിതിക്ക് ഞാൻ രണ്ട് ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നു. അതിലൊന്നാമത്തെ ചോദ്യം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് എവിടെ? അടുത്തിടെയാണ്, ലേറ്റസ്റ്റ് ചോദ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം പറയുന്നില്ല.
1: രാജിവെച്ചു ജയിച്ചു. സാരമില്ല, എപ്പിസോഡിൽ പങ്കെടുക്കാം. സമയം കഴിഞ്ഞില്ലേ. ഏതായാലും പറയണ്ട, കാരണം നമുക്കിത് പ്രവേശന
2: ചോദ്യമായിട്ട്.
1: നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ.
2: ഓക്കെ. ഓക്കെ, ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി ടെലിക്വിസ് 176-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ഹലോ.
2: ഹലോ,
0: ആരാണ്
2: ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് പ്രജിത്ത് എന്നാണ്.
2: പ്രജിത്ത് എവിടെ നിന്ന് വിളിക്കുന്നു?
1: കണ്ണൂർ തന്നെയാണ്.
2: കണ്ണൂർ തന്നെയാണ്.
0: കണ്ണൂർ എവിടെയാണ് പ്രജിത്ത്?
1: കണ്ണൂര് കാൽടെക്സ്.
0: കാൽടെക്സ് ആണ് അല്ലേ. പ്രജിത്ത് എന്താണ് ജോലി ചെയ്യുന്നത്?
1: ഞാനൊരു ഡെന്റൽ ഡോക്ടറാണ്.
0: ഓ, മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഡോക്ടർ? ഓർക്കുന്നു ഓർക്കുന്നു. ഓക്കെ, ഇപ്പൊ എങ്ങനെ കൺസൾട്ടിങ്ങിന്റെ ടൈം അല്ലേ ഡോക്ടർ?
1: ഇപ്പൊ ബ്രേക്ക് ടൈമാണ്.
0: ആ ബ്രേക്ക് ടൈം, ആ ബ്രേക്ക് ടൈമിലാണ് ഒന്ന് വിളിച്ചു നോക്കുന്നത് അല്ലേ. ഓക്കെ, ഉത്തരത്തിലേക്ക് പോകാം.
2: ഉത്തരം പറഞ്ഞോളൂ സാർ.
1: ഡൽഹി, ന്യൂഡൽഹി ആണോ?
2: ആണോ എന്നുള്ളത് പറഞ്ഞൂടാ, അങ്ങനെ ചോദ്യം നമ്മൾ തിരിച്ചിങ്ങോട്ട് ചോദിച്ചൂടാ. ന്യൂഡൽഹി. ഡൽഹി ശരിയായ ഉത്തരമാണ്.
0: ഉറപ്പിച്ചു,
2: ഉറപ്പിച്ചു അല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കാൻ രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ചോദ്യം ഇതാണ്, 2026 ജൂലൈയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നും കണ്ടെത്തിയ പ്രമുഖ ധാതു നിക്ഷേപം ഏതാണ്? ആ, 2026 ജൂലൈയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നും കണ്ടെത്തിയ പ്രമുഖ ധാതു നിക്ഷേപം ഏതാണ്? ഇതാണ് ചോദ്യം. സമയം സമയം കഴിഞ്ഞു.
0: സമയം.
2: ഓക്കെ സാർ, സമയം കഴിഞ്ഞു.
0: എന്തോ ഒരു ഉത്തരം പറഞ്ഞു.
2: എന്തോ ഉത്തരം പറഞ്ഞിരുന്നു സാർ, പറഞ്ഞോ. സാർ ആദ്യം പറഞ്ഞതായിരുന്നു യുറേനിയം. യുറേനിയം ഞാൻ കേട്ടിരുന്നു,
0: പക്ഷെ അത് പറഞ്ഞതും

0: ഇതിനു ശേഷമാണ്
1: ശേഷമാണ് പറഞ്ഞത്.
0: അല്ലേ അല്ലേ ഡോക്ടർ,
1: രണ്ടാമത് ഇപ്പൊ വീട് പറഞ്ഞു സാർ മാറ്റിയില്ല, വേറെ ഉത്തരം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്.
0: നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം എന്നതാണ് ഡോക്ടർ നമ്മുടെ ഒരു നിബന്ധന, അങ്ങനെയാണ്. ഒരു ഉത്തരമാണ് അനുവദിക്കുന്നത്, അത് ഈ അലാറത്തിന് മുൻപേ തന്നെ പറയണം.
1: ഓക്കെ സാർ, സാറ് ഇപ്പോ നമ്മളിത് അംഗീകരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, എങ്കിൽ കൂടി തോറിയം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. പക്ഷെ ഈ ചോദ്യം നമ്മൾ അടുത്തതിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല.
0: സാർ അത് ഉത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് പ്രവേശന ചോദ്യമായിട്ട് ഉപയോഗിക്കാമായിരുന്നു.
1: തോറിയം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
0: ഓക്കെ, കുഴപ്പമില്ല ഡോക്ടർ, അടുത്ത
1: എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പോ അടുത്ത പ്രവേശന ചോദ്യം, ചോദ്യം ഇതാണ്: മിസ് യൂണിവേഴ്സിറ്റി ഇന്ത്യ 2026 സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ മലയാളി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.

0: ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. പ്രവേശന ചോദ്യമാണിത്. ചോദ്യം ഇതാണ്, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ മലയാളി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിരുന്നത് എന്നുകൂടി ഈ കൂടെ ഞാൻ പറയാം.
1: നമസ്കാരം
2: മേഡം. നമസ്കാരം, ഞാൻ രവിയാണ്, പാപ്പിൻശ്ശേരി.
1: ആ രവിയേട്ട, ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു രവിയേട്ടനെ കേട്ടില്ലല്ലോ എന്ന്. എന്ത് വൈകിപ്പോയത്?
2: അല്ല, അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടണ്ടേ?
0: ശ്രമിക്കുന്നുണ്ടല്ലേ കുറെ സമയമായിട്ട്.
2: പിന്നെ അറിയുന്ന പ്രശ്നം കിട്ടണല്ലോ.
0: അത് ശരിയാ, നമുക്ക് അല്ലേ അറിയുന്ന ഉത്തരം തന്നെ അല്ലേ അറിയുന്ന.
1: വെറുതെ വിളിച്ചാ പോരല്ലോ അല്ലേ?
2: അതെ അതെ,
1: ആ ചിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
0: അപ്പൊ ഇനി അധികം പറഞ്ഞുകൊണ്ടെങ്കിൽ ചിലപ്പോ ഉത്തരം മാറിപ്പോണ്ട. ഉത്തരം പറഞ്ഞോളൂ. ശരിയായ ഉത്തരം, അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ചിരിച്ചോണ്ടിരിക്കുമ്പോ ഈ പേര് കുറച്ച് കടിച്ചാ പൊട്ടാതെ അവിടെ ചിലപ്പോ വിട്ടുപോയാലോ, അതുകൊണ്ടാ പെട്ടെന്ന് പറഞ്ഞോളൂ തോന്നിയത്. മറന്നു അതന്നെ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. ശരിയാണ്
1: സാറേ, ശരിയാണ്.
0: മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ മലയാളി ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിരുന്നത്. കസിയ ലിസ് മെജോ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. 75th മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരം പ്യൂർട്ടോറിക്കയിൽ വെച്ച് നടക്കുമ്പോൾ ഇന്ത്യയെ ഇദ്ദേഹം പ്രതിനിധീകരിക്കും. ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കാൻ രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ദേശീയ പോഷകാഹാര വാരം, നാഷണൽ ന്യൂട്രീഷൻ വീക്ക് എന്ന് പറയും, അത് ഏത് മുതൽ ഏത് വരെയാണ്? അതാണ്, ഏത് മാസത്തിലെ ഏത് ഡേറ്റ് മുതൽ ഏത് വരെയാണ് അതാണ് പറയേണ്ടത്.
1: അങ്ങനെയാണല്ലേ, മിക്ക എപ്പിസോഡിലും രവിയേട്ടൻ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കും. തേർഡിലാവട്ടോ, സാരമില്ലെന്നേ, നമുക്കുണ്ട് ഒരു ദിവസം ഉണ്ട്
2: തീർച്ചയായിട്ടും.
1: നിരാശ കൂടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലേ, ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. ഒരു എപ്പിസോഡ് നമുക്കുള്ളതായിരിക്കും തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ദേശീയ പോഷകാഹാര വാരം അതായത് നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? ഇതാണ് ചോദ്യം.

0: ഹലോ
1: ഹലോ,
0: ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ്?
1: ചന്ദ്രൻ പെരിയാരം, ടൈലറാണ്.
0: ചന്ദ്രൻ പെരിയാരം ടൈലറാണ്. അധികം വിളിക്കാറുണ്ടോ?
1: ഞാൻ വിളിക്കലുണ്ട്, ഇടക്കിടക്കെ വിളിക്കലുണ്ട്. ഞാൻ മുമ്പെല്ലാം വിളിച്ചിട്ടുണ്ട്.
0: ഓ അതെയാ.

0: ഇപ്പൊ കുറച്ച് നാളായില്ലേ വിളിച്ചിട്ട്? ഷോപ്പിൽ നിന്നാണോ ചേട്ടൻ വിളിക്കുന്നത്? ഇഷ്ടമാണ് അല്ലേ?
1: ടൈലറാണല്ലോ
0: അല്ലേ?
1: ഓണത്തിന്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയ സമയമായിരിക്കും അല്ലേ?
0: തിരക്ക് കഴിഞ്ഞോ?
1: ഏകദേശം തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയില്ലേ?
0: എന്നാലും പലതും ഡേറ്റ് പറഞ്ഞ കൊടുക്കാതെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല.
1: രണ്ടെണ്ണം പറഞ്ഞതെല്ലാം ഒന്നാക്കിട്ട് ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ബാക്കിയുണ്ടോ കൊടുക്കാൻ വേണ്ടിട്ട്?
0: ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ?
1: എങ്ങനെയുണ്ടായിരുന്നു ഓണൊക്കെ? നാട്ടിലെ പരിപാടികളൊക്കെ ഉണ്ടായിനാ?
2: പരിപാടി ഉണ്ടായിന്, എല്ലാം മഴയല്ലേ, ബമ്പം
0: മഴ മുക്കിക്കളഞ്ഞല്ലേ.
1: ഉത്രാടത്തിനൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി
2: കൊറേ ക്ലബിന്റെ പരിപാടിയെല്ലാം മഴ കൊണ്ടുപോയി.
1: ഉത്രാടത്തിനെല്ലാം നമ്മുടെ നാട്ടിൽ മഴ ഉണ്ടായി, പക്ഷെ ഓണത്തിനൊന്ന് കുറച്ച് കുറവായിട്ടാ ഉണ്ടായത് കേട്ടാ.
2: ഇവിടെ ഭയങ്കര മഴയാ.
1: ഓ അതെ അല്ലേ.
0: ഇങ്ങനെയുള്ള ആഘോഷങ്ങളല്ലേ ഇല്ലാതാക്കുള്ളൂ. നമ്മുടെ മനസ്സിലെ ഓണം ഏതോ കവി പാടിയ പോലെ മനസ്സിലുണ്ടാവട്ടെ ഓണം അല്ലേ? അതല്ലേ
1: രാത്രി തൻ ചിറ്റാടക്കോടിയുമായി നക്ഷത്ര

0: കേട്ടിനാ പാട്ട്.
1: അങ്ങനെ അവർ ഓണം മൂഡ് ക്രിയേറ്റ് ചെയ്യാണ് സാർ. എനിക്ക് തോന്നുന്നു സാർ ഒരു ചാൻസ് കിട്ടും അവിടെ പാടുന്നു.
0: അവസരം ഉപയോഗിക്കാനുള്ളതല്ലേ ചന്ദ്രേട്ടാ.
1: അപ്പൊ പോയോ? ഇല്ലല്ലോ, ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടാ പാട്ട് കേട്ടോ.
0: ചന്ദ്രേട്ട തന്നെ പറഞ്ഞോളൂ ഉത്തരം. പറഞ്ഞോളൂ
2: ഉത്തരം. ഓഗസ്റ്റ് 31
0: അയ്യയ്യോ, വാരം നല്ല പറയുമ്പോ ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി.
2: അല്ല, സെപ്റ്റംബർ 1
0: നിങ്ങൾ ഇങ്ങനെ ഉത്തരം മാറ്റി മാറ്റി പറയരുത്.
2: സെപ്റ്റംബർ 1
0: അതായത് ഞാൻ ചോദിച്ചതായിരുന്നു ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്ന എപ്പോഴാണ് എന്ന് വെച്ചാൽ ഏതു മുതൽ ഏതു വരെയാണ്, അത്ര തന്നെ ഞാൻ ചോദിച്ചു. അതല്ലേ വാരം എന്ന് പറയുമ്പോ അതല്ലേ.
2: അത് പിന്നെ
1: ചേട്ടാ
2: ഓഗസ്റ്റ് 20
0: ചന്ദ്രേട്ടാ.
1: ചന്ദ്രേട്ടൻ
0: പറഞ്ഞോണ്ട് നിൽക്കുന്ന സ്ഥിതിക്ക് അത് നമുക്ക് ഫോളോ ചെയ്യല് വിഷമമാണ്.
1: വാരിയാണ് ചന്ദ്രൻ ചേട്ടാ
0: കേട്ടാ. അപ്പൊ ചന്ദ്രേട്ടാ വീണ്ടും വിളിക്കണം.
1: സാരമില്ല സാരമില്ല, കാരണം എനിക്ക് തോന്നുന്നു ശ്രദ്ധയോട് ചോദ്യം ശ്രദ്ധയോട് കൂടി കേട്ടില്ല ഒന്നാമതായിട്ട്
0: പറഞ്ഞിനി. ഇന്ന് മുതൽ ഇതുവരെ വാരം എന്ന് പറയുമ്പോ അതല്ലേ. അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ, അത് കൺഫ്യൂഷൻ ആകണ്ട വെച്ചിട്ട്.
1: പിന്നെ എനിക്ക് തോന്നുന്നു ചന്ദ്രൻചേട്ടൻ പിന്നെ ഓണാഘോഷത്തിലെ ആ മൂവിലേക്കൊക്കെ പോയി. ഞങ്ങൾ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ചോദിച്ചില്ലായിരുന്നു.
0: ആഗസ്റ്റ് 31 എന്ന് പറഞ്ഞു പറയുമ്പോൾ വീണ്ടും മാറ്റി വേറെ ഉത്തരം പറഞ്ഞു. അപ്പൊ ചന്ദ്രേട്ടൻ വീണ്ടും വിളിക്കാം.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും ചന്ദ്രേട്ടൻ ഇങ്ങനെ രണ്ടോട്ടം പറഞ്ഞ സ്ഥിതിക്ക് അത് നിലനിർത്തണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് സെപ്റ്റംബർ 1 മുതൽ 7 അപ്പൊ 1 എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കാൻ അടുത്തൊരു പിന്നെ ആള് വിളിക്കുന്ന സമയത്ത് 1 7 എന്ന് പറയുന്നത് അതൊരു സുഖമായ സെപ്റ്റംബർ 1 മുതൽ 7 അതാണ് എന്റെ ഉത്തരം. ഓക്കെ, വീണ്ടും അടുത്തൊരു പ്രവേശന ചോദ്യമായി വരുന്നു. പ്രവേശന ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര ആണവോർജ സംഘടന എന്ന് കേട്ടിട്ടുണ്ടാവും, IAEA എന്ന് പറയും, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ, അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94-95-99-10-15.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. പ്രവേശന ചോദ്യമാണിത്. ഐ എ ഇ എ എന്ന് കേട്ടിട്ടുണ്ടാവും, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, മലയാളത്തിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര ആണവോർജ സംഘടന. ഈ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഇതാണ് പ്രവേശന ചോദ്യം. പെട്ടെന്ന് തന്നെ വിളിക്കാം.
1: 0497295007 എന്ന നമ്പറിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495999015.

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 176 അധ്യായമാണ്. സ്വാഗതം. ഹലോ, ആരാണ്? ആ, ഇതാരാണ്?
1: നിതിൻ.
0: നിതിൻ, എവിടെയാണ് സ്ഥലം?
1: നിതിൻ പാനൂര്.
0: പാനൂര്. ആദ്യമായിട്ടാണോ നിതിൻ വിളിക്കുന്നത്?
1: അതെ അതെ.
0: ആണ്. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ജോലി ചെയ്യാണോ?
1: നിതിൻ ജോലിയൊന്നുമില്ല, അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നടക്കല, ഒരു ബ്രേക്കപ്പ് എല്ലാം ആയി.
0: ഓക്കെ. അപ്പൊ എന്താണ്, ഏത് കോഴ്സാണ് കഴിഞ്ഞത്?
1: ഐ ടി
0: കഴിഞ്ഞാണ്. ഇപ്പൊ തൊഴിൽ അന്വേഷകനായിരിക്കും അല്ലേ? ഓക്കെ.
2: അപ്പോ നമുക്ക്
0: പെട്ടെന്ന് നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ്.
2: വിജയെ നമുക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം.
0: പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങൾ ഒരു വിജയെ കാണുന്നു, പ്രതീക്ഷിക്കുന്നു.
2: ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം പറഞ്ഞോളൂ.
0: ഹലോ നിതിൻ, നമ്മുടെ വിലപ്പെട്ട സമയമാണ്. നിതിൻ, ധാരാളം ശ്രോതാക്കൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന
2: സാഹചര്യമാണുള്ളത്. പെട്ടെന്ന് പറയൂ. ഹലോ,
0: നമസ്കാരം. കോള് കട്ടായി തോന്നുന്നു.
2: ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി പ്രവേശ ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, IAEA ആസ്ഥാനം എവിടെയാണ്? അതായത് അന്താരാഷ്ട്ര ആണവോർജ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്?
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497-295-6007.
2: ഹലോ.
3: ഹലോ,
2: ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ്?
0: കുഞ്ഞബ്ദുള്ള.
2: ഓക്കെ ചേട്ടാ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ, കാരണം സമയം കുറഞ്ഞതുകൊണ്ട്. പറഞ്ഞോളൂ.
3: അയ്യോ,
2: തെറ്റിപ്പോയി. തെറ്റിപ്പോയി. ഓക്കെ, വീണ്ടും വിളിക്കാം.
0: ഓക്കെ ചേട്ടാ. അപ്പോ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായോ? ഏകദേശം
2: ചോദ്യം ചോദിക്കാൻ പറ്റുമോ?
0: ഇല്ല, നമുക്ക് സമയം കഴിഞ്ഞു. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം സർക്കാർ
2: ഉത്തരം പറയാം അല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം വിയന്നയാണ്. IAEA ആസ്ഥാനം എവിടെയായിരുന്നു എന്നായിരുന്നു ചോദ്യം. വിയന്നയാണ് ആസ്ഥാനം, അതായത് ആസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് വിയന്ന. വിയന്നയാണ് IAEA ആസ്ഥാനം എന്നുകൂടി ഓർത്തു വെക്കുക.
0: അപ്പോ ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് 176 അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുജിത്ത് മാണിയാട്ടിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം PV രമേശൻ, ഒപ്പം അതുൽ PK, ജന്യ മുരളി. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം കെ ദീപ.
4: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്രപാടിയത് ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

മോഹൻലാലും ചിത്രയും പാടിയ ഗാനം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പി വി ജയരാമ മാരാരം സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
5: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
6: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ

0: ചിര വേണ്ട, പിഴിയണ്ട. പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവ് ആൻഡ് ഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
1: ലിവ് ആൻഡ് ഡോ കോക്കനട്ട് മിൽക്ക്.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും

0: റേറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
10: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
16: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
15: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
17: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
18: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
17: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
18: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
10: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പാടിയത് കാവാലം സതീഷ് കുമാർ.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: പോകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും പോഷക സമ്പുഷ്ടവുമായ ഒരു ഫലവർഗ വിളയാണല്ലോ ചക്ക. ചക്കയുടെ മൂല്യവും പ്രാധാന്യവും കണക്കിലെടുത്ത് 2018 കേരള സർക്കാർ ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഇനങ്ങളായ വരിക്ക, കൂഴ പോലെ തന്നെ പല വിദേശ ഇനങ്ങളും ഇപ്പോൾ പ്രചാരം നേടിവരുന്നു. കേരളത്തിന് അനുയോജ്യമായ വിദേശ പ്ലാവിനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഞാറ്റുവേലയിൽ കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ. നമസ്കാരം നേഹ.
1: നമസ്കാരം.
0: നമ്മുടെ നാടൻ ഇനങ്ങളെ കൂടാതെ തന്നെ ഇപ്പൊ ധാരാളം വിദേശ പ്ലാവിനങ്ങൾ പ്രചാരത്തിലുണ്ടല്ലോ, ഏതൊക്കെയാണ് ആ വിദേശ പ്ലാവിനങ്ങളെന്ന് പറയാമോ?
1: ഇന്ന് കേരളത്തിൽ ശ്രദ്ധ നേടിവരുന്ന വിദേശ പ്ലാവിനങ്ങൾ വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പരിചയപ്പെടുത്തിയവയാണ്. വിയറ്റ്നാമിൽ നിന്ന് വന്ന വിയറ്റ്നാം ഏർലി, വിയറ്റ്നാം സൂപ്പർ ഏർലി, വിയറ്റ്നാം റെഡ് എന്നീ ഇനങ്ങൾ മികച്ച വിളവും ഗുണനിലവാരവും കാരണം കർഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. മലേഷ്യയിൽ നിന്നുള്ള J33, ഡാങ് സൂര്യ, ഗംലസ് എന്നിവയും തായ്ലൻഡിൽ നിന്നുള്ള തായ്ലൻഡ് റെഡ്, തായ്ലൻഡ് പിങ്ക് എന്നിവയും പ്രധാനപ്പെട്ടവയാണ്. ഈ ഇനങ്ങൾ നഴ്സറികളിൽ പരീക്ഷിച്ചു നോക്കി കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും പിൽക്കാലത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ മികച്ചതായി കാണുകയും ചെയ്തവയാണ്.
0: ഈ പറഞ്ഞ വിദേശ ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവ നാടൻ ഇനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
1: നാടൻ പ്ലാവിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ പ്ലാവിനങ്ങൾക്ക് നിരവധി പ്രത്യേകതകളുണ്ട്.

0: മരങ്ങളുടെ ഉയരം താരതമ്യേന കുറവായതിനാൽ പരിപാലനവും വിളവെടുപ്പും എളുപ്പമാണ്. ഓരോ മരത്തിലും കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനാൽ ഉൽപ്പാദനക്ഷമതയും കൂടുതലാണ്. കൂടാതെ ചുളയുടെ നിറം, രുചി, മധുരം എന്നിവ മികച്ചതായതിനാൽ വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്നു. ചില ഇനങ്ങൾക്ക് സൂക്ഷിപ്പുകാലവും കൂടുതലാണ്. വർഷത്തിൽ 2 തവണ വരെ കായ്ക്കുന്ന വിദേശ പ്ലാവിനങ്ങളുമുണ്ട്. കൂടാതെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് അഥവാ അതിസാന്ദ്രത കൃഷിരീതിക്ക് അനുയോജ്യമായ ഇനങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർന്ന വിപണി മൂല്യവും കർഷകർക്ക് കൂടുതൽ വരുമാനവും നേടാനുള്ള സാധ്യതയും വിദേശ ഇനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
1: മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇനങ്ങളെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അവയെപ്പറ്റി ഒന്ന് വിശദമായി പറയാമോ?
0: കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വിയറ്റ്നാം ഇനങ്ങളാണ് വിയറ്റ്നാം ഏർലിയും വിയറ്റ്നാം സൂപ്പർ ഏർലിയും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇനങ്ങൾ സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ കായ്ഫലം തരുന്നവയാണ്. വിയറ്റ്നാം ഏർലി നട്ടുകഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ കഴിയും. എന്നാൽ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന ഇനം അതിലും നേരത്തെ ഫലം തരുന്നതാണ്. നട്ടുകഴിഞ്ഞാൽ ആദ്യ വർഷം പൂ വിരിയുകയും 18-ാം മാസം വിളവെടുക്കുകയും ചെയ്യാം. ഈ രണ്ടിനങ്ങൾക്കും ചുളകളുടെ വലിപ്പം ഏകദേശം സമമാണെങ്കിലും വിയറ്റ്നാം ഏർലിയേക്കാളും മധുരവും നിറവും കൂടുതലായി വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ കാണുന്നുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഇനത്തിൽ ഇടത്തരം വലിപ്പമുള്ള 5 മുതൽ 10 കിലോ വരെ ഭാരമുള്ള ചക്കപ്പഴത്തിൽ മഞ്ഞ നിറത്തിലുള്ള മധുരമേറിയ ചുളകളാണുള്ളത്. 1-ാം വർഷം ശരാശരി 4 ചക്ക മാത്രമായിരിക്കും ഒരു പ്ലാവിൽ നിന്ന് വിളയുന്നതെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ വിളവ് ക്രമാനുസൃതമായി ഉയർന്നുകൊണ്ടേയിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും വിളവെടുക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ 5 വർഷത്തെ വളർച്ച എത്തുമ്പോൾ 1 ഏക്കറിൽ നിന്നും 25 മുതൽ 45 ടൺ വരെ വിളവ് ലഭിക്കും. മലേഷ്യയിൽ നിന്ന് വന്നതും ആകർഷകമായ മഞ്ഞ നിറത്തിലുള്ള ചുളകളുള്ള ഒരിനമാണ് J33. കേരളത്തിൽ പ്രചാരം നേടിവരുന്ന ഈ ഇനത്തിന് ഹൃദ്യമായ വാസനയും തേൻമധുരവുമാണ്. നന്നായി പഴുത്ത J33 പഴങ്ങൾക്ക് മറ്റിനങ്ങളെക്കാൾ 3-4 ദിവസം കൂടുതൽ സൂക്ഷിപ്പുകാലവുമുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയുമായി ചേർന്ന് വളരുന്ന ഈ ഇനത്തിന് പാകമായാൽ 15 കിലോയോളം ഭാരം ഉണ്ടാകും. കരോറ്റിനോയിഡ് അളവ് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് J33 അധികമായി കാണുന്നു. മറ്റൊരു മലേഷ്യൻ ഇനമാണ് ഗംലസ്. ഗംലസ് പഴത്തിൽ വളരെ നേരിയ തോതിൽ കറയുണ്ടാവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കറയില്ലാതെയും കാണപ്പെടാറുണ്ട്. തേനൂറും മധുരമുള്ള വെളുത്തതോ നേരിയ മഞ്ഞ നിറത്തിലോ ഉള്ള ചുളകളാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാവാറുള്ള ഈ ഇനത്തിന് കറയുടെ അഭാവം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുക എളുപ്പമാണ്. തായ്ലൻഡിൽ നിന്നും നാട്ടിലെത്തുകയും ആകർഷകമായ നിറവും രുചിയും കൊണ്ട് ശ്രദ്ധേയമായ ഒരിനമാണ് ഡാങ് സൂര്യ. ഈ ഇനത്തിന്റെ ചുളകൾക്ക് ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറമാണ് ഉണ്ടാവുക. രുചിയേറിയ ഈ ഇനം 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരുകയും ഇവയ്ക്ക് മറ്റിനങ്ങളെ അപേക്ഷിച്ച് കറക്കുറവുമാണ്. പഴങ്ങൾക്ക് 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാകാം. കൂടാതെ പുറംതൊലിയും നടുവിലെ കാമ്പും താരതമ്യേന നേർത്തതാണ്. അതിനാൽ തന്നെ പഴത്തിന്റെ വലിയൊരു ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. പഴമായോ ചിപ്സ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും ടാങ് സൂര്യ ഉപയോഗപ്പെടുത്താവുന്നതാണ്. തായ്ലൻഡിൽ നിന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരിനമാണ് തായ്ലൻഡ് റെഡ്. ഈ ഇനത്തിന്റെ പ്രധാന പ്രത്യേകത ചുവപ്പ് കലർന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചുളകളാണ്. ചുളകൾക്ക് നല്ല മധുരവും ഉറച്ച ഘടനയും ആകർഷകമായ നിറവും ഉള്ളതിനാൽ ഈ ഇനത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. തായ്ലൻഡ് റെഡ് ഇനത്തിന്റെ പഴങ്ങൾക്ക് സാധാരണയായി 7 മുതൽ 15 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. കൃഷിരീതിയും പരിപാലനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകാം. കംബോഡിയയിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു ശ്രദ്ധേയമായ ഇനമാണ് കംബോഡിയൻ ഓറഞ്ച്. ഈ ഇനത്തിന്റെ ചുളകൾക്ക് മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറവും നല്ല മധുരവും ഹൃദ്യമായ മണവും കട്ടിയുള്ള ഘടനയുമുണ്ട്. പഴങ്ങൾക്ക് സാധാരണയായി 8 മുതൽ 12 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. കൂടാതെ ഈ ഇനത്തിന്റെ കായകൾ ചിപ്സും അച്ചാറും തയ്യാറാക്കുന്നതിനും വളരെ അനുയോജ്യമാണ്.
1: സാധാരണ തന്നെ പറയാറുണ്ട് നമ്മുടെ നാടൻ പ്ലാവിനങ്ങൾക്ക് കീടങ്ങളും രോഗങ്ങളുമൊക്കെ കുറവാണെന്ന്. അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങൾക്ക് ഏതെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ ബാധിക്കാറുണ്ടോ?
0: വിദേശ പ്ലാവിനങ്ങളിൽ അധികമായി രോഗങ്ങളോ കീടങ്ങളോ കണ്ടുവരാറില്ല. എന്നാൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു രോഗമാണ് ബ്രോൺസിംഗ് അഥവാ തുരുമ്പ് രോഗം. വിയറ്റ്നാം സൂപ്പർ ഏർലി പോലുള്ള വിയറ്റ്നാം ഇനങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. പാൻഡോയസ് സ്റ്റിവോർട്ടി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ചക്കയുടെ ചുളകളിലും ചക്കച്ചവണിയിലും മഞ്ഞയും തവിട്ടു നിറവും കലർന്ന പുള്ളികളും വരകളും രൂപപ്പെടുന്നതാണ് പ്രധാന ലക്ഷണം. പുറമേ പഴത്തിന് വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ലെങ്കിലും

0: ചുളയുടെ ഗുണനിലവാരം കുറയുകയും പഴം ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു. രോഗബാധിതമായ പൂങ്കുലകളും കായകളും നശിപ്പിക്കുക, തോട്ടത്തിൽ ശുചിത്വം പാലിക്കുക, അധിക ഈർപ്പം ഒഴിവാക്കുക, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. വിദേശ പ്ലാവനങ്ങളിൽ റൈസോപ്പസ് പഴച്ചീയൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവയും തണ്ടുതുരപ്പൻ, പഴയീച്ച തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണവും ഉണ്ടാകാം.
1: ഈ വിദേശ പ്ലാവനങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ടോ?
0: നിലവിൽ വിദേശ പ്ലാവനങ്ങൾക്കായി പ്രത്യേകം ശുപാർശ ചെയ്ത വളപ്രയോഗ രീതികൾ കേരളത്തിലോ ഇന്ത്യയിലോ നിലവിലില്ല. അതിനാൽ പൊതുവെ സാധാരണ പ്ലാവിനുള്ള അതേ വളപ്രയോഗ ശുപാർശകളാണ് ഇവയ്ക്കും പിന്തുടരുന്നത്. ഒരു വർഷം പ്രായമായ പ്ലാവിന് സാധാരണയായി ശുപാർശ ചെയ്യുന്ന എൻ പി കെ 150 ഗ്രാം നൈട്രജൻ, 80 ഗ്രാം ഫോസ്ഫറസ്, 100 ഗ്രാം പൊട്ടാഷ്യം എന്ന അളവിലാണ്. മൂപ്പെത്തിയ ശേഷം നാടൻ പ്ലാവിന്റെ എൻ പി കെ അനുപാതം തന്നെ ആസ്പദമാക്കി എന്നാൽ പല തവണകളായി കൊടുക്കുക. അതോടൊപ്പം ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ പതിവായി നൽകുന്നത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചക്കയുടെ മധുരം, കായയുടെ വലിപ്പം, ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതിനാൽ കായ രൂപപ്പെടുന്ന സമയത്ത് മതിയായ പൊട്ടാഷ് ലഭ്യമാക്കുന്നത് ഗുണകരമാണ്. ജലസേചനത്തോടൊപ്പം വളം നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയും വർഷത്തിൽ 2-3 തവണയായി വളം വിഭജിച്ച് നൽകുന്ന രീതിയും വിദേശ ഇനങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്.
1: അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്ക് ഏത് തരത്തിലുള്ള നടീൽ വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്?
0: വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്കായി എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത നടീൽ വസ്തുക്കളോ അഥവാ ഒട്ടുതൈകളോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വിത്തിൽ നിന്ന് വളർത്തുന്ന തൈകൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ അതേപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ഒട്ടുതൈകൾ ഉപയോഗിക്കുമ്പോൾ ഇനത്തിന്റെ പ്രത്യേകതകൾ, നേരത്തെ കായ്ക്കുന്ന സ്വഭാവം, മികച്ച കായയുടെ ഗുണമേന്മ, ഉയർന്ന ഉൽപ്പാദനശേഷി എന്നിവയും നിലനിർത്താൻ സാധിക്കും. അതിനാൽ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് ഗുണനിലവാരമുള്ളതും രോഗവിമുക്തവുമായ തൈകൾ വാങ്ങുന്നതാണ് നല്ലത്.
1: ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകർക്ക് ആദായകരമാണോ?
0: നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വിദേശ ഇനങ്ങളിൽ കൂടുതലാണ്. അതിസാന്ദ്രത കൃഷിരീതി ഈ ഇനങ്ങളിൽ അവലംബിക്കാവുന്നതിനാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വരുമാനം നേടാൻ കർഷകർക്ക് സാധിക്കും. ഇതോടൊപ്പം ആകർഷകമായ നിറം, മികച്ച രുചി, കായയുടെ വലിപ്പം എന്നിവ കാരണം വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യക്കാരും മികച്ച വിലയും ലഭിക്കാറുണ്ട്. അതിനാൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുകയും ശാസ്ത്രീയമായ പരിപാലനം നൽകുകയും ചെയ്താൽ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല സാധ്യതയാണ്.
1: വിദേശ പ്ലാവിനങ്ങളെയും അവയുടെ കൃഷിരീതിയും കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ.

ഇനി ഒരറിയിപ്പ്. ലോക നാളികേര ദിനമായ നാളെ നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാളികേര ദിനാചരണവും ദേശീയ അവാർഡ് വിതരണവും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10:30 തിരുവനന്തപുരം മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിന്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ അവാർഡുകൾ വിതരണം ചെയ്യും. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ, റവന്യൂ മന്ത്രി ശ്രീ എ പി അനിൽകുമാർ, എംപിമാർ, എംഎൽഎമാർ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231 4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വനാതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വതവും സമഗ്രവുമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന സമ്മേളനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിർമ്മാണ പ്രവൃത്തികളിലെ സുരക്ഷയിൽ വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. നിയമം, സാങ്കേതികവിദ്യ, മനുഷ്യാവകാശം എന്ന വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സെമിനാർ ഒറീസ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന ജസ്റ്റിസ് S മുരളീധർ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ NCC അടിസ്ഥാന സൌകര്യങ്ങളും പരിശീലന സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 6.56 കോടിയുടെ ഭരണാനുമതി നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M. ജോൺ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് July 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987 ആയി. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നടന്ന 58-ാമത് സംസ്ഥാന ഷൂട്ടിംഗ് മത്സരങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 46 ഷൂട്ടർമാർ സൌത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 8:58. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഉത്രാടരാത്രി, പാടിയത് യേശുദാസ്. ഈ ഗാനത്തിന്റെ ശില്പികൾ ബിച്ചു തിരുമല, ജയവിജയ.
3: ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യൻ

0: one future for developing dialogue. The declaration also stressed greater scientific, technical, and innovative cooperation through active participation of young people, including the SCO Young Scientist Forum, an Indian initiative. Leaders welcomed the SCO Civilization Dialogue Forum to be held in India this year and noted India's initiative of the SCO Young Authors Conclave. Vikalp Shukla, Akashwani News, Bishkek.
1: Prime Minister Modi has left for New Delhi after concluding his successful visit to Kyrgyzstan. The Supreme Court today ordered the closure of FIRs registered across the country over student protests related to the NEET paper leak issue held from 20th to 25th of July. The court directed that the cases should not be pursued or investigated and must be treated as closed for all purposes. The top court also quashed the FIRs related to student protest mentioned in applications filed by the Centre, Delhi Police, Bihar, West Bengal, Maharashtra and Assam. It extended the order across the country. The Apex Court has, however, allowed the Delhi Police to pursue one FIR against 2,873 individuals who were present at Jantar Mantar protest as they had serious criminal antecedents. The bench recorded the statement of Solicitor General Tushar Mehta, who represented the centre. He said a policy to provide compensation to the families of students who died by suicide following the cancellation of NEET UG 2026 will be formulated within 3 months. The bench also recorded a statement by the Cockroach Janata Party, or CJP, announcing the withdrawal of its proposed protest march in Delhi on the 5th of this month. CJP spokesperson Saurav Das told the bench that the decision was taken in view of steps initiated by the centre to withdraw cases registered against the protesters. The government today welcomed the decision announced by the CJP to call off the protest scheduled for Saturday the 5th. Talking to media in New Delhi, Union Minister Jagat Prakash Nadda assured that the cases registered against the protesting students would be withdrawn and that no harsh action would be taken against them in the future. The government has said that the country has adequate availability of onion and it has begun a calibrated and targeted release of buffer stocks through Kanda Express and road transport to ensure moderation of seasonal price pressures. The Consumer Affairs, Food and Public Distribution Ministry said that retail intervention efforts have expanded significantly across 19 cities, supported by the dispatch of over 30 trucks to ensure widespread availability. The ministry has informed that 2 Kanda Express consignments have been dispatched from Nashik as part of this initiative. The government has reduced the stock holding limit for sugar dealers from 4,000 quintals to 2,000 quintals, effective from the 15th of this month till the 30th of November this year. The new stock limit is aimed at curbing hoarding and speculative trading, protect consumer interest by ensuring adequate availability and price stability. And the Indian Institute of Mass Communication, IIMC, today conferred its first ever postgraduate degrees on IIS officer trainees, marking a historic milestone as a deemed university. The officer trainees were awarded MA in Public Communication and Governance. And that is the end of this news bulletin.
2: Akashavani, Kozhikode. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോഡ് പറഞ്ഞു. ദൈവത്തെപ്പോലും അസൂയപ്പെടുത്തുന്ന വിധം നന്മ കൊണ്ട് മനുഷ്യൻ വളർന്നതിന്റെ ഓർമ്മയാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വിവിധ ആഘോഷങ്ങൾ ആർഭാടമായി ആഘോഷിക്കാറുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൂട്ടായ്മയിലാണ് ഓണം ആഘോഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കല്ലട്ര മാഹിൻ MLA അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി ഐക്യ

0: ഖണ്ഡന ആവശ്യപ്പെട്ടു. ഈ മേഖലയെ പാലക്കാട് ഡിവിഷനിൽ തന്നെ നിലനിർത്തണമെന്ന് കലക്ട്രേറ്റ് കോൺഫറൻസുകളിൽ ചേർന്ന കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗത്തിൽ മഞ്ജുശ്രം MLA AKM അഷറഫ് അവതരിപ്പിച്ച പ്രമേയം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോടും റെയിൽവേ ബോർഡിനോടും ആവശ്യപ്പെട്ടു. MLAമാരായ കല്ലട്ട മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം എന്നിവർ പ്രമേയത്തെ പിന്തുണച്ചു. 2026 ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ വിഭജനം ഉത്തര മലബാറിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ റെയിൽവേ വികസനത്തെയും യാത്രാ സൗകര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കും. നിലവിൽ ഒരൊറ്റ സോണിന് കീഴിലുള്ള യാത്രാ ഇടനാഴി രണ്ട് വ്യത്യസ്ത സോണുകളായി വിഭജിക്കപ്പെടുന്നത് കാസർഗോട്ടേക്കും മലബാറിലേക്കുമുള്ള പുതിയ ട്രെയിൻ സർവീസുകൾ, സ്റ്റോപ്പുകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയുടെ അനുമതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് MLA ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പനമ്പൂർ പോർട്ട് അടക്കമുള്ള മംഗളൂരു മേഖല നഷ്ടപ്പെടുന്നതോടെ പ്രതിവർഷം 600 കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടം പാലക്കാട് ഡിവിഷന് ഉണ്ടാവുകയും ഡിവിഷന്റെ സാമ്പത്തിക ഭദ്രതയും നിലനിൽപ്പും അപകടത്തിലാവുകയും ചെയ്യുമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ MLAമാർ പറഞ്ഞു. 2017 നടത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പട്ടികയിൽ ഉൾപ്പെട്ട 350 പേർക്ക് നഷ്ടപരിഹാര തുകയായ 5 ലക്ഷം രൂപ വീതം ധനസഹായം ലഭിച്ചു. ഇതുവരെ 17 കോടി 50 ലക്ഷം രൂപ വിതരണം ചെയ്തതായി കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ആകെ 977 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതിനു പുറമെ 201 അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 2017 ക്യാമ്പിൽ പങ്കെടുത്ത് ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇനിയും ധനസഹായത്തിന് അപേക്ഷിക്കാൻ ബാക്കിയുള്ളത് 432 പേരാണ്. ബാക്കിയുള്ളവർക്ക് ധനസഹായം അനുവദിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ ചേരുകയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തതോടെയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 350 അപേക്ഷകർക്ക് എൻഡോസൾഫാൻ സ്പെഷ്യൽ വഴി ധനസഹായം വിതരണം ചെയ്യാൻ സാധിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ 2022 അപേക്ഷ ക്ഷണിക്കുകയും വിവിധ ഘട്ടങ്ങളായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് സംഘടിപ്പിച്ച ജില്ലാതല ഓണാഘോഷം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്തന്നെ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ജാതി മത ഭാഷാഭേദങ്ങൾക്ക് അതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്നും അതുകൊണ്ടാണ് ഓണം ദേശീയ ഉത്സവമാകുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്തന്നെ MP പറഞ്ഞു. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് 10 ദിവസവും ജില്ലാതലത്തിൽ 7 ദിവസവും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തെ എല്ലാവരും ഒത്തൊരുമയോടെ വരവേൽക്കണമെന്നും MP പറഞ്ഞു. എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് DTPC ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ ഒരുക്കിയത്. ഭാഷാ വൈവിധ്യങ്ങളുടെയും സാംസ്കാരിക സമൃദ്ധിയുടെയും നാടായ കാസർഗോട്ട് ജനത ഓണത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ഒപ്പം ആഘോഷിക്കുന്നതാണ് ഓണത്തിന്റെ മഹിമയെന്ന് ജില്ലാ പോലീസ് മേധാവി P നിതിൻ രാജ് പറഞ്ഞു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുത്തു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. കിടപ്പ് രോഗികൾക്ക് പരസഹായം ഇല്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VITയിലെ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് P ഭാരതി. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിരഹത്തിൽ എന്ന കവിത, ആലാപനം ശ്രീചിത്ര ആർ നായർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ആദിവാസി ജീവിത ലോകവും

പരിസ്ഥിതി ചരിത്രവും കണ്ണൂർ സർവകലാശാല അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാല ശബ്ദചിത്രം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ് എം ഡയറി തുടരുന്നു. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ. കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 തീയാട്ടുപാട്ട്, ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:00 പല്ലവി അനുപല്ലവി. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 സോപാന സംഗീതം അവതരണം പത്മനാഭമാരാരും സംഘവും. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ലോക നാളികേര ദിന ആശംസകൾ നേർന്ന് കാസർഗോഡ് CPCRIയിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. കരിവെള്ളൂർ കുണിയൻ സ്വദേശി PV ഗംഗാധരന്റെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. തുടർന്ന് അനുരാധ പൊതുവാളും പങ്കജുദ്ദാസും പാടിയ ഗസൽ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: bills.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
2: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റില്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
0: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്.

0: അങ്കണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അങ്കണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
1: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000-ത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 1,13,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
3: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
4: ആകാശവാണി കണ്ണൂർ.
5: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
6: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷണൽ ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
3: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: എന്താ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കുട്ടേട്ടൻ, പാടിയത് ചിത്ര. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും.

0: ക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നത് കൃഷിയോടൊപ്പം മൃഗസംരക്ഷണം, കോഴിവളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയ വിവിധ കാർഷിക സംരംഭങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു നടത്തുന്ന കൃഷിരീതിയാണ്. ഏകവിള കൃഷിയിൽ നിന്നുള്ള പോരായ്മകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയോജിത കൃഷി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത്. ഗ്രാമീണ സമൂഹങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ കൃഷിയോടൊപ്പം പശു, ആട്, കോഴി തുടങ്ങിയവയെ വളർത്തിയിരുന്നു. കന്നുകാലികളുടെ ചാണകം വളമായും വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികളുടെ തീറ്റയായും ഉപയോഗിച്ചിരുന്നു. കേരളം പോലുള്ള ചെറിയ കൃഷിയിടങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ തെങ്ങ്, പച്ചക്കറി, വാഴ, പശു, കോഴി, മത്സ്യം തുടങ്ങിയവ സംയോജിപ്പിച്ച മാതൃകകൾ ഏറെ പ്രചാരവും പ്രാധാന്യവും നേടി. വരുമാന വർധനവ്, തൊഴിൽ ലഭ്യത, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ഉൽപാദന ചെലവ് കുറയ്ക്കൽ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കൽ തുടങ്ങി ധാരാളം പ്രയോജനങ്ങളുണ്ട് സംയോജിത കൃഷിക്ക്. സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. പറഞ്ഞുതരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോൺ ആണ്. ഡോക്ടർ ജേക്കബ് ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: സർ, നമ്മുടെ ചർച്ചാ വിഷയം തന്നെ അധിക വരുമാനത്തിനു വേണ്ടി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത കൃഷി. സംയോജിത കൃഷി എന്ന് പറയുന്നത് എന്തുവാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
4: പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകവിള അല്ലെങ്കിൽ ഒരു ഒറ്റ സംരംഭത്തിനെയാണ് ഈ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമായിരുന്നു കൃഷിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ നെൽകൃഷി മാത്രം, തെങ്ങ് കൃഷി മാത്രം, കമുക് കൃഷി മാത്രം, കാപ്പി മാത്രം. എന്നാൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലും ഇന്നൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് സംയോജിത കൃഷി. അത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയൊരു മാർഗമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയായിട്ടും കാണുന്നു. സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിളകൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ വൃക്ഷങ്ങൾ, മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ, പശു, ആട്, കോഴി, മത്സ്യം, ഇവയെല്ലാം ആണെങ്കിൽ ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ, കർഷകന്റെ ആ ഭൂമിയിൽ തന്നെ ഇതെല്ലാം അനുവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടുകയാണ്, വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അവിടെ തന്നെയുള്ള സ്രോതസ്സുകളാണെങ്കിൽ അല്പം കൂടെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്യുവാൻ. മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ, ഒന്ന് ജൈവ കൃഷിയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സംയോജിത കൃഷിയിൽ നമ്മൾ ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന ബയോബേസ്ഡ് അതല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ മറ്റ് വിളകൾക്കാണെങ്കിൽ വളമായിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ നെൽകൃഷി മാത്രമുള്ളപ്പോൾ അതിൽ നിന്ന് നെല്ലും കിട്ടുന്നു, വൈക്കോലും കിട്ടുന്നു. അതിനോടൊപ്പം പശു വരുമ്പോഴത്തേക്കും നമ്മൾ സംയോജനം എന്ന് പറയുന്നത് പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം വളമായിട്ടാണെങ്കിൽ നെല്ലിന് കൊടുക്കുന്നു, നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് പശുവിന് തീറ്റയായിട്ട്. അപ്പോൾ ഇതിന് ഈ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അല്പം കൂടെ ചെലവ് ചുരുക്കി അവിടെ തന്നെ പുനഃചംക്രമണവും നമ്മളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഉൽപാദന സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ സംസ്കരണം ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വിളകളും മറ്റ് സംരംഭങ്ങളും വരുമ്പോഴത്തേക്കും പോഷക സെക്യൂരിറ്റി, ന്യൂട്രീഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത നമ്മൾ അവിടെ കൊടുക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സംയോജിത കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം.
3: ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഒരേ കൃഷി ചെയ്യുമ്പോൾ, ഒരേ വിള എടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കർഷകന് കിട്ടും. അപ്പൊ അത് വിൽക്കുമ്പം എക്കണോമിക് റിട്ടേൺ അല്ലെങ്കിൽ മൂല്യം അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ സംയോജിത ചെയ്യുമ്പോൾ എല്ലാം കുറച്ച് കുറച്ചല്ലേ ആവത്തുള്ളത്?
4: അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമുക്ക് പല വിളകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഏക വിളയെ കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ ഈ കർഷകൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കുരുമുളക് മാത്രം ചെയ്യുമ്പോൾ, പണ്ട് വയനാടുണ്ടായ അതിന്റെ താങ്ങുമരത്തിനാണെങ്കിൽ ഒരു കീടം വന്നാണെങ്കിൽ ബാധിച്ച് താങ്ങുമരം എല്ലാം നശിച്ചു, അതോടൊപ്പം കുരുമുളകും നശിച്ചു. അദ്ദേഹത്തിന് അതിജീവിക്കാൻ ആ സമയത്ത് മറ്റൊരു മാർഗവുമില്ലായിരുന്നു, അദ്ദേഹത്തിന് വേറൊരു സ്രോതസ്സ് പണത്തിന്റെ ഇല്ലായിരുന്നു. അതേപോലെ തെങ്ങില് നമ്മുടെ ഒന്ന് വിലയിടിവ് വരുമ്പോൾ, അതോടൊപ്പം തന്നെ തെങ്ങിൽ മണ്ടരി വന്നപ്പോൾ വളരെയധികം നാശനഷ്ടമുണ്ടായി. അദ്ദേഹത്തിന് അതിജീവിക്കാൻ എന്നാൽ തെങ്ങിന്റെ ഇടയ്ക്ക് സ്ഥലമുണ്ട്, മറ്റ് വിളകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഈ സാഹചര്യം തരണം ചെയ്യാനായിട്ടാണെങ്കിൽ സഹായിച്ചേനെ. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങളാണെങ്കിൽ കിട്ടുകയാണ്, അവിടുത്തെ തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പുനഃചംക്രമിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ പുറമേ നിന്നാണെങ്കിൽ

0: ജൈവവളമോ അങ്ങനെ ഒന്നും വാങ്ങിച്ച് ഇതിനിടേണ്ടി വരുന്നില്ല. അവിടെ തന്നെ പുനഃസംക്രമണം ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സംയോജിതമായ യൂസ് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ.
0: അതെ, ഇന്ത്യയിലെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു ശരാശരി ഒരാളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവെന്ന് പറഞ്ഞാൽ 0.8 to 1 hectare വരെ വരുന്നു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എടുത്തു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ തുണ്ട് ഭൂമികളാണ് കൂടുതലും. നാമമാത്ര കർഷകരാണ്, ചെറുകിട നാമമാത്ര കർഷകർ തന്നെ നോക്കുമ്പോൾ ഏകദേശം 98% വരുന്നു. അതിൽ 97% നാമമാത്ര അല്ലെ മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയും. അവരുടെ കൈവശമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ 1 hectare താഴെയാണ്. കേരളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ശരാശരി കുറച്ച് വർഷം മുമ്പ് വരെ 50 cents ആയിരുന്നു ഒരാളുടെ കയ്യിൽ കേരളം മൊത്തത്തിലെടുക്കുമ്പോൾ ഉള്ള കൈവശമുള്ള ഭൂമി. ഇന്നെന്നാൽ അത് 33 cents ആയിട്ടാണെങ്കിൽ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഈ ചെറിയൊരു ഭൂമിയിൽ ഒരു ഏകവിള മാത്രം ചെയ്യുന്നതിനെക്കാട്ടിയും പല വിളകൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാലാകാലങ്ങളായിട്ട് കാണുന്നത് പുരയിടത്ത് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലുള്ള കൃഷി പല വിളകളാണെങ്കിൽ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഇവിടത്തേക്ക്. ഈ ചെറിയ കൈവശഭൂമി വളരെ കുറവുള്ളിടത്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം വർഷങ്ങളായിട്ടാണെങ്കിൽ പുരയുടെ കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരു ഗവേഷണമായിരുന്നു നടത്തിയിരുന്നത്. അതുകൂടാതെ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം ഒരു അഖിലേന്ത്യ പദ്ധതി തന്നെയുണ്ട്. ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ICR പദ്ധതിയാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നു. അത് കേരള കാർഷിക സർവകലാശാല കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2010 ഇത് ലോഞ്ച് ചെയ്തത്. കേരളത്തിലാണ് ലോഞ്ച് ചെയ്തത്. കഴിഞ്ഞ ഒരു 5 years മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെന്ററായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കരമനയുള്ള സെന്ററിനെയാണ് തെരഞ്ഞെടുത്തത്. ഈ മാതൃകകൾ നമുക്ക് സംസ്ഥാന ആസൂത്രണ ബോർഡ്, കൃഷി വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റിനൊക്കെ മുൻപാകെ ആണെങ്കിൽ കർഷകരുടെ പാഠത്ത് ഗവേഷണ സ്ഥാപനത്തിൽ വെച്ചല്ല ചെയ്തിരിക്കുന്നത്, കർഷകരുടെ പാഠങ്ങളിൽ കേരളം ഒട്ടാകെ ചെയ്ത മാതൃകകളും സക്സസ് സ്റ്റോറീസും വിജയഗാഥകളാണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി.
1: ഫാം മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സാർ പറഞ്ഞല്ലേ, ഒന്ന് വിശദീകരിക്കുക. അത് എങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്?
0: നമ്മൾ വികസിപ്പിച്ച് തുടങ്ങിയ സമയത്ത് 2010 നമ്മുടെ കേരളത്തിലെ ആവറേജ് ഹോൾഡിംഗ് സൈസ് അതായത് ഒരാളുടെ കൈവശമുള്ള ഭൂമി അതിന്റെ ശരാശരി അളവ് 50 cents ആയിരുന്നു. അപ്പൊ നമ്മൾ തുടക്കത്തിൽ 50 cents മാതൃകകളാണ് വികസിപ്പിച്ചെടുത്തത്. അത് തെങ്ങധിഷ്ഠിത മാതൃക, പിന്നെ നെല്ലധിഷ്ഠിത മാതൃക, വാഴ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയുണ്ട്, പിന്നെ പുരയുടെ കൃഷി വീട്ടുവളപ്പിലുള്ള കൃഷി അതിന്റെ ഒരു മാതൃകയാണെങ്കിലുണ്ട്. കാലകാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കൈവശഭൂമിയുടെ അളവ് കുറയുന്നു, പട്ടണവൽക്കരണം കൂടുന്നു, അർബനൈസേഷൻ കൂടുന്നു. അപ്പോൾ പട്ടണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും 5 cents, 3 cents ഒക്കെ ഉള്ളൂ. അതിനനുയോജ്യമായ മാതൃകകളും നമ്മളാണെങ്കിൽ ഇവിടെ കരമന തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു മട്ടുപ്പാവ് തോട്ടം, ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ ടെറസ്, 3 cents സ്ഥലമേ ഉള്ളൂ. സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. കോഴിയുണ്ട്, അസോളയുണ്ട്, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഇവയെല്ലാം ആ ടെറസിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചെടുത്തത്. അപ്പം 150 kilos ആണ് നമ്മൾ ടാർഗറ്റ് പച്ചക്കറിയുടെ വെച്ചിരുന്നത്. കാരണം ഒരു 4-അംഗ കുടുംബത്തിന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്നത് 350 kilos പച്ചക്കറിയാണ് ഒരു വർഷം. അപ്പോൾ അത് നമുക്ക് ഈ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വീടിന്റെ മുറ്റത്ത് തന്നെ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, റീസർക്കുലേറ്ററി അക്വാ കൾച്ചർ, അതായത് മത്സ്യം കൂടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും, പിന്നെ മുട്ടക്കോഴിയെ വളർത്തുന്നത്, ഇതെല്ലാം ആ കുറഞ്ഞ സ്ഥലത്ത് അതിന്റെ മാതൃകകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: പിന്നെ വേറെ സർ പറഞ്ഞില്ലായിരുന്നു തെങ്ങ് അധിഷ്ഠിത, പിന്നെ അതേമാതിരി പാഡി കൾട്ടിവേഷൻ ബേസ്ഡ്, ഇതിലൊക്കെ ഏതൊക്കെ ഘടകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്?
0: ഉദാഹരണത്തിന് നെല്ലധിഷ്ഠിത, പ്രത്യേകിച്ചും താഴ്ന്നു കിടക്കുന്ന ലോലാൻഡ് എന്ന് പറയുന്നത് കടൽ നിരപ്പ് മുതൽ 7.5 meters വരെ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് ലോലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടനാടുണ്ട്, പിന്നെ മൺറോത്തുരുത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നെൽപ്പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ വികസിപ്പിച്ച മാതൃകയിൽ 50 cents ആദ്യത്തെ വിള നെല്ലാണ് എടുക്കുന്നത്, ഉമ ഇനമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. രണ്ടാമത്തെ വിള അതായത് മുണ്ടകൻ, അവിടെയും നെല്ലാണ് എടുത്തിരുന്നത്. മൂന്നാമത്തെ വിള വരുമ്പോൾ, വേനൽക്കാലം വരുമ്പോൾ, ഈ 50 cents വീതിച്ചിട്ട് അതിൻ്റെ അകത്ത് വെണ്ട, ചോളം, അതോടൊപ്പം തന്നെ ഡെയിഞ്ച എന്ന് പറയുന്ന ഒരു പച്ചില വളം, അത് പുനഃസംക്രമണം ചെയ്യാനായിട്ട് ഇവയാണ് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് കട്ല, റോഹു, ആസാം വാള, ഗിഫ്റ്റ്, ഇതേപോലത്തെ പല പല മത്സ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ വളർത്തുന്നു. ഈ കുളത്തിന്റെ മുകളിൽ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ഒരു താറാവിന്റെ കൂട്. ചാരാ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായിട്ടുള്ള കുട്ടനാടൻ താറാവാണ്. മുട്ട തരുന്നു, 150 muttas വരെ ഒരു താറാവിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ മാതൃകകളിലെല്ലാം
1: അതിന്റെ അവശിഷ്ടങ്ങൾ
0: കഷ്ടം വീണിട്ടാണെങ്കിൽ ഈ മത്സ്യത്തിന് വളരാനുള്ള പച്ചപ്പ് അതിനെയാണെങ്കിൽ അതിന്റെ വളർച്ചയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഈ കുളത്തിന്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ നെറ്റ് കെട്ടിയിട്ടാണെങ്കിൽ ഒരു ട്രെല്ലിസ് പോലെ ആക്കിയിട്ട് അതിൽ പച്ചക്കറിയാണെങ്കിൽ നെയ്ക്കുമ്പളങ്ങ, മറ്റു പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പടർത്തി വിടുന്നുണ്ട്.
1: മീനിന് ചെറിയ തണൽ കിട്ടും,
0: തണൽ കിട്ടും. നല്ല രീതിയിലുള്ള ഒരു ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ എല്ലാ മാതൃകകളും

0: ഒരു മൊത്തം വരുമാനം 2 ലക്ഷത്തിൽ കൂടുതൽ ഈ 50 സെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേസമയം ഏകവിളയായിട്ട് മാത്രം ഇതേ സ്ഥലത്ത് എടുത്തിരുന്നെങ്കിൽ 1 ലക്ഷത്തിന് താഴെ ചിലതൊക്കെ 50,000 രൂപയുടെ ഈ 50 സെന്റിൽ നിന്ന് ആണ് മൊത്തം വരുമാനം ആണെങ്കിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2 മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനം നമുക്ക് ഈ പറയുന്ന 50 സെന്റിൽ നിന്ന് തന്നെ ഈ പല പല സംരംഭങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ലഭിക്കാൻ സാധിക്കും.
1: അതേമാതിരി തെങ്ങിന്റെ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു.
0: തെങ്ങിന്റെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പണകളിലാണ് എടുത്തിരിക്കുന്നത്, ബണ്ടുകളിൽ. ഇതിന്റെ ഇടയ്ക്ക് ചാലുകളുണ്ട്. അപ്പോൾ തെങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടവിളകളായിട്ട് ഇഞ്ചി, മഞ്ഞൾ, പശുവിന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് ഇവയെല്ലാം വളർത്തിയിട്ടുണ്ട്. ഈ ട്രെഞ്ചിന്റെ അകത്ത് മത്സ്യം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന് പറഞ്ഞ മത്സ്യമാണെങ്കിൽ ഈ ട്രെഞ്ചുകളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇതുകൂടാതെ 2 പശുക്കളുമാണെങ്കിൽ ഉണ്ട്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. പിന്നെ വാഴ, വാഴ പറഞ്ഞ വാഴയും ഇതുപോലെ പണകളെടുത്തിട്ട് വാഴയാണെങ്കിൽ നടുന്നു. വാഴയുടെ ഇടയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ കുറ്റിപ്പയർ, ചുറ്റിനും അതിരുകളിലെല്ലാം ആണെങ്കിൽ തീറ്റപ്പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു. പിന്നെ ഈ ചാലുകളിൽ വീണ്ടും കരിമീന്, ആസാം വള പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ വളർത്തുന്നു. പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം ഇതിനെല്ലാം വളമായിട്ടാണെങ്കിൽ കൊടുക്കുന്നു. മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞ് ഈ ചാലുകളിലുള്ള ചെളി, അത് ഫലപുഷ്ടമുള്ള ചെളിയാണ്, അതെടുത്ത് വളമായിട്ടാണെങ്കിൽ മറ്റ് വിളകൾക്കെല്ലാം ആണെങ്കിൽ പുനഃശേഖരണം ചെയ്യുന്നു. പിന്നെ വാഴ കുലയെടുത്തതിന് ശേഷം ഇതിന്റെ വാഴത്തടം മുഴുവൻ, ഇതിൻ്റെ അകത്തൊരു മണ്ണിര കമ്പോസ്റ്റിന്റെ യൂണിറ്റ് ഉണ്ട്, ഇതിനെ മണ്ണിര കമ്പോസ്റ്റ് ആക്കി ഈ കമ്പോസ്റ്റ് മുഴുവനും തിരിച്ച് വീണ്ടും ഈ വിളകൾക്കെല്ലാം വളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇത് തമ്മിൽ ഉള്ളത്. ഇതും വളരെ ആദായകരമായിട്ടുള്ളൊരു,
1: നമ്മുടെ ഫാമിൽ ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല,
0: ഇല്ല, ഒന്നും വേസ്റ്റ് ആയിട്ട് എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്.
1: അപ്പൊ ഇതിൽ സാർ പറഞ്ഞ മാതിരി താറാവും വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുമുണ്ട്, പശുക്കളുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടൻ ഇനങ്ങളാണോ യൂസ് ചെയ്യുന്നത്, അതോ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, കർഷകന്റെ ഇഷ്ടം മാതിരിയാണോ അത്?
0: കർഷകർ ചിലപ്പം ചിലയിടത്താണെങ്കിൽ പ്രകൃതി കൃഷി മാത്രം താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ദേശി നമ്മുടെ തന്നെ ഇവിടെ ഉണ്ട്, വെച്ചൂർ പശുണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്. നമ്മൾ കാസർഗോഡൻ കുള്ളൻ നമ്മളിവിടെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃകയിലെല്ലാം ക്രോസ് ബ്രെഡ്, ക്രോസ് ആയിട്ടുള്ള ജേഴ്സി അല്ലെങ്കിൽ ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ അതിന്റെയൊക്കെ ക്രോസ് ആണ്. താറാവ് നമ്മുടെ തനതായിട്ടുള്ള ചാരാ ചെമ്പല്ലി മുട്ടയിടുന്ന താറാവാണ് എടുത്തത്. അതല്ലാതെ വേറെ ബ്രോയിലർ താറാവുണ്ട്, വിഗോവ, അത് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ചാരാ ചെമ്പല്ലി. ഇതാവുമ്പോൾ പകൽ സമയത്ത് നമുക്ക് അതിനെ വിടാം. നെൽവയലിലൊക്കെ ആണെങ്കിൽ ചിനപ്പുകളൊക്കെ വന്നതിന് ശേഷം വിട്ടു കഴിഞ്ഞാൽ ഇത് ആ കളകളെയെല്ലാം ചവിട്ടിത്താക്കും. അതോടൊപ്പം എന്തെങ്കിലും കീടങ്ങളുടെ മുട്ടയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ ഭക്ഷിക്കും. പിന്നെ അതിൻ്റെ വിസർജനം വിളകൾക്കൊരു വളമായിട്ട് വേണമെങ്കിൽ മാറുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ നാടൻ താറാവ് ആണ് നമ്മൾ ഏറ്റവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ കോഴിയുടെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, വീട്ട് വളപ്പിൽ തന്നെ ചുറ്റിന് നടന്ന് പണ്ടത്തെ പോലെ മണ്ണിരയും മറ്റ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന വേസ്റ്റിനെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന മുട്ടയിടുന്ന കോഴികളാണ്. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യാം.
1: ഇപ്പം സാർ, കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും വലിയൊരു ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. അപ്പം നമ്മുടെ ഈ സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അതിനെ ചേർക്കാനുള്ള രീതികളും ഡെവലപ്പ് ചെയ്ത് കാണുമല്ലോ?
0: ഉണ്ട്. കാരണം ഈ പറയുന്ന പല സംരംഭങ്ങൾ വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള എല്ലാം ഒരേ കാലാവസ്ഥയിൽ, ഒരു അതാ പറഞ്ഞൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നശിക്കത്തില്ല. അപ്പോൾ ഈ നമ്മുടെ നാച്ചുറൽ കലാമിറ്റി വന്നതിന് ശേഷം, പ്രകൃതിക്ഷോഭം വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് ഇതിനെ അതിജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വിളകളുള്ളതും, കാരണം പല തരത്തിലുള്ള റിക്വയർമെന്റ്സ് ഉള്ള ക്രോപ്സ് ഉണ്ട്. അത് സംയോജിപ്പിച്ച ആളുകളാണ് അല്പം കൂടെ ആണെങ്കിൽ റെസീലിയന്റ് ആയിട്ടാണെങ്കിൽ വന്ന്. പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ കൂടുതൽ വെറൈറ്റീസ് സ്യൂട്ടഡ് ഫോർ ഈച്ച്, ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഓരോ കാർഷിക പാരിസ്ഥിതിക മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, അതിന്റെ ഗവേഷണമാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കർഷകരുടെ ഇടയിൽ ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഏത് ലെവലിലാണ് സാർ കണ്ടത്?
0: നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെയാണ്. കർഷകരുടെ ഇടയിലും ഒരുപാട് നമ്മൾ ഫാർമേഴ്സ് ഫീൽഡിൽ ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളിൽ നിന്നും, കാരണം നേരത്തെ ഉണ്ടായിരുന്ന സപ്പോസ് നമ്മളൊരു സ്പ്രേയർ കൊടുക്കുവാണ്, ഒരു പമ്പ് സെറ്റ് കൊടുക്കും, അത് കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അങ്ങ് തീർന്നു. ഇത് അങ്ങനല്ല. ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രത്യേകിച്ചും കൃഷിയിൽ താല്പര്യമുള്ള, ഇപ്പോൾ കൃഷിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ ഇടപെടുമ്പോൾ അവരതിൻ്റെ ഒരു ജീവിത മാർഗമായിട്ടാണെങ്കിൽ അവർ അതിനെ നിലനിർത്തുന്നു. കാരണം ഇതിലിപ്പോൾ ടെറസ് തന്നെ ഒരു മാതൃകാ തോട്ടം, അവിടെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അതേസമയം അവിടുന്ന് പച്ചക്കറി കിട്ടുന്ന മാത്രമല്ല, വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ആണെങ്കിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ആണെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്വീകാര്യമാണിത്.
1: ഇപ്പം ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ നമ്മൾ കുറച്ച് പോളിബാഗ്സ് ഒക്കെ വെച്ച് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് എന്തെങ്കിലും ഒക്കെ അങ്ങ് നടും. പക്ഷേ സാർ സൂചിപ്പിച്ച മാതിരി നമ്മളതൊരു സംയോജിത കൃഷിയായിട്ട് ടെറസിൽ ചെയ്യുവാണെങ്കിൽ അതൊരു വെൽ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും.
0: അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിൻ്റെ റീഡിംഗ് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കരമനയിൽ ഒരു 8 ഓളം

0: ലംബകൃഷിയുടെ മാതൃകൾ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെറസിൽ ഒരു 10 ചട്ടി അല്ലെങ്കിൽ 10 ഗ്രോ ബാഗ് നിരത്തി വെക്കുവാണ്. എന്നാൽ ആ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ലംബകൃഷിയുടെ വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ സ്ട്രക്ചേഴ്സ് വരുമ്പം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതേ ഉൽപാദനം കിട്ടും. അത് നമുക്ക് ടെറസിലായാലും വീട്ടുമുറ്റത്തും മണ്ണ്, കാരണം ഇപ്പം അർബൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്റർലോക്കിംഗ് ബ്രിക്സ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത തറകളാണ്, മണ്ണില്ല, വെള്ളം താഴാനും ഇല്ല, അതുപോലെ നടാനുമുള്ള സ്ഥലമില്ല. എന്നാൽ ആളുകൾക്ക് കൃഷിയിൽ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ലംബകൃഷി, അതായത് ഒരു 15,000 rupees ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റ് സ്കീംസ് ആയിട്ടും പലയിടത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം വെറും 150 മുതൽ 200 kilo വരെ ആയിരുന്നു പച്ചക്കറി നമുക്ക് കിട്ടിയിരുന്നത്. അതിനെ നമുക്ക് 350 വരെ ആക്കാൻ പറ്റിയ ഈ ലംബകൃഷിയും ഒക്കെ കൊണ്ടുവന്ന ഒരു പ്ലാന്റ് രീതിയിലുള്ള ഒരു കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻസും കാര്യമല്ല. അതിനുള്ള പരിശീലനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പല കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ കരമനയുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ട്. അവർക്കത് നേരിട്ട് കാണാനും പറ്റും, കാരണം ആ ട്രെയിനിങ് ഹാളിന്റെ മുകളിലുള്ള ടെറസിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
1: പിന്നെ ഈ പരിശീലനത്തിന്റെ കാര്യം സർ പറഞ്ഞില്ല, അപ്പോൾ ഈ കരമന സെന്ററിൽ പരിശീലനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ അതോ സ്പെസിഫിക് ടൈംസ്?
0: നമ്മളിപ്പോൾ പുതിയൊരു ഇതനുസരിച്ചാണെങ്കിൽ പെയ്ഡ് ട്രെയിനിങ്സ്, ഫോർ എക്സാമ്പിൾ ഒരു 1 day നമ്മളൊരു ട്രെയിനിങ് വെക്കുകയാണ്, നമ്മൾ അതിൻ്റെ അകത്ത് പേപ്പറിൽ ന്യൂസ് കൊടുക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഇപ്പം ഇന്ന് വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണെങ്കിൽ ഒരു ട്രെയിനിങ്, ചിലപ്പോൾ അത് 1 day ആയിരിക്കാം, ചിലപ്പോൾ 2 day ട്രെയിനിങ് ആയിരിക്കാം. അതിൻ്റെ പല മൊഡ്യൂൾസ് ഉണ്ട്. നമ്മളതനുസരിച്ച് ഇപ്പം വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കീടരോഗ നിയന്ത്രണം പച്ചക്കറികളിൽ, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് വീടുകളിൽ, അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റും അവിടുത്തെ മറ്റ് കരമാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ജൈവാവശിഷ്ടങ്ങൾ പല ചെടിയിൽ നിന്ന് കിട്ടുന്നത്, ഇവയൊക്കെ എങ്ങനെയാണെങ്കിൽ വളമായിട്ട് മാറ്റാം, അതിൻ്റെയാണെങ്കിൽ സെപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ താല്പര്യം മനസ്സിലാക്കി ഇപ്പം മത്സ്യകൃഷി എങ്ങനെ വീട്ടിൽ സംയോജിപ്പിക്കാം, അതിന് വലിയ കുളമോ അതല്ലെങ്കിൽ വലിയ ടാങ്കോ ആവശ്യമില്ല, ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ എല്ലാ മാതൃകകളും അവിടെ ഉണ്ട്, നേരിട്ട് അവർക്ക്
1: കാണാം. അതെ, സംയോജിത കൃഷിയെപ്പറ്റി സാർ നല്ല വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് സാർ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള അഭിമുഖം കേട്ടല്ലോ. കരമനയിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 രൂപ മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 72,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പ് ചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലിച്ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനുശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ലവിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം

0: പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഉത്തരം, മണ്ണിൽ കലർന്നിട്ടുള്ള കളവിത്തുകളുടെയും കീടരോഗാണുക്കളുടെയും നശീകരണത്തിനുള്ള ഒരു മാർഗമാണ് സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം. ഇതിനായി മണ്ണ് നനച്ചതിനു ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോൾ കളവിത്തുകളും കീടരോഗാണുക്കളും നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു മാർഗമാണിത്.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ആകാശവാണി കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
6: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
7: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
8: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ LIC ലോഗിൻ ചെയ്യുക.
9: LIC ഹർ പൽ ആപ്കെ സാത്ത്.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 കാറുകൾ,
10: 25 സ്കൂട്ടറുകൾ,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 100,000 രൂപ വീതം 100 പേർക്ക്
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക്

ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,600 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,200 രൂപ, തലശ്ശേരി 6,000 രൂപ, തളിപ്പറമ്പ് 5,500 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 565 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 600 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,300 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. എസ്സിഒ സാംസ്കാരിക സംവാദ ഫോറത്തിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ആധുനിക സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിനും സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകളിലും ധാരണയായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ ഒരു കേസ് തുടരാൻ അനുമതിയുണ്ട്.

0: നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് സെപ്റ്റംബർ 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികളുണ്ടാക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ NCERTയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age groups more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യ മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുകയാണെന്ന് കുറ്റപ്പെടുത്തിയ സെലൻസ്കി രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സഹായം നൽകണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 5-അംഗ കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായും 15 ദിവസത്തിനകം റിപ്പോർട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി പറഞ്ഞു. കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4,000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം

0: പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി രണ്ടാമത്തെ ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം ജി എസ് ടി ആയി ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തേക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബെൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ SSPയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് SSPയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിൽ കേട്ടല്ലോ. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്.
2: ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വെറും പേറ്റന്റ് അല്ല, അതിനൊരു സ്റ്റാർട്ടപ്പായി കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് ചാനലുണ്ട്. അതിൽ കുറച്ചൊരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. 30-35 ഡേയ്സിനുള്ളിൽ നമുക്കത് പബ്ലിഷായി കിട്ടുന്നു. പബ്ലിഷ് ആയതിനു ശേഷം നെക്സ്റ്റ് 2 മന്ത്സിനുള്ളിൽ എക്സാമിനേഷന് വിളിക്കുന്നു. നെക്സ്റ്റ് 4 മന്ത്സിനുള്ളിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഗ്രാൻഡഡ് ആകുന്നു. അതൊരു ആവറേജ് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ പ്രൊസീജിയർ ചെയ്യും. അത് സ്റ്റാർട്ടപ്പായിട്ട് പോകുന്നതാണ്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, നമ്മൾ ഈ അപ്ലിക്കേഷനൊക്കെ ഒരു ഫീസ് അടക്കാനുണ്ട്. ഈ ഫാസ്റ്റ് ട്രാക്കിലാണെങ്കിൽ നമ്മൾ അതിനേതായ കുറച്ച് കൂടിയതായ എമൗണ്ട് കൊടുക്കാനുണ്ട്. പക്ഷെ അതിന് കണക്കായ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഒരു പ്രയോറിറ്റി ബേസിലാണ് പോവുക.
3: സ്റ്റാർട്ടപ്പിന് ഉള്ളത് അപ്ലൈ ചെയ്യുന്നു, പേറ്റന്റ് ഗ്രാന്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഈ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നത് മാത്രമാണ് വ്യത്യാസം. ഇപ്പം പേറ്റന്റ് ഗ്രാന്റ് ചെയ്താലും നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റൂലേ?
2: തുടങ്ങാം.
3: സ്റ്റാർട്ടപ്പ് എന്നുള്ള പെർമിഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ
2: തുടങ്ങാം.
3: അപ്പൊ ഈ സ്പീഡിൽ
2: ടൈംലൈൻ
3: ആണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഇപ്പം റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഏതിനാണ്?
2: എന്റെ നോർമൽ പ്രൊസീജിയർ എന്റെ പബ്ലിഷിംഗ് കഴിഞ്ഞു. എക്സാമിനേഷൻ എനിക്ക് ഈ വരുന്ന 3 മന്ത്സിനുള്ളിൽ ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ കൊടുത്തതിനാൽ നെക്സ്റ്റ് 6 മന്ത്സിനുള്ളിൽ കിട്ടും. അത് മെയിൻ റീസൺ ഇതെന്റെ ഫസ്റ്റ് പേറ്റന്റ് ആയിരുന്നു. എനിക്കിപ്പോ ടോട്ടൽ ഉള്ളത് 3 പേറ്റന്റ് ആണ്. സോ എനിക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അന്ന് അറിയില്ല. ആ ഒരു ഫാക്കൽറ്റിയുടെ ഫസ്റ്റ് പേറ്റന്റും ഞാൻ ത്രൂവാണ് അവർക്ക് കിട്ടുന്നത്. സോ അതിലും സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ നോർമൽ വേയിലേക്ക് പോയത്. പിന്നെ ഇതിനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എയിം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇനീഷ്യലി. തുടക്കത്തിലും ഇപ്പോഴും നമ്മൾ ഇതിന് സ്റ്റാർട്ടപ്പ് ആയിട്ടല്ല, വേറൊരു റൂട്ടിലൂടെ കൊണ്ടുപോകാനായിരുന്നു താല്പര്യം.
3: ഞാൻ വായിച്ചത് UK കമ്പനി റൈറ്റ്സ് പെർച്ചേസ് ചെയ്തു അല്ലേ?
2: പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി അതിന്റെ ഫൈനൽ സിഗ്നേച്ചർ, അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഈ വരുന്ന 31st നടക്കുക. ഓഗസ്റ്റ്
3: പേറ്റന്റ് ഗ്രാന്റ് ചെയ്തില്ലല്ലോ.
2: ഇല്ല, അതിനു മുന്നേ
3: തന്നെ യു കെ
2: ട്രാൻസ്ഫർ. അത് പറ്റും. അതൊരു വേറൊരു നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ്. നമുക്കൊരു പേറ്റന്റ് പബ്ലിഷ് ആയാൽ തന്നെ നമുക്ക് അതിന് സെല് ചെയ്യേണ്ട ആൾക്ക് സെല് ചെയ്യാം. അത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്ക് വാങ്ങാം. ദി ഓൺലി ഡിഫറൻസ് അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അതിന്റെ എക്സാമിനേഷൻ ഒക്കെ അവർ പോകേണ്ടി വരും. ഇൻവെന്റേഴ്സ് നമ്മളായിരിക്കും, പക്ഷെ അതിന്റെ ഫുൾ പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്യേണ്ടത് അവരായിരിക്കും. അതിന്റെ റൈറ്റ്സ് ആണ് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നത്, നമ്മുടെ കൺസെന്റ്. അതായത് എന്റെ

0: ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്നുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്.
1: കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും
0: അതിനുള്ള ഒരു പെർമിഷൻ
1: നിങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്?
0: ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് ഐ സെഡ്, എന്റെ ഫസ്റ്റ് അത്ത പേറ്റന്റ് ആണ്. സോ ഞാനിതൊരു മാർക്കറ്റ് റെഡി പ്രൊഡക്റ്റിലായിരുന്നില്ല ആദ്യം ഇതിന്റെ ഡിസൈൻ ചെയ്തത്. പിന്നെയാണ് ഇതിൽ സാധാ പ്രൊഡക്റ്റ് നമ്മളൊരു സിമ്പിൾ ഡിസൈനിൽ ഇറക്കുന്നതും ഒരു മാർക്കറ്റ് റെഡിനെസ് ലെവൽ, നമ്മൾ എം ആർ എൽ എന്ന് വിളിക്കും, ടി ആർ എൽ ഉണ്ട്, എം ആർ എൽ. ടി ആർ എൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി റെഡിനെസ് ലെവൽ. ഫോർ എക്സാമ്പിൾ ടെക്നോളജി റെഡിനെസ് ആറാണുള്ളത്, ടി ആർ എൽ 1-6 എന്നുണ്ട്. ടി ആർ എൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയ ഒരു പേപ്പറിൽ എഴുതി, അതൊരു ടി ആർ എൽ 1 ലെവലാണ്. ടി ആർ എൽ 3 എത്തുമ്പോൾ നമ്മൾ ലബോറട്ടറി എക്സാമിൻഡ് ലെവൽ എന്ന് പറയും, അതായത് നമ്മൾ ലാബിൽ അത് ടെസ്റ്റ് ചെയ്തു വർക്കായി എന്നുള്ളൊരു ലെവൽ. ടി ആർ എൽ 6 എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാം, എവിടെ വെച്ചിട്ടും ടെസ്റ്റ് ചെയ്യാം, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുള്ളത്. ഇത് കഴിഞ്ഞാലുള്ളതാണ് എം ആർ എൽ. മാർക്കറ്റ് റെഡിനെസ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മേക്കിംഗ് കോസ്റ്റ് എത്ര ചുരുക്കാൻ പറ്റും, ഇതിനെ എത്ര പ്രൊഡക്ഷൻ എത്ര സ്പീഡ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,000 യൂണിറ്റ്സ് പെർ ഡേ എന്നുള്ളൊരു ഡിമാൻഡിലേക്ക് എത്തി, അതായത് 1,000 യൂണിറ്റ് ഞാൻ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ലെവൽ ആവശ്യം, ആ ഒരു ലെവലിലേക്ക് ഡിമാൻഡ് എത്തിക്കഴിഞ്ഞാൽ എനിക്കത് സപ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഒരു ഡിമാൻഡിന് മേച്ചാവുന്ന സപ്ലൈ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, അതൊക്കെ ഈ എം ആർ എല്ലാണ് വരിക. എം ആർ എല്ലും 1-6 വരെ ഉണ്ട്. ഈ ഒരു 6th എം ആർ എൽ മാർക്കറ്റ് റെഡിനെസ് 6th എത്തും, അതിൻ്റെ അർത്ഥം ഫുള്ളി പോളിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. സോ അതാണ് ടി ആർ എല്ലും എം ആർ എല്ലും നമ്മളെ വ്യത്യാസം.
1: മാർക്കറ്റ് ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം.
0: അതെ, മാർക്കറ്റ് ഫാക്ടേഴ്സും കൂടി മൊത്തം നമ്മൾ ഒപ്റ്റിമൈസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഒരാളുടെ ടേബിളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ.
1: അപ്പൊ അവിടെ തീരുമാനിച്ചു ഹാൻഡ് ഇറ്റ് ഓവർ ടു,
0: അവിടെയാണ് എന്റെ നോളജിന്റെ ഒരു ബാരിയർ അവിടെ വന്നത്. ഇതിന്റെ ബാക്കിൽ എനിക്ക് നടക്കാം പോവാം, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫസ്റ്റ് ഇയറിൽ നടന്ന ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് ഇയറിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഇതിനിങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരിക. സോ എന്റെ ഫുൾ കോളേജ് ലൈഫ് ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ ഒതുങ്ങി കഴിഞ്ഞാൽ ഇതിൽ മാത്രമായിരിക്കും എന്റെ നോളജ് ഇതിലേക്ക് അവിടെ റിസ്ട്രിക്ട് ആയിപ്പോ. ഇനിയും കുറച്ചും കൂടി ഫീൽഡുകൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അന്ന് ഫാക്കൽറ്റിനോട് ചോദിച്ചു വേറെ എന്ത് വഴികളാണുള്ളത്. അപ്പൊ അവർ പറഞ്ഞു നമ്മളായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇതിനെ ഒരു സ്റ്റാർട്ടപ്പ് ആക്കാൻ താല്പര്യമുള്ള ആൾക്ക് നമുക്ക് ഇത് സെല്ല് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പൊ വലിയ സ്കെയിലുള്ള ഹോം അപ്ലയൻസ് വെക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അതിലും ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ കമ്പനീസിന് അവരേതായ ആർ എൻ ഡി ടീം ഉണ്ടാവും, റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സോ അവരെ ഫസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു, അവരിത് വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, അവരത് എടുത്ത് ഒരു 5-6 അതിനെ ട്രയൽ ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരത് പർച്ചേസ് ചെയ്യുക ചെയ്യുക. അതിൽ ട്രൈ ചെയ്ത സമയത്ത് നല്ലൊരു റെസ്പോൺസ് വന്നില്ല, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആർക്കും കണ്ടില്ല, അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവും, ബട്ട് അവരന്നത് കണ്ടില്ല. അങ്ങനെ കോളേജിലൊരു ഇതൊക്കെ ചെയ്ത് ഈ പേറ്റന്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു അവിടെയുള്ള കോളേജിലൊരു സ്റ്റുഡൻസിന്റെ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ആ ഇവന്റിൽ 2 UK-based ഫൗണ്ടേഴ്സ് ആണ്, ഒരു UK-based കമ്പനി ആയിട്ടുള്ള ഒരു ബോട്ട് സിസ്റ്റം എന്നുള്ള കമ്പനിയാണ്. ഇവന്റിന് അവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുക, 2 brothers ഇന്ത്യക്കാരാണ്, പക്ഷെ അവർ UK-settled, UK ബിസിനസ് ചെയ്യാണ്, ഹെൽത്ത് ടെക് റിലേറ്റഡ് കമ്പനിയാണ് അവർ. അവർക്ക് കുറെ ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് UK. ഇവന്റ് നടത്തിയത് മെഡെക്സ് AI എന്നുള്ള ഒരു കമ്പനിയാണ്. അത് അവർ ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ആയി നടത്തിയതാണ്. അതിൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ഐഡിയ വന്നിട്ട് ഈ ചീഫ് ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാം, എന്നിട്ട് അതിനുള്ള ഒരു ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്നുള്ളൊരു ക്യാഷ് അവാർഡ് ഉണ്ടാവും, അത്രയും ഉണ്ടാവും. അന്ന് ആ ഇവന്റിന് പോകാൻ മെയിൻ റീസൺ ക്ലാസ് കട്ടേണ്ടിട്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഇതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് എക്സെപ്റ്റ് ആയി കിട്ടും, അറ്റൻഡൻസ് ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പോയതാ. 30-40 teams ഉണ്ടായിരുന്നു, എല്ലാവരുടെ പിച്ചിങ്ങും ഈ പറഞ്ഞ ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മളെല്ലാവരും പ്രസന്റ് ചെയ്തു, അങ്ങനെ അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്റെ ഈ പേറ്റന്റ് ചെയ്ത ഈ ടെക്നോളജി. അതിന്റെ മെയിൻ റീസൺ ഉണ്ടായിരുന്നത് അവിടെ കാണിച്ച എല്ലാ പ്രൊഡക്റ്റും അവര് നോർമലായി ഉണ്ടാക്കി വെച്ചതായിരുന്നു, ആരും പേറ്റന്റ് ചെയ്തില്ല. എന്റെ പ്രൊഡക്റ്റ് അവിടെ കാണിച്ച സമയത്ത് ഇത് പേറ്റന്റ് ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത് അവർക്ക് കുറച്ചൊരു അവർ അമേസ് ആയിപ്പോയി. അവർ പിന്നെ അതിനുശേഷം ആ ഇവന്റിൽ അവർ പോകാൻ പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ഈ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്തു. ഒരു 1 month കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് കിട്ടി, പ്രൊഡക്റ്റ് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? സോ ഞാൻ പറഞ്ഞു ആ താല്പര്യമുണ്ട്, വുഡ് യു ലൈക്ക് ടു സെൽ ദിസ് പേറ്റന്റ് എന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അതിന്റെ പ്രൊഡക്ഷൻ നോക്കണം, അത് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ട സപ്ലൈ നോക്കണം, അതിന്റെ ലോജിസ്റ്റിക്സ് നോക്കണം, ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന സമയത്തിനുള്ളിൽ എന്റെ കോളേജ് ലൈഫ് അങ്ങ് കഴിയും. സോ അതിന് പകരം ഇത് എത്രയും പെട്ടെന്ന് ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്ക് എന്റെ പ്രൊഡക്റ്റ് കാരണം ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. ഇപ്പോൾ ഈ UK-based കമ്പനിക്ക് ഇവർക്ക് ഇവരേതായ എഞ്ചിനീയറിംഗ് ടീം ഉണ്ട്, അവരെന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്റെ പ്രൊഡക്റ്റ് അവർ നല്ല വൃത്തിക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും.
1: എത്രയും പെട്ടെന്ന് ബെനിഫിഷ്യറീസിന്റെ അടുത്തേക്ക് എത്തട്ടെ എന്നുള്ളൊരു
0: ഡയറക്ട് കസ്റ്റമറിലേക്ക് ഒരു ഹെൽപ്പിന് എത്തട്ടെ എന്നുള്ളൊരു എയിമിലായിരുന്നു ഞാൻ പിന്നെ സ്റ്റാർട്ടപ്പ് ഒഴിവാക്കി നേരെ അവർക്ക് തന്നെ സെല്ല് ചെയ്യാന്നുള്ളത് കൊടുത്തത്.
1: ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇത് എവിടെയായിരുന്നു ഫസ്റ്റ് എക്സിബിറ്റ് ചെയ്തത്?
0: എന്റെ കോളേജ് IIT മദ്രാസിൽ ഒരു ഇവന്റ് നടത്തിയിരുന്നു. VIT വേറെ ബ്രാഞ്ചുകളുണ്ട്. സോ VIT ചെന്നൈന്നുള്ള ക്യാമ്പസിൽ നിന്ന് അവരൊരു 6 projects സെലക്ട് ചെയ്തു, അതിലൊന്ന് എൻ്റെതായിരുന്നു. 6 projects പേറ്റന്റ് ആയതിൽ നിന്ന് 6 സെലക്ട് ചെയ്തതിൽ ഒന്ന് എൻ്റെത്. അതെടുത്ത് അവർ നമുക്ക് IIT മദ്രാസിൽ ചെന്നൈയിലുള്ള വേറെ കോളേജുകളിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു എക്സ്പോ മാതിരി നടത്തുന്നതാണ്. സോ അവിടെയായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തത്. IIT നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് അവിടെയുള്ള ഫാക്കൽറ്റീസിൻ്റെ അടുക്കുന്ന കുറെ ഇൻപുട്ടുകൾ കിട്ടി, എങ്ങനെ ഒരു ഈ പ്രൊഡക്റ്റിനെ അപ്രോച്ച് ചെയ്യാം, ഇനിയും വേറെ എന്തൊക്കെ ട്രൈ ചെയ്യാം, ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് എത്രയോ കോൺടാക്റ്റുകൾ അവിടെ നിന്ന് കിട്ടി.
1: ഇതിലൊരു വളരെയധികം ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ടും കൂടിയുണ്ട്, ഒരു ദീനാനുകമ്പയുടെ ഒരു ആസ്പെക്ട്.

0: കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ആംഗിളിൽ വേറെയും എന്തൊക്കെയോ ചിന്തിക്കാമായിരുന്നു. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ, അത് ഇനീഷ്യലി ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ മറ്റു പല സംഗതികളും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി കുറിച്ച് തന്നെ ചിന്തിച്ചത്?
1: റോബോട്ടിക്സ് ആണ് എനിക്ക് താല്പര്യമുള്ളത്. നമുക്കിപ്പോൾ ഉള്ള ഈ കൈയും കാലും ഇതൊക്കെ വർക്കിംഗ് ഉള്ള സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. മോർ ദാൻ 40% ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഇപ്പൊ എന്റെ ഏജിലുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല നടക്കാനുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടാണോ, അതൊന്ന് എക്സസൈസ് ചെയ്താൽ മാറുന്നേ ഉള്ളൂ. നമ്മൾ ഈ കണ്ണില്ലാത്തവർക്ക് കണ്ണില്ലാത്തതിന്റെ വിഷമം മനസ്സിലാവും പറയുന്നത്, അതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ഞാൻ ഇത്ര ഈ ഒരു എസ്എസ്ടി ടെക്നോളജിന്റെ ബാക്കിൽ നടന്ന് കുറെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കും ചെയ്തിട്ടുണ്ട്. സോ അവരുടെ വിഷമം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അവർക്കുള്ള ടെക്നോളജി ബാക്കോട്ടാണെന്നുള്ളത് കണ്ടപ്പം, നമ്മൾ പഠിക്കുന്ന ഫീൽഡാണ് ഒരു കാറിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, വൈ നോട്ട് വീൽ ചെയറിൽ യൂസ് ചെയ്തുടാം. ഫോർ എക്സാമ്പിൾ കാറിൽ പാഡാസ് ഫീച്ചർ, നമ്മൾ ഫ്രണ്ടിൽ ഒരു പെട്ടെന്ന് ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡയറക്ഷൻ മാറ്റി അത് പോകുന്നു. ആ ടെക്നോളജി കാറിൽ ഉണ്ടെങ്കിൽ വൈ നോട്ട് ഇൻ വീൽ ചെയർ? ടെക്നോളജി ഉണ്ട്, അതിന്റെ ഡിമാൻഡ് ഉണ്ട്, അതിന്റെ ആവശ്യമുണ്ട്, സൊല്യൂഷനുള്ള കോമ്പണൻസ് ഉണ്ട്. ഇതൊക്കെ കൂടി ജോയിൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു മനുഷ്യന്റെ ഒരു ഫാക്ടർ മാത്രമേ അവിടെ വേണ്ടുള്ളൂ. അതിനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ് ഈ ടെക്നോളജി വരാത്തത്. എവിടെ ഫോക്കസ് പോകുന്നോ അവിടെയാണ് ആ ടെക്നോളജി വളരുക. സോ ആ ഒരു മെയിൻ റീസൺ കൊണ്ടാണ് ഞാൻ അസിസ്റ്റീവ് ടെക്നോളജി തന്നെ ഫോക്കസ് ചെയ്തത്.
0: എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ജീവിതത്തെ സുഗമമാക്കുമ്പോഴാണ് ഒരു ടെക്നോളജി മീനിങ് ഫുൾ ആവുന്നത് അല്ലേ? അതൊരു സുന്ദരമായ ഒരു കൺസെപ്റ്റ് ഈ ഒരു പ്രോജക്റ്റിൽ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി.
1: മാസ് ഓഡിയൻസിന് വേണ്ടിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് കണക്കായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. 5 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന സാധനം ഒരു 1000 ആൾക്കാർക്ക് വിൽക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഈ അസിസ്റ്റീവ് ടെക്നോളജിയുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ് ആംഗിളിൽ കാണുമ്പം ഇത് സത്യം പറഞ്ഞ ഒരു വേഴ്സ് ചോയ്സ് ആണ്. ഈ റീസണും കൊണ്ടായിരിക്കാം ആൾക്കാർ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാതെ. എക്സ്പോജർ നമ്മൾ കാണിച്ചു കൊടുത്തേനാ ബാക്കിയുള്ള ആൾക്കാർ അതിലേക്ക് വരും.
0: സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എല്ലാം ഈ സയൻസ് എക്സിബിഷൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോ നേരത്തെ തന്നെ ഈ ഒരു ഇൻവെൻഷൻസ് ഉള്ളതിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു?
1: ഇൻവെൻഷനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇൻവെൻഷനേക്കാളും എനിക്ക് താല്പര്യം സാധനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതെന്ന്
0: അറിയാനാണ്.
1: ലൈക്ക് എനിക്ക് പണ്ടൊക്കെ എന്റെ ഫാദർ എനിക്ക് നമ്മളെ ഈ ബാക്കോട്ടേക്ക് വലിച്ച് വിടുന്ന സമയത്ത് മുന്നിലേക്ക് പോകുന്ന ഒരു കാറുണ്ട്, സ്പ്രിംഗ് കൊണ്ട് പോകുന്നത്. സോ ഇതൊക്കെ വാങ്ങിച്ച് തരുന്ന സമയത്ത് ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ തുറന്നങ്ങ് പൊളിച്ചിങ് എടുക്കും, എന്നിട്ട് എന്താ നോക്കും, ഹാപ്പിയായി തിരിച്ചാടെ വെക്കും. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റൂല. കാര്യം എങ്ങനെ വർക്ക് ചെയ്തെന്ന് അറിഞ്ഞല്ലോ, അത് തന്നെ ഒരു മനസ്സുഖമാണ്. എന്ത് കിട്ടിക്കാനും ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കാറുണ്ടായിരുന്നു. ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്തെ.
0: സ്കൂൾ എവിടെയായിരുന്നു പഠിച്ചത്?
1: ഞാൻ മമ്പറം ഇന്ദിരാഗാന്ധിയിൽ.
0: സ്റ്റേറ്റ് സിലബസ് അല്ലേ?
1: അല്ല, സിബിഎസ്ഇ.
0: നമ്മളെ സയൻസ് എക്സിബിഷൻസിലും പങ്കെടുക്കാനുള്ള
1: ഉണ്ട്, സയൻസ് എക്സിബിഷൻ എല്ലാം അവിടെ നടക്കാറുണ്ട്. പക്ഷെ ഞാനായിട്ട് അവിടെ അധികം പങ്കെടുത്തില്ല. ഞാൻ ഗ്രൂപ്പിൽ ഒരു പേരിന് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് കട്ടേണ്ടിട്ടുള്ള റീസൺസിലായിരുന്നു അന്നൊക്കെ പോയത്. പക്ഷെ അവിടുന്നും എത്രയോ ആൾക്കാർ ചെയ്യുന്ന പ്രൊജക്ട് എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ബട്ട് എന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇൻവെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കോളേജിലെത്തിയ സമയത്ത്.
0: കോളേജിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഒരാളിലെ ഒരു സയന്റിഫിക് പാർക്ക് ഐഡന്റിഫൈ ചെയ്യാനും പുറത്തു കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒരു ഇന്നൊവേഷൻ, സ്ട്രീക്ക് ഓഫ് ഇന്നൊവേഷൻ കണ്ടെത്താനുള്ളൊരു കോളേജിന്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു?
1: എന്റെ ഈ ഒരു ഫുൾ ജേണിയിലുള്ള ഇമ്പാക്ട് ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് VIT എന്നുള്ള കോളേജിൽ അവർക്ക് അവരുടേതായ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേഷൻ സെന്റർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയാസോ നമ്മുടെ ഒരു പ്രൊജക്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, അതിന് കണക്ട് ചെയ്യാനുള്ള ആൾക്കാരും ഇതൊക്കെ കൂടി നമുക്കൊരു ഒരു ഓഫീസ് സ്പേസ് ഒക്കെ മാതിരി നമുക്ക് പ്രൊവൈഡ് ചെയ്താണ്. നമ്മൾ കേൾക്കുമ്പോൾ ചെറിയ കാര്യം തോന്നും, പക്ഷെ അങ്ങനൊരു ഇൻക്യുബേഷൻ സെന്റർ നിങ്ങളുടെ കോളേജിലുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. നമുക്കെപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ അഡ്വൈസ് ചോദിക്കുന്ന ആൾ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ജേണി ഫാസ്റ്റ് അപ്പം കുറെ പാഠങ്ങൾ നമുക്ക് അവർ പഠിച്ചത് നമുക്ക് കിട്ടാൻ തുടങ്ങും. അപ്പോൾ അത് ഈ ഒരു ഇൻക്യുബേഷൻ സെന്ററിലൂടെ എനിക്ക് കിട്ടിയൊരു വലിയൊരു ബെനിഫിറ്റാണ് ഈ കോളേജിൽ പഠിച്ചതുകൊണ്ട്. പിന്നെ വേറൊന്നും ഉണ്ടായത് സീഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അതായത് നമ്മുടെ ഐഡിയാസ് നമ്മൾ പ്രസന്റ് ചെയ്ത് അവിടെ അവർക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ ആ ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫണ്ടിങ് അവർ തരും, കോളേജ് തരും. അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ സ്വപ്നം കാണാൻ നമുക്ക് ഒരു ലിമിറ്റൊന്നുമില്ലല്ലോ, എന്ത് വേണമെങ്കിലും കാണാം. പക്ഷേ അത് നമ്മൾ ഒരാളുടെ ഫ്രണ്ടിൽ അയാൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്തായാലും വേണം, അതിന്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ. ആ കണ്ടീഷൻ ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേണ്ടി വരും. അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ലെങ്കിൽ ഈ പറയുന്ന സ്കീമുകൾ ലൈക്ക് ഇപ്പൊ കോളേജിലുള്ള ഈ ഒരു സീഡ് ഫണ്ടിങ് അതൊക്കെ പോലത്തെ സാധനം ഉണ്ടാകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, ഒരു ക്യാഷ് എടുത്ത് കഴിയുമ്പോൾ തരികയല്ല ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഒരു 10 സ്ക്രൂ വാങ്ങണമെങ്കിൽ ആ സ്ക്രൂ ഞാനിപ്പോ ആമസോണിൽ പോയി അതിന്റെ ബില്ല് എത്രയാണെന്നുള്ളത് അവർക്ക് അയച്ചു കൊടുത്തതിനാൽ അവർ നമുക്ക് അത് അവർ ത്രൂ ഓർഡർ ചെയ്ത് നമുക്ക് സാധനം കിട്ടും. അത് വലിയൊരു ഹെൽപ്പാണ് എനിക്ക് അന്ന് കിട്ടിയത്. ഫണ്ടിങ് സ്കീമിൽ വേറെ പുറത്ത് ഗവൺമെന്റ് സ്കീമുകളുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ള അതിൽ നമുക്ക് നമ്മുടെ ഇതേമാതിരി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, നമുക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ നമ്മൾ അതിൽ സ്ലൈഡ് പോലെ ഉണ്ടാക്കി 10-12 സ്ലൈഡിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മളത് വെൽ ഡിഫൈൻഡ് ആയി എഴുതി എഴുതുന്ന സമയത്ത് ഒരു കുട്ടിക്ക് വായിച്ചാൽ പോലും അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഐഡിയ എഴുതിയിട്ട് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്ത് അവരത് നോക്കി ഇതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇന്ത്യൻ ഗവൺമെന്റിന് തന്നെ സ്കീമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളതുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇഷ്ടംപോലെ സ്കീമുകളുണ്ട്.

0: ഒക്കെ സീഡ് ഫണ്ടിങ് തന്നെ ലൈക്ക് വലിയ എമൗണ്ട് തന്നെ കിട്ടും, ലൈക്ക് 30 ലാക്സ് വരെ കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഇപ്പോൾ റോബോട്ടിക്സിന്റെ ആയിരിക്കും. ലൈക്ക് ഹാർഡ്വെയർ ഫീൽഡിലാണ് നമ്മൾ കൂടുതൽ എമൗണ്ട് വേണ്ടി വരിക. ഗൂഗിളിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ടിങ് നടിച്ചാൽ മതി, അല്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സീഡ് ഫണ്ടിങ് നടിച്ചു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും,
1: ഡീറ്റെയിൽസ് അവിടെ നിന്ന്
0: ഡീറ്റെയിൽസ് കൊടുക്കും.
1: റിസയ്ക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പും കൂടി ഉണ്ടെന്ന് നമ്മുടെ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ?
0: ഇപ്പം കറന്റ് ഞാനൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവോൾവ് ആണ്. കമ്പനിയുടെ പേര് പ്രിന്റ് മീ, PRINTME. പ്രിന്റ് മീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റിംഗ് കിയോസ്കുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ്, നിങ്ങളിപ്പം NIT കാലിക്കറ്റിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. അവിടെ ഉള്ള ഒരു അക്കാഡമിക് ബ്ലോക്കിൽ നിങ്ങളുടെ ക്ലാസ്സിലാണുള്ളത്, ആ ദിവസം വൈകുന്നേരോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ, ഒരു അസൈൻമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ നോർമലി എന്ത് ചെയ്യുക, അവിടെയുള്ള പ്രിന്റിംഗ് ഷോപ്പിൽ പോകും. അവിടെ പോയി നിങ്ങളുടെ ഡോക്യുമെന്റ് അവരുടെ ജിമെയിലോ വാട്സപ്പിലോ അയക്കും. അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മെയിലിൽ എവിടെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കും. അവരത് എടുത്ത് അവരത് സെലക്ട് ചെയ്ത് അത് പ്രിന്റ് ക്ലിക്ക് ചെയ്തു, പ്രിന്റ് വന്നു, എന്നിട്ട് നിങ്ങൾ QR അവരുടെ GPayയിലോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ നിങ്ങളത് കൊടുത്തു നിങ്ങൾ അവിടുന്ന് പോകുന്നു. കോളേജ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെയുള്ള പ്രിന്റിംഗ് ഷോപ്പുകൾ എന്തായാലും തിരക്ക് പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ സൊല്യൂഷൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാ അക്കാഡമിക് ബ്ലോക്കിലും നമ്മുടെ ഒരു ചെറിയൊരു കിയോസ്ക് ഉണ്ടാവും. കിയോസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻഡിംഗ് മെഷീൻ ഒക്കെ മാതിരി പ്രിന്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാവും. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പ്രിന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുക, PRINTME തന്നെയാണ്, PRINTME. അത് തന്നെയാണ് വെബ്സൈറ്റ്. സോ അതിൽ പോയി നിങ്ങൾ ഏതാ ഏരിയ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ NIT കാലിക്കറ്റ് ആണ്, NIT കാലിക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ എവിടെയൊക്കെ മെഷീൻ ഉണ്ടെന്ന് കാണിക്കും, ഏതൊക്കെ ബ്ലോക്കുകളിലുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ വേണ്ടത്, എത്ര കോപ്പി വേണം, കളർ ആണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, പിന്നെ ഡബിൾ സൈഡ് ആണോ എന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കും, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. നോർമൽ റേറ്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 3 രൂപ, കളർ ആണെങ്കിൽ 8 രൂപ, അത്രേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ നിങ്ങൾ ഗൂഗിൾ പേ വഴി അതിൽ പേയ്മെന്റ് ചെയ്യാം. നിങ്ങൾ നോർമലായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ അതിൽ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു QR കോഡ് കിട്ടും. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അവിടെ പോവുക, ആ മെഷീൻ്റെ അടുത്ത് പോവുക, QR കോഡ് കാണിച്ചു കൊടുത്തതിനാൽ നിങ്ങളുടെ പ്രിന്റ് ഔട്ട് ഡയറക്റ്റ് ആയിരുന്നു വരും, എടുക്കുക, പോവുക. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു പ്രിന്റ് എടുക്കാൻ ക്യൂവിൽ ചെലവാക്കുന്ന സമയം വളരെ ചുരുങ്ങും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രിന്ററിന്റെ പ്രിന്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് പ്രിന്റ് ചെയ്യാൻ 3 സെക്കൻഡാണ്. നിങ്ങൾ ഒരു 5 പേജ് പ്രിന്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും 15 സെക്കൻഡുള്ള കാര്യം കഴിയും. സോ ക്യൂ വലുതാണെങ്കിൽ പോലും നമ്മുടെ ഈ കിയോസ്കിന്റെ ഫ്രണ്ടിൽ ക്യൂ പെട്ടെന്ന് മൂവ് ചെയ്ത് പോകും.
1: എവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്?
0: സോ കറന്റ് ഇപ്പോൾ ഇത് എന്റെ കോളേജിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 സ്ഥലങ്ങൾ മാത്രം, കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കോടതി പരിസരങ്ങളും. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കറന്റ് ലോകത്ത് എല്ലാവരുടെയും പേപ്പർലെസ് അപ്രോച്ചിലേക്കാണ് പോകുന്നത്. കാരണം മരങ്ങളുടെ കട്ടിംഗ് കുറക്കേണ്ടതിട്ട് അവർ പേപ്പർ എന്നുള്ള, ഇപ്പം നിങ്ങളുടെ എയർപോർട്ടിൽ വരെ നിങ്ങൾക്ക് ഇപ്പൊ പേപ്പർ പ്രിന്റ് ആവശ്യമില്ല, ഡയറക്റ്റ് ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ പേപ്പർ ഇപ്പോഴും കറന്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കോളേജ് ഏരിയയിലും പിന്നെ കോടതികളിലും. സോ ഇവിടെ തലശ്ശേരിയിലുള്ള കോടതിയിൽ സംസാരിച്ചു, അവിടെയുള്ള ലോയേഴ്സിന്, അവിടുത്തെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ട്, അവരടുത്ത് പോയി സംസാരിച്ചു, അവർക്ക് ഐഡിയ കൺവിൻസ് ആയി. സോ അതിന്റെ പൈലറ്റ് റണ്ണിനുള്ള പെർമിഷൻ ഇപ്പം വെയിറ്റ് ചെയ്യാം. കോളേജിലുള്ള പെർമിഷൻ കിട്ടി, എന്റെ കോളേജിൽ VIT ചാനൽ ഇപ്പൊ ഇത് റണ്ണിംഗ് ആണ്, 2 ബ്ലോക്കുകളിൽ ഇത് വെച്ചു,
1: സക്സസ്ഫുള്ളി
0: റണ്ണിംഗ് ആണ്.
1: ഇതിൽ എത്ര ആൾക്കാർ ഇൻവോൾവ്ഡ്?
0: ഇതിൽ നമ്മൾ 4 ആൾക്കാരുണ്ട്, ഞാനും ഉണ്ട്, എന്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, ഷമൽ സർ എന്ന് പറയുന്ന മലയാളിയാണ്, അവരെ ഇതിൽ ഫുൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. എന്റെ കോഫൗണ്ടർ ആണ് ഇതിൽ, ഞാനും അവരുമാണ് കോഫൗണ്ടർ ആയിട്ടുള്ളത്. ടീമേറ്റ്സ് ആയിട്ട് വെബ് ഡെവലപ്പർ ആയിട്ട് ബാസിത്ത്, ഇതൊക്കെ എന്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. ഇതിന്റെ മെക്കാനിക്കൽ സെക്ഷൻ നോക്കുന്ന സൗമ്യ എന്ന് പറയുന്ന കുട്ടിയുണ്ട് എന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ളത്. പിന്നെ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഭാഗം, പിന്നെ ഇതിന്റെ മീഡിയ ഹെഡ് അതൊക്കെ ആയിട്ട് ഒരു മുസ്കാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ ഷമൽ സാർ മലപ്പുറമുള്ളതാണ്, പിന്നെ ബാസിത്തിൽ ആലപ്പുഴയെന്നാണ്, പിന്നെ സൗമ്യ പൂനെ, മുസ്കാൻ ഈസ് ഫ്രം ബോംബെ.
1: ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയും പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു?
0: സ്റ്റാർട്ടപ്പ് ഐഡിയ പ്രോജക്ടിന്റെ ഭാഗമായിരുന്നില്ല. സ്റ്റാർട്ടപ്പ് ഐഡിയ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ത്രൂ തന്നെ എനിക്ക് കിട്ടിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റാണ്. കാരണം ഞാനും എത്രയോ ഒരു പേജ് പ്രിന്റ് ചെയ്യാൻ തന്നെ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കാത്തുനിന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂ കാരണം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്റെ കോളേജിൽ തന്നെ ചെയ്യാൻ പറ്റിയത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്.
1: റോബോട്ടിക്സിൽ നല്ലൊരു ഗ്രാഹ്യമുള്ള ഒരാളാണ് റിസ. റിസയ്ക്കുള്ള ഈ ഒരു നോളജ് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
0: ഓ, ഞാൻ എന്റെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് റോബോട്ടിക്സ് വിത്ത് AI വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. സോ ഞാനിപ്പം ടോട്ടൽ ചെയ്തത് 4 സ്കൂളുകളിലാണ്. എന്റെ സ്കൂളിലും ചെയ്തു, മമ്പറം ഇന്ദിരാഗാന്ധി ചെയ്തു, മമ്പറം ഹയർ സെക്കൻഡറി ചെയ്തു, രാജീവ് ഗാന്ധി ചെയ്തു. ഈ ഓരോ സ്കൂളുകളിൽ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യും, അവിടെയുള്ള പ്രിൻസിപ്പളിനെയും ചെയർമാനൊക്കെ കണ്ട് അവർക്ക് ഒരു 7-day വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ അവിടെയുള്ള 8th standard to 12th standard കുട്ടികൾക്ക് എന്താണ് റോബോട്ടിക്സ്, ഇതിന്റെ ഒരു എക്സ്പോഷർ കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. ഇത് ഫുൾ ഇൻഡെപ്ത് പോകുന്നതല്ല, അവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ വയർലെസ് LED കത്തിക്കാനുള്ള ഒരു പ്രൊജക്ട്, അതൊക്കെ കിറ്റ് നമ്മൾ കൊണ്ടുപോകും. ആ കിറ്റൊക്കെ അവരെ ടീമായി സ്പ്ലിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. ആ കിറ്റിൽ നിന്ന് അവർ ഹാൻഡ്സ് ഓൺ ആയിട്ട് ബിൽഡ് ചെയ്യുക, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ എയിം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനുള്ള എക്സ്പോഷർ കൊടുക്കുക. ലൈക്ക് നിങ്ങൾ റോബോട്ടിക്സ് ഫീൽഡിൽ തന്നെ പോകണം എന്നല്ല പറയുന്നത്, ഇങ്ങനൊരു ഫീൽഡുണ്ട്, ഈ ഒരു ഫീൽഡിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റൂ ഇതിൽ. നമുക്ക് പറ്റിയതാണോ ഇത് എന്നുള്ളത്. സോ അതിനുള്ള ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തിരുന്നു. സോ കറന്റ്ലി 4 സ്കൂളിലാണ് ചെയ്തത്. അത് മെയിനായിട്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ പറ്റാത്തത്, അതിലും നമ്മൾ 4 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിലെ

0: എൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടൻസായിരുന്നു. അതിൽ മെയിനായിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മളെല്ലാവരും വേറെ വേറെ കോളേജിലാണ്. സോ നമുക്കൊക്കെ കോമൺ ആയിട്ട് ഒരു വെക്കേഷൻ കിട്ടുമ്പോഴാണ് നമ്മളിവിടെ യോജിക്കുക. അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു ടൈം ലൈൻ ആയതുകൊണ്ട് നമുക്കാർക്കും ഒരുമിച്ച് വന്ന് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല,
1: കൃത്യമായൊരു പ്ലാനിങ് സാധിക്കുന്നില്ല,
0: പറ്റുന്നില്ല. കാരണം കോളേജും ഫോക്കസ് ചെയ്യണം, നാട്ടിൽ വരുന്ന സമയത്ത് ഇത് പറ്റുന്നുള്ളൂ. പിന്നെ വൈ കേരള എന്നുള്ളതിന്റെ റീസൺ, ഇപ്പൊ വി ഐ ടിയിൽ പല ഏരിയയിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് നോർത്ത് സൈഡിലുള്ള കുട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ തന്നെ ഉള്ള കുട്ടികളുണ്ട്, പുറത്ത് ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ജമ്മു കാശ്മീരിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഇതിലൊക്കെ എനിക്ക് മനസ്സിലായത് ഇവർക്കെല്ലാവർക്കും ഈ പറയുന്ന റോബോട്ടിക്സിന്റെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ അവരുടെ സ്റ്റേറ്റ് സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അവരുടെ സ്കൂളിലുള്ള സിലബസിൽ ഓൾറെഡി ഈ ഒരു റോബോട്ടിക്സിനെ പറ്റിയിട്ടുള്ള എക്സ്പോജർ അവരുടെ കരിക്കുലത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഒരു കുട്ടി ട്വൽത്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ റോബോട്ടിക്സ് എന്താണ്, അതിലിപ്പം എന്തൊക്കെ ഫീൽഡ് ഉണ്ട്, എങ്ങനെയാണ് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുക, ഇതാർക്കും അറിയില്ല. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരുന്നു അത് ഇവിടെ തുടങ്ങിയത്.
1: അതായത് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റ്
0: റെലവന്റ് ആയിട്ടുള്ള സാധനം,
1: ഇൻഡസ്ട്രി റെലവന്റ് ആയിട്ടുള്ള സാധനം അറിയേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഡയറക്ഷനിലുള്ള ഒരു നടപടിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സ്റ്റെപ്പ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, നിങ്ങൾ ചെയ്യുന്ന ഒരു ആ ഒരു
0: ഇനീഷ്യേറ്റീവ്.
1: ഓക്കെ, റിസയുടെ ബിടെക് ബ്രാഞ്ചിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല, ഏതാണ് ബ്രാഞ്ച്, ഏതാണ്?
0: ഞാനിപ്പോ കറന്റ് പഠിക്കുന്നത് ബിടെക് മെക്കട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷൻ, നോർമലായി പറയുകയാണെങ്കിൽ അത് റോബോട്ടിക്സ് ആണ്. ഞാനിപ്പോ കറന്റ് ഫോർത്ത് ഇയറിലാണ്, VIT ചെന്നൈ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
1: മെക്കട്രോണിക്സ് ആണ് ബ്രാഞ്ച്. നമ്മൾ ട്രഡീഷണൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ആളുകൾക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ മെക്കട്രോണിക്സ് എന്ന് വരുമ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി ഉണ്ടാവില്ല, ഈ ഒരു ഫീൽഡിലേക്കും പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. എന്താണ് ഈ മെക്കട്രോണിക്സ് എന്നുള്ള ബ്രാഞ്ചിൽ വരുന്നത്?
0: ഏത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് മെക്കട്രോണിക്സിൽ പോകേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വെറും കോഡിംഗ് അല്ലാതെ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, സാധനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ, ഫിസിക്കൽ പ്രൊഡക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെക്കട്രോണിക്സിൽ പോവാം. മെക്കാനിക്കലിനേക്കാളും ഡിഫറെന്റ് ആണ് മെക്കട്രോണിക്സ്, ബിക്കോസ് മെക്കാനിക്കലിൽ നിങ്ങൾക്ക് പ്യുവർ മെക്കാനിക്കൽ മെറ്റീരിയൽ സയൻസ് ഇതൊക്കെയാണ് മെക്കാനിക് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ
1: പഠിപ്പിക്കുക.
0: നമ്മൾ നോർമൽ മെക്ക് എന്ന് വിളിക്കുന്നില്ലേ, അത് എഞ്ചിൻ മാത്രമല്ല, അതിലിപ്പോ എന്തും വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഈ കാണുന്ന മൈക്ക്, ഈ മൈക്ക് നിൽക്കുന്ന സ്റ്റാൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ടാക്കിയതായിരിക്കും, പ്യുവർലി മെക്കാനിക്കൽ ലെവലിൽ മാത്രമേ പോകും. പക്ഷെ മെക്കട്രോണിക്സിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അതിനെപ്പറ്റി പഠിക്കും, പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഇലക്ട്രോണിക്കൽ, ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് പഠിക്കും, ഇലക്ട്രിക്കലിന്റെ ബേസിക്സ് പഠിക്കും. സോ മെക്കട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷനും കൂടി ആകുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഓട്ടോമേഷനും നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള കോഡിംഗ് നിങ്ങൾ പഠിക്കും. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനവും ഒരു സ്വന്തമായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കീ ഫാക്ടറായിട്ട് വരുന്ന സാധനമാണ് ഇന്നോവേഷൻ, അതായത് പുതുമ ചെയ്യുന്ന സാധനത്തിലുള്ള പുതുമയാണ് അതിന്റെ മെയിൻ നിങ്ങളെ പ്രൊഡക്റ്റിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് കാണിക്കുന്ന USP, യുണീക് സെല്ലിംഗ് പോയിന്റ്. ആ ഒരു പുതുമ ആ ഒരു ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യലാണ്, അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഒരു പുതുമ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എക്സ്പോജർ വേണം. പല ഫീൽഡുകളിലെ എക്സ്പോജർ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ സാധനം. കാരണം നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങളെ കയ്യിൽ ഒരു ഉപ്പും പഞ്ചസാരയും മഞ്ഞളും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കുക. പക്ഷേ നിങ്ങൾക്ക് മുളകപ്പുറത്തുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പുറത്തുണ്ട്, ഇത്രയും ആക്സസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പി ട്രൈ ചെയ്യാം. ആ ഒരു പുതിയ കോമ്പിനേഷൻ ആയിരിക്കാം പഴയ ഓൾറെഡി ഉള്ള റെസിപ്പിയിൽ നിന്നും നിങ്ങളെ ഫുഡിനെ യുണീക്കാക്കി എടുക്കുന്നത്. സോ ആ ഒരു റെസിപ്പി എന്ത് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഐഡിയ വേണമെങ്കിൽ, എന്തൊക്കെ റെസിപ്പി ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് എക്സ്പോജർ കിട്ടണം. എക്സ്പോജർ കിട്ടണമെങ്കിൽ ഈ ഇത്ര കാര്യം മെക്കാനിക്കൽ, ഇലക്ട്രോണിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ബേസിക്സ് കിട്ടുമ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതി ബാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻറ്റ് ആവും. കാരണം അവർക്കറിയാത്ത ഫീൽഡ് ചില സമയം നിങ്ങൾക്ക് അറിഞ്ഞെന്ന് വരാം. സോ ഇതിന്റെ ഒക്കെ ഒരു ഫ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് മെക്കട്രോണിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. നിങ്ങൾക്കും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും അതിനെ ബന്ധപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെക്കട്രോണിക്സിലേക്ക് പോവാം.
1: സ്റ്റാർട്ടപ്പ് അല്ലാതെ ഒരു കമ്പനീസിലേക്ക് ജോലി തേടുന്ന ഒരാൾക്ക് ഈ ഒരു ഫീൽഡിന്റെ സാധ്യതകൾ എന്താ?
0: മെക്കട്രോണിക്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കോട്ടേക്കാണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറുടെ ബേസ് സാലറിയും ഒരു ബിടെക് മെക്കട്രോണിക്സ് എഞ്ചിനീയറുടെ പാസ് ഔട്ട് ബേസ് സാലറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെക്കട്രോണിക്സിന് ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ അത് വളരെ ബാക്കോട്ടാണ്. പക്ഷെ പുറത്തുള്ള ജർമ്മനി, US, ജപ്പാൻ, അവിടൊക്കെ വളരെ ഇതിനാണ് കമ്പ്യൂട്ടർ സയൻസിനെക്കാളും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്.
1: ഇന്നൊവേഷന് ഫോക്കസ് ചെയ്യുന്ന കൺട്രീസിൽ
0: മെക്കട്രോണിക്സ് റെലവന്റ് ആണ്. കാരണം ഇന്ത്യയിൽ ഇപ്പം ഡിമാൻഡ് CSEക്ക് വരാനുള്ള മെയിൻ റീസൺ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ മെയിൻ ഇഷ്യൂ ആണ്. നമ്മുടെ ഈ 2000s ഈ കമ്പ്യൂട്ടറിന്റെ .com ബൂമും അതൊക്കെ തുടങ്ങിയതിനു ശേഷം ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കൂടി. ഇന്ത്യയിൽ മെയിനായിട്ട് CSE വൈ ഡിമാൻഡ് കോഴ്സ് എന്നുള്ളതിന്റെ ആൻസർ പറയുകയാണെങ്കിൽ തന്നെ മെയിൻ റീസൺ കമ്പനികൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള CSE എഞ്ചിനീയേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്. CSEയിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. മെക്കട്രോണിക്സിന് അതിന്റേതായ ഇമ്പാക്ട് ഉണ്ട് വേൾഡിൽ. ഇപ്പോൾ കാർ അയക്കാനോ എന്തോ ആയിക്കോട്ടെ, അതിലൊക്കെ മെക്കട്രോണിക്സ് എഞ്ചിനീയർ ആണുള്ളത്. സോ ജോലി സാധ്യത പുറത്ത് കൂടുതലാണ്, ഇന്ത്യയിൽ കുറവാണ്. എപ്പോഴും ജോബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ സ്കോപ്പും കൂടി നോക്കണം.

0: ഒന്ന് എനിക്ക് എത്ര പൈസ കിട്ടുന്നതല്ല, അഞ്ചു കൊല്ലത്തിനുള്ളിൽ എനിക്ക് എത്ര ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത്. സോ മെക്കട്രോണിക്സ് ഈ വരാമോ 10 വർഷത്തിനുള്ളിൽ എന്തായാലും സ്കെയിലപ്പ് ആവുന്നത്.
1: വളരുന്ന ഫീൽഡാണ്.
0: അതെ അതെ.
1: ഇന്നോവേഷനും പരീക്ഷണങ്ങളും അല്ലാതെ വേറെ എന്തൊക്കെയാണ് റിസയുടെ താല്പര്യങ്ങൾ?
0: എനിക്ക് വർക്ക്ഔട്ട് വളരെ ഇഷ്ടമാണ്. ജിമ്മിൽ പോവുക, നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. വർക്കൗട്ടിന്റെ ഗുണങ്ങൾ ഞാൻ എത്ര പറഞ്ഞാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് അതിന്റെ സമാധാനം മനസ്സിലാവില്ല.
1: ഹെൽത്ത്
0: ഈസ് വെൽത്ത്. സത്യമായിട്ടും നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ ഫുഡ്, ഈ മൂന്ന് സാധനം. അതല്ലാതെ മെയിൻ ഞാൻ ഡ്രോയിങ് എനിക്ക് വളരെ താല്പര്യമാണ്. നമ്മുടെ ഈ ചാർക്കോൾ ഡ്രോയിങ്, ഷെയ്ഡിങ് അതൊക്കെ ഇതേ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി മൈൻഡ് വെൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയ കാര്യങ്ങൾ ഈ ഡ്രോയിങ്ങും അതൊക്കെ.
1: അപ്പോൾ ഫാമിലിന്റെ സപ്പോർട്ട്?
0: എന്റെ ലൈഫിൽ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ പറയുന്ന ഫാമിലി എനിക്ക് കിട്ടിയതെന്നുള്ളതാണ്. ഞാൻ എന്റെ 7th വരെ ഞാൻ ദുബായിലായിരുന്നു പഠിച്ചത്. എന്നിട്ട് എന്റെ 8th മുതലാണ് ഞാൻ ഇവിടെ മമ്പരത്ത് വന്ന് പഠിക്കുന്നത്. എന്റെ ഉമ്മാന്റെ പേര് റിഹാന, എന്റെ ഉപ്പാന്റെ പേര് ഇയാസ് ഉസ്മാൻ. ത്രൂ ഔട്ട് സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, അവളും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എന്റെ ചെറിയ അനിയത്തി റന ഫാത്തിമ, അവളിപ്പോ മമ്പരത്ത് തന്നെയാണ് 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. റുബ ഫാത്തിമ ഇപ്പോ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയറിലാണ്, ഉസ്ബെക്കിസ്ഥാനിൽ.
1: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മുഹമ്മദ് റിസ, താങ്ക്സ് എ ലോട്ട്.
0: താങ്ക് യു സോ മച്ച്.
2: കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസയുമായുള്ള അഭിമുഖമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടത്. മുഹമ്മദ് റിസയുമായി സംസാരിച്ചത് സ്മിത മാണിക്കൂർ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, H നിർവഹണ സഹായം ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, ആതിര മോഹൻ, ശിവപ്രിയ ബി ബാബു, ഇന്ദുലേഖ കെ സി, അഭിനീത് കെ എം, കൂടെ ജീജ ശ്രീജിത്ത്. ഇന്ന് ആദ്യം കവിത ചൊല്ലുന്നത് ടീച്ചറാണ്. വയലാറിന്റെ അശ്വമേധത്തിലെ വരികളാണ് ചൊല്ലുന്നത്. തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ. അശ്വം കവിയുടെ സർഗശക്തിയാണ്. വിശ്വ സംസ്കാരവേദിയിലാണ് കവി അശ്വമേധ നടത്തുന്നത്. ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് കവി തന്റെ അശ്വത്തെ അഴിച്ചുവിടുന്നത്.

0: சுயர்த்திப்பாயும் என் கூத்தீரையே செம்பன் கூத்தீரையே.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വാ ആണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലെ ഭാഗമാണ് ചൊല്ലുന്നത്. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ ശേഷം പർണശാലയിൽ സീതയെ കാണാതെ വിവശനായ ശ്രീരാമൻ വനദേവതമാരോടും വൃക്ഷലതാദികളോടും മൃഗങ്ങളോടും പക്ഷികളോടും സീതയെ കണ്ടോ എന്ന് ചോദിച്ച് വിലപിക്കുന്ന ഭാഗം ചൊല്ലുന്നത് ആതിര.

അക്ഷരം വരുന്നത് പാ ആണ്. കവിത ചൊല്ലുന്നത് അഭിനീത്. കുറും കവിതകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായിത്തീർന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹത്തിന്റെ കാവ്യശകലങ്ങൾ പലതും ഭാഷയിലെ ശൈലികളായും ചൊല്ലുകളായും പരിണമിച്ചു. പ്രത്യക്ഷത്തിൽ ലളിതമെന്നു തോന്നുന്ന ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അനുവാചകനിൽ ജീവിതഗഹനതകളുടെ ചിന്തയായി മാറുകയാണ് ഇവിടെ. കൃത്യവും നിയതവുമായ ഉത്തരം ചോദ്യങ്ങൾക്ക് തേടുന്നുമില്ല കവി.

0: ലോകത്തിൽ തന്നെ നിനയ്ക്കുന്നോരുണ്ടോ? ഉത്തരം വേണ്ട ഈ ചോദ്യം നിങ്ങൾ ഉള്ളത്തിൽ കൊണ്ടു നടക്കിൻ.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം താ ആണ്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണല്ലോ എഴുത്തച്ഛൻ രാമായണ കാവ്യം രചിച്ചത്. അതുകൊണ്ട് തന്നെ രാമായണം പോലെ തുഞ്ചന്റെ ശാരികയും മലയാളത്തിൽ ഇടം നേടി. ഈ കവിത ചൊല്ലുന്നത് ഇന്ദുലേഖ.

അക്ഷരം വരുന്നത് വാ ആണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ ഭാഗം. രാമന്റെ ദൂതനായി രാവണസന്നിധിയിലെത്തിയ ഹനുമാന് ദൂതനായി വന്നതുകൊണ്ട് തന്നെ വെറുതെ വിടണമെന്ന വിഭീഷണന്റെ അഭ്യർത്ഥന മാനിച്ച് ഹനുമാൻ ഒരു ചെറിയ ശിക്ഷ മാത്രം കൊടുത്ത് പറഞ്ഞേക്കാൻ രാവണൻ അനുചരന്മാരോട് ആവശ്യപ്പെടുന്നു. വാനരന്മാർക്ക് വാലിന്മേലാണ് ശൌര്യം എന്നതുകൊണ്ട് തന്നെ അവർ ഹനുമാന്റെ വാലിന് തീക്കൊളുത്തുന്നു. അധ്യാത്മരാമായണത്തിലെ ഈ ഭാഗം ചൊല്ലുന്നത് ശിവപ്രിയയാണ്.

0: രജനി ചരപരിവൃഢരെടുത്തുവാദ്യം കൊട്ടി. രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൽ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് ര ആണ്. കുമാരനാശാന്റെ കരുണയിലെ എട്ടു വരികൾ. കരചരണങ്ങൾ മുറിച്ച് ചുടുകാട്ടിൽ കിടക്കുന്ന വാസവദത്തയെ കാണാൻ ഉപഗുപ്തൻ എത്തുന്ന ഭാഗം. സമയമായില്ല സമയമായില്ല എന്ന ഉപഗുപ്തന്റെ അരുളപ്പാടിന്റെ അർത്ഥവ്യാപ്തി വാസവദത്തയ്ക്ക് മനസ്സിലാവുകയാണ്. കാരുണ്യവും ദയയുമാണ് ജീവിതത്തിന്റെ വലിയ സന്ദേശം. ദുരവസ്ഥയിൽ കിടക്കുന്ന വാസവദത്തയുടെ ശരീരത്തിലേക്ക് ബുദ്ധവിഷുവിന്റെ കണ്ണീർ പതിക്കുന്നതോടെ കാരുണ്യത്തിന്റെ ആഴം കവി വ്യക്തമാക്കിത്തരുന്നു. കവിത ചൊല്ലുന്നത് ടീച്ചർ.

ആണ് അക്ഷരം. ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിലെ ഭാഗം. മരണത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യർ ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. മരണമെന്ന സനാതന സത്യത്തിനു മുന്നിൽ മനുഷ്യന് മുട്ടുമടക്കുകയേ നിവർത്തിയുള്ളൂ. ഈ കവിത അനുവാചകനെ മരണത്തിന്റെ കനപ്പും തണുപ്പും അനുഭവിപ്പിക്കുന്നു. മരണം വരുത്തിവെക്കുന്ന അനാഥത്വത്തെ ഈ കവിതയിൽ കാണാം, ഒപ്പം മരണത്തിന്റെ നിത്യതയും. ചൊല്ലുന്നത് ആതിരയാണ്.

അക്ഷരം വന്നിരിക്കുന്നത് ഈയാണ്. പരസ്പര പ്രേമത്തിന്റെ ദിവ്യപ്രഭയിൽ പ്രോജ്വലിതമെങ്കിലും രാമനും സീതയും അനുഭവിക്കേണ്ടി വരുന്ന അവർണനീയമായ ദുഃഖത്തിന്റെ കഥയാണ് രാമായണം. ജീവിതത്തിന്റെ സന്നിഗ്ധതകളിൽ നമുക്ക് വഴികാട്ടിയാകുന്നു ഈ ഇതിഹാസ കാവ്യം. കവിത ചൊല്ലുന്നത് അഭിനീത്.

താണ് അക്ഷരം. പകയാലും വിദ്വേഷത്താലും മനുഷ്യർ തമ്മിൽ തമ്മിൽ വെട്ടിമരിക്കുന്നത് കണ്ട് മനം നൊന്തും രോഷം പൂണ്ടും. വയലാർ എഴുതിയ ഞാൻ കഴിച്ചുകൊണ്ടുന്നു എന്ന കവിതയിലെ വരികൾ. മനുഷ്യൻ നന്നാകുവാൻ വേണ്ടി നാവിട്ട് തല തല്ലിത്തളർന്ന മഹാത്മാക്കളാണ് ക്രിസ്തുവും മുഹമ്മദും ഗാന്ധിയുമൊക്കെ. ഇവരെല്ലാം കൊല്ലപ്പെട്ടതും മനുഷ്യരാൽ തന്നെ. കവിത ചൊല്ലുന്നത് ഇന്ദുലേഖ.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഭാഗം. കംസന്റെ വധത്തിനുശേഷം അമ്പാടിയിലേക്ക് തിരിച്ചുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അമ്മയെയും കൂട്ടുകാരെയും ഒന്നും കാണാൻ കഴിയാതെ വ്യസനിക്കുകയാണ് കൃഷ്ണൻ. നന്ദഗോപരുടെ കയ്യിൽ യശോദയ്ക്ക് നൽകാൻ ഒരു ചേല നൽകി അമ്മയോടുള്ള സ്നേഹവും അമ്മയെ കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖവും വെളിവാക്കുകയാണ് ഈ വരികളിൽ. കവിത ചൊല്ലുന്നത് ശിവപ്രിയ.

അക്ഷരം വരുന്നത് എയാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ വരികൾ. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തന്റെ കൂടെ അയക്കണമെന്ന വിശ്വാമിത്രന്റെ അരുളപ്പാട് കേട്ടപ്പോൾ ദശരഥൻ ദുഃഖിതനായി. അപ്പോൾ ഗുരുവായ വസിഷ്ഠൻ ദശരഥനോട് പറയുന്നു, രാമൻ വെറും മനുഷ്യനല്ല, സാക്ഷാൽ നാരായണൻ തന്നെയാണ്. ഭൂമിഭാരത്തെ കളയാൻ ബ്രഹ്മാവിന്റെ നിയോഗപ്രകാരം കൌസല്യയുടെ തനയനായി ജനിച്ചവനാണ് എന്ന്. കവിത ചൊല്ലുന്നത് ടീച്ചർ

പാണ് അക്ഷരം. സ്ത്രീഹൃദയത്തിലെ സ്നേഹലാവണ്യത്തെ തന്റെ വരികളിലൂടെ ആവാഹിച്ച കവിയാണ് ONV കുറുപ്പ്. സ്ത്രീകളോടുള്ള ആദരവിന്റെ അടയാളപ്പെടുത്തലുകൾക്ക് സാക്ഷ്യങ്ങളായ ONV കവിതകളിലൊന്നാണ് കോതമ്പുമണികൾ. കോതമ്പുമണികളിലെ വരികളിൽ ആരോമെനഞ്ഞ മൺപാത്രമായ മറ്റൊരു വീട്ടിനകത്തളങ്ങളിൽ ജന്മം നീട്ടുന്ന താഴെ പിറന്ന കിടാങ്ങൾക്കമ്മയായി ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അധ്വാനത്തിന്റെ ചുമടേറ്റുന്നവളുടെ ആത്മാവിന്റെ തീരാനോവ് നാം അറിയുന്നു. സൌന്ദര്യം പോലും ശാപമാകുന്ന അവൾ തിരയുന്നത് തന്റെ മാനം കാക്കാൻ ഒരാങ്ങളെയാണ്. കവിത ചൊല്ലുന്നത് ആതിരാ.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം മാ ആണ്. സൂര്യബിംബത്തെ നിർനിമേഷമായി നോക്കി നിർവൃതി കൊള്ളുന്ന സൂര്യകാന്തിപ്പൂവിനെ കവിതയ്ക്ക് വിഷയമാക്കുകയാണ് സിംബോളിസത്തെ മലയാളത്തിലെ ഏറ്റവും കാവ്യാത്മകമായി അവതരിപ്പിച്ച പ്രിയകവി ജി ശങ്കരക്കുറുപ്പ്. സൂര്യനെ നോക്കി വിടർന്നു നിൽക്കുന്ന പൂവിന്റെ വിചാരമാണ് കവിത. പേർത്തും പേർത്തും സൂര്യനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് എന്തോ പറയാനായി സൂര്യകാന്തി ആഗ്രഹിക്കുന്നില്ലേ എന്ന തോന്നലും പങ്കുവയ്ക്കപ്പെടുന്നു. കവിത ചൊല്ലുന്നത് അഭിനീത്.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സ ആണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ ഭാഗമാണ് ചൊല്ലുന്നത്. യോഗ്യതയില്ലാത്ത സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട് മത്സരിക്കുന്നവരും സുന്ദരിമാരുടെ പിന്നാലെ നടക്കുന്ന പൌരുഷം കെട്ട സ്ത്രീലമ്പടന്മാരും സ്വന്തം വ്യക്തിത്വം വിറ്റ് കാശാക്കുന്നവരാണ്. ലൌകികതയിൽ ഭ്രമിച്ച് ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന ചാപല്യങ്ങളെയും പങ്കത്തരങ്ങളെയും പരിഹാസരൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് പൂന്താനം ഈ വരികളിൽ. ചൊല്ലുന്നത് ഇന്ദുലേഖ.

ച ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. പറയപ്പെട്ട പന്തിരകുലത്തിലെ തച്ചുശാസ്ത്ര കുലപതിയായ പെരുന്തച്ഛൻ. പ്രതിഭയിൽ പിതാവിനെ അതിശയിച്ച മകൻ. മകന്റെ കഴിവിൽ അസൂയ പൂണ്ട പെരുന്തച്ഛൻ മകനെ ഉളിയെറിഞ്ഞ് വകവരുത്തി എന്നത് പരക്കെ പ്രചാരമുള്ള പ്രബല പാഠങ്ങളിലൊന്നാണ്. എം ടി അതിന് പാഠഭേദം ചമച്ചപ്പോൾ പെരുന്തച്ഛൻ എന്ന പേരിൽ തന്നെ മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യമുണ്ടായി. ഇവിടെ തന്റെ കൈയിൽ നിന്നും അറിയാതെ വീതുളി താഴെയുള്ള മകനിലേക്ക് ഊർന്നു വീഴുകയും അത് മകന്റെ ദേഹത്ത് പതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പെരുന്തച്ഛനെയാണ് ജി ശങ്കരക്കുറുപ്പ് തന്റെ കവിതയ്ക്ക് പാത്രമാക്കുന്നത്. പക്ഷേ മണ്ണിൽ കഴുതറ്റു പിടയുന്ന മകനെയാണ് അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നത്. ചൊല്ലുന്നത് ശിവപ്രിയ.

0: ഊ ആണ് അക്ഷരം. വയലാറിന്റെ എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിതയിലെ ഭാഗം. വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ, അതുകൊണ്ടാണ് ഉടവാളൊരുക്കി വീണ തീർത്തത് എന്നാണ് കവി ഈ വരികളിൽ പറയുന്നത്. ചൊല്ലുന്നത് ടീച്ചർ.
1: ഉടവാളൊരുക്കി ഞാൻ വീണ തീർത്തതു, നാട്ടിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളക്കുന്ന കാലത്ത്

അക്ഷരം മാ ആണ്. ഉപഹാസത്തിന്റെ മൂർച്ചയുള്ള വാളായി കവിതയെ മാറ്റിയ മഹാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പണത്തിനു പിറകെ ആർത്തിപൂണ്ടോടുന്ന ഒരു ബ്രാഹ്മണ വയോധികനെ ശുദ്ധനർമ്മത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ അദ്ദേഹം. വെയിലാളുന്ന വയസ്സിന്റെ കഷണ്ടിയിലെ ചൂടിൽ മലരുപൊരിക്കാം എന്ന വരികളിലെത്തുമ്പോൾ അത്യുക്തികളിലൂടെ അനുഭവമണ്ഡലം

0: സ്തുതികന്യൊരു കിഴവ ബ്രാഹ്മണനിത പോകുന്നു. കൊടുവയിൽ തട്ടിച്ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലരു പൊരിക്കാം.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം എ ആണ്. എൻ വി കൃഷ്ണവാര്യരുടെ ചെരാത് എന്ന കവിതയിലെ വരികളാണ് ചൊല്ലുന്നത്. നഷ്ടസൌഭാഗ്യങ്ങളെ ചൊല്ലി വിലപിക്കുന്ന മനസ്സാണ് മനുഷ്യന്റേത്. ചെരാത് വെളിച്ചമേന്തുന്ന നന്മയുടെ ഒരു കുഞ്ഞു പ്രതീകമാണ്. പ്രകാശമരുളുന്ന സ്രോതസ്സുകളുടെ ഭൌതിക സാന്നിധ്യം മറിഞ്ഞുപോയാലും അവയേകിയ സ്നേഹത്തിന്റെ പരിമളം നമുക്കെന്നും പ്രചോദനമാകുമെന്നാണ് കവി വിവക്ഷിക്കുന്നത്. കവിത ചൊല്ലുന്നത് അഭിനീത്.

അക്ഷരം ആ ആണ്. അറിവിനെ അനുഭവമാക്കി തലമുറകളെ വഴി നടത്തുന്നവരാണ് അധ്യാപകർ. പാഠ്യപദ്ധതികൾക്കപ്പുറം ജീവിതമൂല്യങ്ങൾ പകർന്നും ജീവിതങ്ങളെ സ്വാധീനിച്ചും അധ്യാപകർ വാർത്തെടുക്കുന്നത് ലോകത്തിന്റെ തന്നെ നാളെയാണ്. വൈലോപ്പിള്ളിയുടെ കൂ എന്ന കവിതയിലെ വരികൾ ചൊല്ലുന്നത് ഇന്ദുലേഖയാണ്.

0: ഓരാശ്ചര്യം.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ച ആണ്. കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പെട്ടുടലുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ നേർക്കാഴ്ചയാണ് ചന്ദ്രന്റെ ചിരി എന്ന വൈലോപ്പിള്ളിയുടെ കവിതയിലെ ഈ വരികളിൽ. രണ്ടു നാളായി ഒട്ടിയ വയറുമായി കഴിയുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ അവർ ദഹിച്ചുപോകുന്നു. കടമായിട്ടോ യാചിച്ചാൽ പോലുമോ ഇനി ആരിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവിൽ അവർ പാടെ തളർന്നുപോകുന്നു. കവിത ആലപിക്കുന്നത് ശിവപ്രിയ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ MB നാണേ ടീച്ചർ, ആതിര മോഹൻ, ഇന്ദുലേഖ KC, ശിവപ്രിയ ബി ബാബു, അഭിനീത് KM, കൂടെ ജീജ ശ്രീജിത്ത്. കാവ്യകേളിയുടെ അടുത്ത ഭാഗം അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും ശ്വേതാമോഹനും പാടിയത്. ചിത്രം ഉറുമി. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദീപക് ദേവ്.

യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഉറുമി. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. കോടതി ഉത്തരവിനെ തുടർന്ന് സെപ്റ്റംബർ 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 1000 കടന്നു. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റിന്റെ 66-ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 29. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. വിദ്യാർത്ഥിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷം നാളെ കൊല്ലം പന്മന ആശ്രമത്തിൽ നടക്കും. ജയന്തി സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ

0: തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതി ദുർബല മേഖലാ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂലൈയിൽ പുറപ്പെടുവിച്ച ഏഴാമത് കരട് വിജ്ഞാപനത്തിൽ മതിയായ ഭേദഗതികൾ വരുത്തി ഈ ആവശ്യം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഉത്തരവാദിത്തമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കുഴികളെടുക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ നിർബന്ധമായും ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായി കുറച്ചു. പൂഴ്ത്തിവയ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വില സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിൽ എത്തിച്ചു തുടങ്ങിയെന്നും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കയ്യൂർ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഐടിഐയിൽ MMV ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മുൻഗണനാ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് ഐടിഐയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467223098. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആന്റ് ബിസിനസ് സ്റ്റഡീസിൽ 5 വർഷ ഇന്റഗ്രേറ്റഡ് MCOMന് സീറ്റ് ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള +2 ആണ് പ്രവേശന യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 പഠനവകുപ്പിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9645158856. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠനവകുപ്പിൽ MSc ഫിസിക്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. യോഗ്യരായവർ നാളെ രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497280641. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ സർക്കാരിതര വിഭാഗങ്ങൾക്കും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹ്യനീതി വകുപ്പ് മുഖേന നൽകുന്ന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം മികവ് തെളിയിക്കുന്നതിനുള്ള റിപ്പോർട്ട്, ഫോട്ടോ, ഡോക്യുമെന്റേഷൻ എന്നിവ സഹിതം സെപ്റ്റംബർ 5 കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497299781. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണിവരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499425619. 2025-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A അല്ലെങ്കിൽ A+ ലഭിച്ചവരും CBSE അല്ലെങ്കിൽ ICSE സ്ട്രീമുകളിൽ 90% അതിനു മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ നൽകുന്ന ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷയുടെ പ്രിന്റൌട്ട് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497

7000609. കണ്ണൂർ ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതാത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസം ആക്കിയവരും SSLC പാസായവരുമാവണം അപേക്ഷകർ. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. അപേക്ഷയും അനുബന്ധ രേഖകളും സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബ്ലോക്ക് തല ക്ഷീരവികസന സർവീസ് യൂണിറ്റുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: വിദ്യാഭ്യാസ രംഗം.
1: മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര. ചിത്രീകരണം
2: തിരുവനന്തപുരത്ത് നിന്നും 13 കിലോമീറ്റർ മാറി വെങ്ങാനൂർ എന്ന പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശം. ആ ഗ്രാമത്തിൽ പെരുങ്കാറ്റുവിളയിലെ പ്ലാവറ തറവാട്ടിൽ അയ്യനും തന്റെ സഹധർമ്മിണിയായ മാലയും വസിച്ചുപോന്നു. 1863 ഓഗസ്റ്റ് മാസം 28 മലയാള വർഷം 1039 ചിങ്ങം 14 ആ ദമ്പതികൾക്ക് ഒരു മകൻ പിറന്നു. തങ്ങളുടെ ആദ്യ ജാതന് അവർ കാളി എന്ന് പേരിട്ടു. അയ്യന്റെ മകനായ കാളിയെ ആ നാട്ടിലെ മേലാളന്മാർ അയ്യങ്കാളി എന്ന് വിളിച്ചു. അയ്യങ്കാളിയുടെ കുടുംബം പുലേ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ജന്മി അടയാളൻ വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ പുലേ വിഭാഗക്കാർ ജന്മിയുടെ കീഴിൽ അടയാളനായി കാർഷിക വൃത്തിയിലും മറ്റുമേർപ്പെട്ടുകൊണ്ടാണ് ഉപജീവനം നടത്തിപ്പോന്നത്. തന്റെ വിഭാഗത്തിലുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബത്തിലാണ് അയ്യങ്കാളി പിറന്നത്.
3: വിദ്യാഭ്യാസം എന്നത് അടയാള വിഭാഗത്തിന് നിഷേധ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്.
2: അതിനാൽ തന്നെ അയ്യങ്കാളിക്കും തന്റെ 7 സഹോദരങ്ങൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഈ കാരണം മൂലം അയ്യൻ തന്റെ മക്കളെ തനിക്കൊപ്പം കൃഷിപ്പണിയിൽ കൂട്ടി. ചെറുപ്പത്തിൽ കാളി വളരെ ഉത്സാഹിയും കായികശേഷിയിൽ മികവുള്ളവനുമായിരുന്നു. അതേ ചുറുചുറുക്കും സ്ഥിരോത്സാഹവുമാണ് അയ്യങ്കാളിയുടെ ഭാവി പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നുവെങ്കിലും തന്റെ വിഭാഗത്തിലെ മറ്റു മനുഷ്യരെ പോലെ അയ്യങ്കാളിക്കും ജന്മി വിഭാഗത്തിൽ നിന്നും വിവേചനങ്ങൾ നേരിട്ടുപോന്നു. തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ മർദ്ദനമേൽക്കുന്നതും അവരുടെയും തന്റെയും തന്നെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ നിഷേധിക്കപ്പെടുന്നതും ബാലനായ അയ്യങ്കാളിയെ ഏറെ ചൊടിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു പോന്ന അദ്ദേഹത്തിന് വെറുതെയിരിക്കാൻ സാധിച്ചില്ല. തന്റെ ജനതയ്ക്ക് നേരെ അനീതികൾ നടക്കുമ്പോൾ ഒരു മൂകസാക്ഷിയാകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അയ്യങ്കാളി മേലാളന്മാർക്കെതിരെ ശബ്ദമുയർത്തി. അസമത്വത്തിന്റെ തിക്താനുഭവങ്ങളിലേക്ക് തങ്ങളെ തള്ളിവിട്ടവരെ അയ്യങ്കാളി കണക്കിന് പരിഹസിച്ചു. ചില സമയങ്ങളിൽ ആ സമരമുറകൾ കായികപരമായ രീതികളിലേക്കും നീങ്ങി. തങ്ങളുടെ മേൽക്കോയ്മയ്ക്കെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അയ്യങ്കാളിയെ അവർ നിഷേധിയെന്ന് മുദ്രകുത്തി. എന്നാൽ തന്റെ കൂടെയുള്ള ജനത അയ്യങ്കാളിയെ നാടിന്റെ നേതാവ് എന്നർത്ഥം വരുന്ന ഊർപ്പിള്ള എന്നും മൂത്തപിള്ള എന്നും വിളിച്ച് ആദരിച്ചു. കാലം ഏറെ മുന്നോട്ടു നീങ്ങി. വർഷം 1893. കീഴാള വിഭാഗത്തിലുള്ളവർ പൊതുനിരത്തുകളിൽ സഞ്ചരിക്കരുത് എന്നതായിരുന്നു മേലാള ജന്മി വിഭാഗത്തിന്റെ ആജ്ഞ. എന്നാൽ അയ്യങ്കാളി അത് ലംഘിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങി. അതായിരുന്നു

ആ സമരമുറയുടെ ആദ്യത്തെ നിയമലംഘനം. ശേഷം അയ്യങ്കാളി ഒരു വെള്ള അരക്കയ്യൻ ബനിയനും ധരിച്ച് ഒരു മേൽമുണ്ടും തലയിൽ വട്ടം കെട്ടി അദ്ദേഹം തന്റെ വില്ലുവണ്ടിയിലേറി പൊതുനിരത്തിലൂടെ കുതിച്ചുപാഞ്ഞു. വില്ലുവണ്ടി വലിച്ചിരുന്ന വെള്ളക്കാളകളുടെ കഴുത്തിൽ അദ്ദേഹം ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഓട്ടുമണികൾ കെട്ടിയിരുന്നു. അയ്യങ്കാളി തന്റെ വാഹനവുമായി പൊതുവീഥിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ മണികളുടെ മുഴക്കം മേലാളന്മാരെ അസ്വസ്ഥരാക്കി. തങ്ങൾ വലിച്ചുകെട്ടിയ അസമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കുതിച്ചുപാഞ്ഞ അയ്യങ്കാളിയുടെ നേർക്ക് മേലാളന്മാർ അമർഷത്തോടെ ഓടിയടുത്തു. അദ്ദേഹത്തോട് അവർ മേൽമുണ്ട് തലയിൽ നിന്നൂരാൻ ആക്രോശിച്ചു. തങ്ങളുടെ മുൻപിൽ ഒരു അടയാളൻ തലപ്പാവ് വച്ചു നിൽക്കുന്നത് അവർക്ക് സഹിച്ചില്ല. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സവിശേഷ മുഹൂർത്തമായി മാറി. അന്നുവരെ മേലാളനെ കണ്ടാൽ കീഴാള വിഭാഗക്കാർ തലകുനിച്ചു മാറി നിന്നിരുന്നു. എങ്കിൽ ഇന്നിതാ ഒരുവൻ തല ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി സംസാരിക്കാനും പ്രകടമായ ഒരു സമരമുറ സ്വീകരിച്ചുകൊണ്ട് കീഴാള വിഭാഗം നേരിടുന്ന അനീതികളെ ചൂണ്ടിക്കാണിക്കാനും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വില്ലുവണ്ടി സമരവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മൂലം അയ്യങ്കാളിയെ ജനം കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടയാക്കി. മറ്റൊരർത്ഥത്തിൽ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകന്റെ സമരരീതിയിലേക്കുള്ള ചൂണ്ടുപലക കൂടിയായിരുന്നു 1893 ഈ സമരം. വാക്കുകളായിരുന്നില്ല, പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമുറ. വില്ലുവണ്ടി സമരത്തിന്റെ അലയൊലികൾ നാടെങ്ങും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ലഹളകൾക്ക് ഇന്ധനമായി. തന്റെ ചെറുപ്പകാലത്ത് കീഴാള വിഭാഗത്തിന് സ്കൂൾ പ്രവേശനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അയ്യങ്കാളിക്കും തന്റെ മുൻ തലമുറയിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിരുന്നില്ല. ഈ ദുർവിധി ഇനിയും തുടരാൻ പാടില്ല എന്നൊരു ശപഥം അയ്യങ്കാളി എടുത്തിരുന്നു. 1904 എന്ന വർഷം അദ്ദേഹം തന്റെ അനന്തര തലമുറയ്ക്ക് സ്കൂൾ പ്രവേശനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് അയ്യങ്കാളിയുടെയും തന്റെ കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ അയിത്തവർഗക്കാർക്ക് കേരളത്തിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ടത്. വെങ്ങാനൂരിൽ രൂപം കൊണ്ട ആ സ്ഥാപനത്തിന് പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. കീഴാള വിഭാഗം വിദ്യാഭ്യാസം നേടുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ജന്മികൾ തങ്ങളുടെ ഭരണസിര കേന്ദ്രങ്ങളിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അത് തകർക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴും തുടർന്നുള്ള സ്കൂൾ പ്രവേശന പ്രവർത്തനങ്ങളിൽ അവർക്ക് കായികപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നെങ്കിലും തന്റെ പ്രയത്നങ്ങളിൽ നിന്നും അയ്യങ്കാളി പിന്തിരിഞ്ഞില്ല. അങ്ങനെയിരിക്കെയാണ് ആ കാലങ്ങളിൽ സദാനന്ദ സ്വാമി എന്നൊരു സമത്വവാദിയായ സന്യാസി രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനരംഗം കൂടുതൽ വിപുലമായത്. സദാനന്ദ സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1907 രൂപീകൃതമായ സാധുജന പരിപാലന സംഘത്തിന് അയ്യങ്കാളി നേതൃത്വം വഹിച്ചു. സാമൂഹികമായി അസമത്വങ്ങൾക്ക് ഇരയായ എല്ലാ ജാതി വിഭാഗക്കാർക്കും നീതി ഉറപ്പാക്കുകയും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുമായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. അടയാള ജനതയുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ നിശ്ചയം പാസാക്കി. ആഴ്ചയിൽ 7 ദിവസവും ജന്മിക്കുവേണ്ടി പണിയെടുത്ത അടയാളർ ഇനിമേലാൽ 6 ദിവസം മാത്രമേ പണി ചെയ്യാവൂ എന്നും ഞായറാഴ്ച വിശ്രമ ദിവസമായിരിക്കണം എന്നുമായിരുന്നു അത്. തൈക്കാട് അയ്യാസ്വാമിയുടെ 3-ാമത്തെ ശിഷ്യനായിരുന്നു അയ്യങ്കാളി. അവർ വിശേഷ ദിവസങ്ങളിൽ മേട്ടുക്കട ആശ്രമത്തിൽ തയ്യാറാക്കുന്ന പന്തിഭോജനത്തിൽ ഒരുമിച്ച് പങ്കെടുത്തു. അവിടെ വെച്ച് തന്റെ പ്രിയ ശിഷ്യന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തൈക്കാട് അയ്യാസ്വാമി നൽകി. സദാനന്ദ സ്വാമി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നപ്പോൾ തൈക്കാട് അയ്യാവുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങൾക്കും ആശയങ്ങൾക്കും ജീവശ്വാസം നൽകി. അയിത്തജാതിക്കാർക്കുകൂടി സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതിനുവേണ്ടി അയ്യങ്കാളി ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി നിവേദനങ്ങൾ അയച്ചുപോന്നിരുന്നു. 1910 അദ്ദേഹത്തിന്റെ കത്തുകളുടെ ഫലമായി സർക്കാർ അയ്യങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ മേലാളന്മാരുടെ സമ്മർദ്ദം മൂലം ആ ഉത്തരവ് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നു. പക്ഷേ അയ്യങ്കാളി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സ്കൂൾ വർഷാരംഭത്തിൽ അദ്ദേഹം പൂജാരി അയ്യൻ എന്ന വ്യക്തിയുടെ മകളായ പഞ്ചമിയെയും കൂട്ടി ബാലരാമപുരം ഊരുട്ടമ്പലം സർക്കാർ സ്കൂളിലേക്ക് ചെന്നു. എന്നാൽ മേലാളന്മാരുടെ ചട്ടമ്പികൾ അവരെ തടഞ്ഞു. അവരെ വകവയ്ക്കാതെ അയ്യങ്കാളി പഞ്ചമിയെയും കൂട്ടി സ്കൂളിൽ പ്രവേശിച്ചു. അദ്ദേഹം അവളെ മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി. തങ്ങളുടെ കുട്ടികളുടെ കൂടെ അടയാള കുട്ടി ഇരുന്നു പഠിക്കുന്നത് മേലാളന്മാരെ

0: പഠിപ്പിച്ചു. അടിയാള വിഭാഗം വിദ്യാഭ്യാസത്തിലൂടെ മോചനം പ്രാപിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവർ അയ്യങ്കാളിയെ തെരുവിൽ നേരിട്ടു. സംഭവങ്ങൾ ഒരു ലഹളയിലേക്ക് നീങ്ങുകയും കീഴാള മേലാള വിഭാഗങ്ങൾ ഏറ്റുമുട്ടുകയും ചെയ്തു. ഒടുവിൽ മേലാളന്മാർ പഞ്ചമീരുന്ന ബെഞ്ച് കത്തിക്കുകയും തുടർന്ന് ഊരുട്ടമ്പലം സ്കൂളിനെ തന്നെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. എല്ലാം കത്തിച്ചാമ്പലായി, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് മേലാള വിഭാഗം കരുതി. എന്നാൽ ആ അഗ്നി സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ദീപശിഖയായി മാറി. അയിത്താചാരങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് കീഴാള വിഭാഗക്കാരെ ഭരണരംഗത്ത് അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങളായുള്ള അപേക്ഷകൾക്കും നിവേദനങ്ങൾക്കും നിയമനിർമ്മാണ സഭയിലെ സംവാദങ്ങൾക്കും ഒടുവിൽ ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യാൻ ഉത്തരവിറങ്ങി. അങ്ങനെ കൊല്ലവർഷം 1087 ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ഒരു പ്രതിനിധിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മേലാളന്മാർ ബഹുഭൂരിപക്ഷമുണ്ടായിരുന്ന ആ സഭയിൽ അവരോടൊപ്പം തുല്യസ്ഥാനം വഹിച്ചുകൊണ്ട് അയ്യങ്കാളിയും നിയമനിർമ്മാണത്തിൽ പങ്കാളിയായി. ചരിത്രപരമായ ആ ഉത്തരവാദിത്വം അയ്യങ്കാളി കാര്യക്ഷമമായി തന്നെ നിർവഹിച്ചു. അധികാര കേന്ദ്രങ്ങളുടെ സുഖലോലുപതകളിൽ അദ്ദേഹം അഭിരമിച്ചില്ല. തനിക്ക് പ്രജാസഭയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരങ്ങളെല്ലാം തന്നെ അദ്ദേഹം കീഴാള ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുവേണ്ടി ഉപയോഗിച്ചു. സർക്കാർ സ്കൂളുകളിൽ അടിയാള വിഭാഗക്കാരുടെ പ്രവേശനം എന്ന വിഷയം സാധുജന പരിപാലന സംഘവും അയ്യങ്കാളിയും നിരന്തരം ഉന്നയിച്ചുപോന്നു. സർക്കാർ ഉത്തരവുണ്ടായിട്ടും ജന്മി വിഭാഗക്കാർ അതിനെ എതിർത്തു. സ്കൂൾ അധികൃതർ മേലാള വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നതുകൊണ്ട് തന്നെ അവർ അയ്യങ്കാളിയുടെ വാക്കുകൾക്ക് ചെവികൊടുത്തില്ല. തങ്ങളുടെ പാടങ്ങളിലും പുരയിടങ്ങളിലും പണിയെടുക്കേണ്ടവർ പള്ളിക്കൂടത്തിൽ പോയാൽ പിന്നെ പ്രസ്തുത പണികളെടുക്കാൻ അടിമകളായി ആരു വരും എന്നതായിരുന്നു ജന്മിമാരുടെ വാദം. എന്നാൽ തന്റെ ജനതയെ അയ്യങ്കാളി അടിമ വംശമാക്കാൻ അനുവദിച്ചില്ല. വിദ്യാഭ്യാസം കൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു.
1: എന്റെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലു കുരിപ്പിക്കും.
0: നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള അയ്യങ്കാളിയുടെ ഈ ആഹ്വാനം ജനമേറ്റെടുത്തപ്പോൾ അവിടെ പിറവികൊണ്ടത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരമാണ്. തങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനൊപ്പം അവർ അവരുടെ തൊഴിൽ സാമൂഹിക ആവശ്യങ്ങൾക്കു വേണ്ടിയും സമരം ചെയ്തു. കൂലി കൂട്ടിത്തരണമെന്നും നിസ്സാര കുറ്റങ്ങൾക്കു പോലും തങ്ങളെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സാധുജന പരിപാലന സംഘത്തിന് കീഴിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അവർ ഒന്നായി അണിനിരന്നു. നോട്ടീസോ മൈക്കോ ജീപ്പോ ഒന്നുമില്ലാത്ത ആ കാലത്ത് നാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്നും കർഷക തൊഴിലാളികൾ ഒന്നടങ്കം ആ സമരത്തിൽ പങ്കുചേർന്നു. ആദ്യഘട്ടങ്ങളിൽ ജന്മിമാർ അവരെ പരിഹസിച്ചു. പട്ടിണിയാകുമ്പോൾ അടിയാളർ താനെ പണിക്ക് വരുമെന്നും അവർ പറഞ്ഞു നടന്നു. കാലമേറെ മുന്നോട്ട് നീങ്ങി. തൊഴിലാളികൾ ഇല്ലാത്തതുമൂലം പാടങ്ങൾ തരിശായി കിടന്നു. ഗത്യന്തരമില്ലാതെ ജന്മിമാർ തന്നെ ഞാറു നടാൻ പാടത്തേക്കിറങ്ങി. പക്ഷേ ജോലി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അതൊന്നും ഫലവത്തായില്ല. ഇതോടെ ജന്മിമാർക്ക് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. ഒടുവിൽ കൂലി കൂട്ടുക എന്ന ആവശ്യം മേലാള വിഭാഗം അംഗീകരിച്ചു. സ്കൂൾ പ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകി. 1913 ജൂൺ മാസത്തിൽ ആരംഭിച്ച ആ സമരം ഏകദേശം ഒരു വർഷത്തിനു ശേഷം 1914 മെയ് മാസത്തിൽ ഒത്തുതീർപ്പായി. പ്രസ്തുത സമരത്തിനു ശേഷം അടിയാളരുടെ ജീവിതത്തിന് വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചു. കഴിഞ്ഞ കാലങ്ങളിലേതിലെ പോലെ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നില്ല. കീഴാള വിഭാഗത്തിന്റെ വിമോചനത്തിന് വലിയ പങ്കുവഹിക്കാൻ ഈ സമരത്തിന് സാധിച്ചു. തന്റെ 40-ാം വയസ്സു മുതൽ അദ്ദേഹം രോഗബാധിതനായിരുന്നു. എന്നിരുന്നാലും അയ്യങ്കാളി അതൊന്നും തന്റെ അധ്വാനത്തെ ബാധിക്കാൻ അനുവദിച്ചിരുന്നില്ല. 1941 മെയ് മാസമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. അതേ വർഷം ജൂൺ 18-ാം തീയതി തന്റെ 77-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ സാമൂഹിക നീതിക്കായി പോരാടിയ ആ വീരപുരുഷൻ മരണമടഞ്ഞു. ജനം അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്ന ബഹുമാന പുരസ്സരം അഭിസംബോധന ചെയ്തു. മഹാകവി ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ് വാഴക്കുല. മലയപ്പുലയൻ എന്ന പാവപ്പെട്ട കർഷകൻ തന്റെ കുടിലിന്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു. സ്വന്തം കുഞ്ഞിനെപ്പോലെ അവൻ ആ വാഴയെ പരിപാലിച്ചു. ഒടുവിൽ തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ

നട്ട വാഴ കുലച്ചു. എന്നാൽ തന്റെ അധ്വാനത്തിന്റെ ഫലം ജന്മിത്തമ്പ്രാൻ വെട്ടിക്കൊണ്ടുപോകുമ്പോൾ നിർവികാരനായി നോക്കി നിൽക്കുന്ന മലയപ്പുലയന്റെ വാക്കുകളോടെയാണ് ആ കവിത അവസാനിക്കുന്നത്.

0: മഹാകവി ആ കാലഘട്ടത്തിലെ അനീതികൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് ആരായുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അയ്യങ്കാളിയുടെ ജീവിതവും പ്രവർത്തനവും. ജന്മത്തമ്പ്രാൻമാർ അയിത്തത്തിന്റെ അടിമച്ചങ്ങലകളാൽ ബന്ധിതരാക്കിയ തന്റെ ജനതയെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ആ മഹാത്മാവിന്റെ സ്മരണകൾ നമ്മിൽ എന്നും നിലനിൽക്കട്ടെ.
1: മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര. ചിത്രീകരണം സമാപിച്ചു. ആഖ്യാനം ബിന്ദു, ശബ്ദസാന്നിധ്യം നവീൻ, കവിതാലാപനം സൂര്യ, രചന നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, സംവിധാനം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.

0: ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് പി ഭാസ്കരനും കെ രാഘവനും. പാട്ടുകളും പാട്ടുവിശേഷങ്ങളും തുടരുന്നു.
1: മലയാള പെരുമാളുടെ കൽപ്പനയാൽ
0: ഉണ്ണിയാർച്ചയും കുഞ്ഞുണ്ണൂലിയും പ്രസവിച്ചു. ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണി എന്നീ പേരുകളിൽ കുട്ടികൾ വളർന്നു. കുഞ്ഞിലെ തന്നെ പ്രതികാരവിഷം അവരിൽ കുത്തിവെക്കുവാൻ ആ അമ്മമാർ മറന്നില്ല. ഇവരെ താരാട്ടുപാടി ഉറക്കുമ്പോൾ പോലും നേരെ മാമൻ ആരോമലിനെ ചതിച്ചുകൊന്ന ചന്തുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അമ്മമാർ.

സുശീലയും എസ് ജാനകിയും പാടിയ താരാട്ടുഗാനം. ഒരു താരാട്ടുഗാനം രണ്ട് ഗായികമാരായി പാടുന്നത് ഒരപൂർവതയാണ്. ഉണ്ണിയാർച്ചയ്ക്ക് വേണ്ടി പി സുശീലയും കുഞ്ഞുണ്ണൂലിക്ക് വേണ്ടി എസ് ജാനകിയുമാണ് ശബ്ദം നൽകുന്നത്. ഇനി പാട്ടിലേക്ക്.

ചന്തുവിനോട് പ്രതികാരം ചെയ്യാനുള്ള ആരോമലുണ്ണിയുടെയും കണ്ണപ്പനുണ്ണിയുടെയും പടപ്പുറപ്പാടിന് അകമ്പടിയായി ഒരു വീരരസപ്രധാന ഗാനം. പാടിയത് എ എം രാജ, പി ബി ശ്രീനിവാസ്.

0: ഞാൻ കുട്ടിക്കാലം മുതൽക്കേ കുറേശ്ശെ പാടുമായിരുന്നു. അത് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതെന്നാണ് എന്റെ വിശ്വാസം.
1: തന്റെ സംഗീതശൈലിയെ രൂപപ്പെടുത്തിയെടുത്ത ബാല്യകാല അനുഭവങ്ങളും പ്രാദേശികവും ഭൌതികവുമായ സാഹചര്യങ്ങളും ഒരഭിമുഖത്തിലൂടെ സംഗീത സംവിധായകൻ കെ രാഘവൻ വെളിപ്പെടുത്തുന്നു.
0: ശാസ്ത്രീയ സംഗീതം അറിയില്ലെങ്കിലും അന്നത്തെ ഒരു പാട്ടുകാരനായിരുന്നു എന്റെ അച്ഛൻ. ആ പാരമ്പര്യമാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പാട്ടിൽ ഇങ്ങനെ ജന്മവാസന ഉണ്ടാവാൻ കാരണമെന്ന് തോന്നുന്നു.
1: ഈ സ്വാധീന ഘടകങ്ങൾ ഉണ്ണിയാർച്ചയിലെ ഗാനങ്ങളിൽ എങ്ങനെ പ്രതിഫലിച്ചു നിൽക്കുന്നു എന്നും നമുക്ക് കാണാം.

ആകാശം പടന്ന പാട്ടും ചില ഗ്രാമഫോൺ റെക്കോർഡ്സ് അന്നത്തെ ഈ കൊളംബി ഇതില്ലേ, കൊളംബിയയിൽ കേട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടുവായിരുന്നു.

മലയാളം മാത്രമല്ല ഹിന്ദി, ഹിന്ദി ഒന്ന് അറിഞ്ഞുകൂടാ, അധികവും തെറ്റിയിട്ടൊക്കെയാണ് പാടുകയെന്ന്. തമിഴ് ഇങ്ങനെ പാടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മാവൻ, അമ്മാവന്റെ വീട്ടിലൊരു പഴയ ഹാർമോണിയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശേ സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെ ഹാർമോണിയം പഠിച്ച് വശത്താക്കി അങ്ങനെ പാടി സ്കൂളിൽ ചേർന്ന്. അവിടെ ഒന്നും ഈ പാട്ട് തന്നെയാണ് കാര്യമായിട്ട് എനിക്ക് പഠിത്തത്തിലൊന്നും എന്റെ ബുദ്ധി പോവില്ല. അങ്ങനെയാണ്, അങ്ങനെ ഇരുന്ന് തേർഡ് ഫോറത്തിൽ എത്തിയപ്പോ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി. അച്ഛന് നിർബന്ധമായിരുന്നു പഠിക്കണമെന്നൊന്നും, പക്ഷെ പഠിക്കാൻ എനിക്ക് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പാട്ടിലാണ് മുഴുവൻ ആഗ്രഹം. അങ്ങനെ സ്കൂൾ പഠിത്തം വിട്ടതിന് ശേഷവും ഈ പാട്ടും കൊണ്ട് നടക്കലായിരുന്നു പതിവ്. ഗമ്മത്തെന്ന് പറയുന്ന, ഇന്ന് ഗാനമേള എന്ന് പറയുന്നതിന് അന്ന് പറയുന്ന ഗമ്മത്തെന്നാണ്. ഗമ്മത്ത്, ഗമ്മത്തിനൊക്കെ പോവുക. ഈ എന്റെ കൊറേ മുസ്ലിം സഹോദര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലൊക്കെ കല്യാണത്തിന് രാത്രി പാടാൻ പോവുക.

പിന്നെ ഭജനമഠത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാടാൻ പോവുക. അങ്ങനെ പഠിച്ചതിന് ശേഷം എനിക്ക് തന്നെ തോന്നി ഇത് ശരിയല്ല ഈ പാട്ടുകളൊന്നും. അങ്ങനെ തലശ്ശേരിയിൽ പി എസ് നാരായണ അയ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവതരുണ്ടായിരുന്നു അക്കാലത്ത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ സംഗീതം പഠിക്കാനായിട്ട് പോയി ചേർന്നു. അങ്ങനെയാണ് ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുവാൻ തുടങ്ങുന്നത്. 5 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ആദ്യമായിട്ട് ഞാൻ കച്ചേരി നടത്തിയത് ഇതിനടുത്ത് പുന്നോൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഒരു കൊച്ചു സ്കൂളിൽ ഒരു സ്പോർട്സ് ക്ലബിന്റെ ധനശേഖരണാർത്ഥം എൻ്റെ ഒരു കച്ചേരി വെച്ചു ആദ്യമായിട്ട്. അന്ന് എൻ്റെ ഭാഗവതരുണ്ട്, ഭാഗവതർ മുമ്പിലിരുന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് പാടാൻ പറഞ്ഞ് 1-2 മണിക്കൂർ ഞാൻ അന്ന് പാടി. അതാണ് എൻ്റെ ആദ്യത്തെ. അന്ന് ഈ വയലിൻ വായിക്കുന്നവരൊന്നും ഇവിടെ ഇല്ല. ഒരു കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു, ഹാർമോണിയം വായിക്കുന്ന ഒരു കൃഷ്ണയ്യർ. കൃഷ്ണയ്യർ ഹാർമോണിയം, ഒരു വേറൊരു നാരായണയ്യർ മറങ്ങും. അങ്ങനെ അന്നത്തെ പക്കവാദ്യം അതായിരുന്നു. അങ്ങനെ ഞാൻ 2 മണിക്കൂർ അന്ന് പാടി. വളരെ ചെറുപ്പമാണ്.

0: അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തെ നാടൻ പാട്ടുകളുടെയും ഈ വിധത്തിലുള്ള മറ്റുള്ള സംഗീത വിഭാഗങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായി വടക്കൻ പാട്ടുകൾ.
1: അതൊക്കെ എങ്ങനെ സ്വായത്തമാക്കി എന്നുള്ളതിന് ചില കാരണങ്ങളുണ്ട്. ഈ വടക്കൻപാട്ട് നാടൻ പാട്ടുകളുണ്ട്, ഇത് ഞാൻ അന്നിട്ട് കുട്ടിക്കാലം മുതൽക്കേ തെറ, തെയ്യം, കോൽക്കളി, മാപ്പിളപ്പാട്ട്, പുള്ളുവമ്പാട്ട് ഇങ്ങനെയുള്ള സകല സ്ഥലത്തും പോവുമായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന എൻ്റെ ഇളയച്ചനാണ്, ഇളയച്ചനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് എൻ്റെ കൂടെ സഹായത്തിന് വരിക. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ടോർച്ച് ഇല്ല, ഒരു ചൂട്ടും കത്തിച്ചിട്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലത്തും അന്ന് രാത്രിയൊക്കെ ഈ കച്ചേരി കേൾക്കാൻ പോയിരുന്നു. കച്ചേരി എന്ന് പറഞ്ഞ നാടൻ പാട്ടുകൾ. അപ്പം അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്കേ. അതിൽ ആകാശവാണിയിൽ നിന്നും
0: അവിടുത്തെ
1: പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഫോക്കും ലൈറ്റ് മ്യൂസിക്കും ആയിരുന്നു നോക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചില പാട്ടുകൾ കേട്ടിട്ട് ആ ഒരു അനുഭവവും ഇതുമൊക്കെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നാടൻ പാട്ട്, മിക്കവാറും എൻ്റെ പാട്ടുകളിലൊക്കെ നാടൻ ചുവകാലം അത് വരാൻ കാരണം ഇങ്ങനെയുള്ള ഇതാണ് ഇതിന്റെ
0: സാഹചര്യമാണ്.
1: അതെ.

0: തരും.
1: മാഷ്, അന്നത്തെ ജീവിത ചുറ്റുപാടുകളൊക്കെ എങ്ങനെയായിരുന്നു?
2: ചുറ്റുപാടുകളൊക്കെ വളരെ വിഷമിച്ച് കഴിയായിരുന്നു. അന്ന് എന്റെ ഒരു സാധു കുടുംബമാണ്, മത്സ്യത്തൊഴിൽ തൊഴിലാളിയുടെ ഒരു മകനാണ്, എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിത രീതി ഇന്നും പട്ടിണിയാണ്. അപ്പൊ അന്നത്തെ കാലം എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ചറിയാമല്ലോ. പട്ടിണിയായിരുന്നു വാസ്തവം പറയുകയാണെങ്കിൽ, പട്ടിണിയും ഭക്ഷണമൊന്നും നേരാൻ വണ്ണം സമയത്തിന് കിട്ടുകയില്ല. വൈകിട്ടൊക്കെ 4 മണിയും 5 മണിയൊക്കെ ആവും ഭക്ഷണം, ഇത്തിരി ചോറ് കിട്ടാൻ, അത് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. അങ്ങനെയൊക്കെ വളരെ ദാരിദ്ര്യസ്ഥിതിയിലായിരുന്നു എൻ്റെ അന്നത്തെ ജീവിതം.

0: 1942 മുതൽ 1950 വരെ ഡൽഹി അഡീഷണൽ സൗത്ത് ഇന്ത്യൻ സർവീസിലായിരുന്നു
1: ആകാശവാണിയുടെ.
0: അക്കാലത്ത് ഈ ശാസ്ത്രീയ സംഗീതമല്ലാതെ മറ്റൊരു പാട്ടും ഞാൻ കേൾക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. സിനിമാ സംഗീതമോ ലൈറ്റ് മ്യൂസിക്കോ വേറെ ഒന്നും ഞാൻ കേൾക്കില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. 1950 കോഴിക്കോട് സ്റ്റേഷനിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഈ സംഗീത ശില്പം മ്യൂസിക്കൽ ഫീച്ചർ എന്ന് പറയുന്ന ചില പരിപാടികൾക്കൊക്കെ ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടതായ നിർബന്ധമായിട്ട് ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ലൈറ്റ് മ്യൂസിക്കിലേക്ക് കടക്കുന്നത്. പി ഭാസ്കരൻ, പി സി കുട്ടികൃഷ്ണൻ, തിക്കോടിയൻ, കക്കാട്, അക്കിത്തം മുതലായ ആളുകളെ പരിചയപ്പെടുന്നതും അവിടെ വെച്ചാണ്. അവിടെ നിന്നാണ് ഈ ലളിത സംഗീതം എന്ന് പറയുന്ന ലൈറ്റ് മ്യൂസിക് തുടങ്ങുന്നത്. അങ്ങനെ ലൈറ്റ് മ്യൂസിക് തുടങ്ങി കുറെ ട്യൂണും കിട്ടപ്പോൾ കൊള്ളാമെന്ന് അവിടെയുള്ളവർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായി. പ്രത്യേകിച്ചും പി ഭാസ്കരൻ

ലളിത ഗാനങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആകാശവാണിയിൽ. അതിപ്പോ എത്രയാണെന്ന് ലക്ഷക്കണക്കിനൊന്നും പറയാൻ പറ്റില്ല. അത്രയും ലളിത ഗാനങ്ങൾ ഞാൻ കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയോ പാട്ടുകൾ അന്ന് ഈ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മ്യൂസിക് ലെസൺ അതൊക്കെ അന്ന് അങ്ങനെ ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിലൊക്കെ ആ പാട്ടുകളൊക്കെ ഒരുപാട് പോപ്പുലറായ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലളിത സംഗീതം ലൈറ്റ് മ്യൂസിക് ലെസൺ അതിലൊരുപാട് പാട്ടുകളൊക്കെ പോപ്പുലറായിരുന്നു. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലൊന്നും അത്ര പാട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല.

ശൈലിയാണല്ലോ. ഇപ്പൊ ദക്ഷിണാമൂർത്തിയാണെങ്കിൽ ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ട്യൂൺസും. ദേവരാജൻ പിന്നെ ശാസ്ത്രീയവും ഫോക്കും എല്ലാം കലർന്ന്. എൻ്റെതും അതുപോലെ ശാസ്ത്രീയ സംഗീതവും ഫോക്ക് സോങ്ങും ചില ഹിന്ദി ടച്ചസും ഇങ്ങനെ കൂടെ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ട്യൂൺസ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചെയ്യുമ്പോഴും അങ്ങനെ വന്നു പോവുള്ളൂ.

ചില സന്ദർഭത്തിൽ ചില ഡിവോഷണൽ, അതായത് സന്ദർഭം ഭക്തി ഒരു പൂജയ്ക്കൊരു പാട്ട് പാടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വെറും ക്ലാസിക്കൽ രാഗം ബേസ് ചെയ്തിട്ട് ചെയ്യും. അല്ലാത്തതൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് പല ഫോക്ക് പ്രത്യേകിച്ചും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നാടൻ ശൈലിയെ അപ്പം അങ്ങനെയൊക്കെ കലർത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് പതിവായിട്ട്. അത് ശരിയാണ്.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ, പാടിയത് ശ്രേയ ഘോഷാൽ, രഞ്ജിത് ഗോവിന്ദ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ബിജിബാൽ.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, മദ്ദളം കലാമണ്ഡലം ഗണേശ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ചില ഭാഗങ്ങൾ. കുണ്ടിനത്തിലെ ഉദ്യാനത്തിൽ ദമയന്തിയും തോഴിമാരും കാഴ്ചകൾ കണ്ടു രസിക്കുന്നു. ഇതിനിടയിൽ ദമയന്തി കാമപരവശയാകുന്നു. ഉദ്യാനവാസം ദുഷ്കരമാകുന്നു. വണ്ടുകളുടെ മുളലും അരയണങ്ങളുടെ ശബ്ദവുമെല്ലാം ദമയന്തിക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നു. പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാമെന്ന് തോഴിമാരെ അറിയിക്കുന്നു. പുന്നാഗവരാളി, നാഥനാമക്രിയ, ഷഹാന, ദ്വിജാവന്തി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ദമയന്തിക്ക് ഉദ്യാനത്തിലെ കാഴ്ചകൾ കാമപാരവശ്യത്താൽ ദുഷ്കരമായി തോന്നുന്നതിനാൽ സഖിമാരോട് ജനകപാർശ്വയെ തിരിച്ചുപോകാം എന്ന് പറയുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം യശ്വന്ത്, കലാനിലയം വിഷ്ണു, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത്. ചിത്രം ചൂള. ഗാനരചന സത്യനന്ദിക്കാട്. സംഗീതം രവീന്ദ്രൻ.

പത്മരാഗം. ഈ പടത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ഈണം നൽകിയത് M.K. അർജുനൻ.

ഈ ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്. ചിത്രം അറബിക് കഥ. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഈണം നൽകിയത് ബിജിബാൽ.

വിനീത് ശ്രീനിവാസൻ പാടിയ മറ്റൊരു ഗാനം ചിത്രം ജാനകി ജാനേ. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സിബി മാത്യു അലക്സ്.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ഈണം നൽകിയത് ആർ കെ ശേഖർ. ചിത്രം പട്ടാഭിഷേകം. പാടിയത് യേശുദാസും ബി വസന്തയും ചേർന്ന്.

രണ്ടിൽ ഒന്ന്. ഈ പടത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി.

ചിത്രം താരകങ്ങളെ സാക്ഷി. പാടിയത് പി ഉണ്ണികൃഷ്ണൻ. ഗാനരചന ഗോപകുമാർ നാരായണൻ പിള്ള. സംഗീതം അനൂപ് എ കമ്മത്ത്.

0: നമസ്കാരം. പോഷകാഹാര വാരത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ആരോഗ്യം ഒരു വ്യക്തിയുടെ അവകാശം മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ ഉൽപാദനക്ഷമതയുടെയും പുരോഗതിയുടെയും അടിസ്ഥാന ശില കൂടിയാണ്. ശക്തമായ പ്രതിരോധശേഷിയും ശാരീരിക മാനസിക ഊർജ്ജവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പോഷകാഹാരത്തിനുള്ള പങ്ക് നിർണായകമാണ്. ശരിയായ ഭക്ഷണരീതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അസന്തുലിതമായ ആഹാരക്രമവും മൂലമുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങൾ തടയുക, ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത്. 1982 ആരംഭിച്ച ഈ ബോധവൽക്കരണ വാരാചരണത്തിനു പുറമെ പോഷകാഹാര സന്ദേശം ഒരു ജനകീയ മുന്നേറ്റമാക്കാൻ സെപ്റ്റംബർ മാസം മുഴുവൻ ദേശീയ പോഷകാഹാര മാസമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആചരിച്ചു വരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പോഷകാഹാര സന്ദേശം എത്തിക്കുന്നതിൽ ഈ പ്രവർത്തനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ പൌരനും പങ്കാളിയാകുന്ന ഒരു ജനകീയ മുന്നേറ്റമായി മാറണമെന്ന് സെപ്റ്റംബർ മാസം ദേശീയ പോഷകാഹാര മാസമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും ഉജ്ജ്വലമായ ഭാവിക്കും ശരിയായ പോഷകാഹാരം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് രാജ്യത്തുടനീളം വലിയ ബോധവൽക്കരണ പരിപാടികളാണ് അംഗണവാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഴി നടന്നുവരുന്നത്.
1: പൂരേ ദേശ് മേ സിതംബർ മഹനേക്കോ പോഷൺ മാഹ ന്യൂട്രീഷൻ മന്ത് കെ രൂപ് മേ മനായ ജായേഗ. നേഷൻ ഓർ ന്യൂട്രീഷൻ കാ ബഹുത് ഗഹരാ സംബന്ധ് ഹോതാ ഹൈ. ഹമാരെ യഹാ ഏക് കഹാവത് ഹൈ, യഥാ അന്നം തഥാ മന്നം, യാനി ജൈസാ അന്ന ഹോതാ ഹൈ വൈസാ ഹി ഹമാരാ മാനസിക ഓർ ബൗദ്ധിക വികാസ് ഭീ ഹോതാ ഹൈ. എക്സ്പർട്സ് കഹതേ ഹൈ കി ശിശു കോ ഗർഭ മേ ഓർ ബച്പൻ മേ ജിതനാ അച്ഛാ പോഷൺ മിൽതാ ഹൈ ഉതനാ അച്ഛാ ഉസ്കാ മാനസിക വികാസ് ഹോതാ ഹൈ ഓർ വോ സ്വസ്ഥ രഹതാ ഹൈ. ബച്ചോ കെ പോഷൺ കെ ലിയെ ഭീ ഉത്നാ ഹി ജരൂരി ഹൈ കി മാ കോ ഭീ പൂരാ പോഷൺ മിലേ. ന്യൂട്രീഷൻ കെ ഇസ് ആന്തോളൻ മേ പീപ്പൽ പാർട്ടിസിപ്പേഷൻ ഭീ ബഹുത് ജരൂരി ഹൈ, ജനഭാഗീദാരി ഹി ഇസ്കോ സഫൽ കർത്തി ഹൈ. പിച്ചലെ കുച്ച് വർഷോ മേ ഇസ് ദിശാ മേ ദേശ് മേ കാഫി പ്രയാസ് കിയേ ഗയേ ഹൈ. ഖാസ്കർ ഹമാരേ ഗാവോ മേ ഇസേ ജനഭാഗീദാരി സേ ജൻ ആന്തോളൻ ബനായ ജാ രഹാ ഹൈ.
0: ശരീരത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ കൃത്യമായ അളവിൽ അനുദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു നല്ല ആഹാര സംസ്കാരം രൂപപ്പെടുന്നത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ, കടല, മുട്ട, മീൻ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും രോഗപ്രതിരോധശേഷിയും നൽകും. കൂടാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ഭക്ഷണത്തിൽ നാരുകൾ ഉൾപ്പെടുത്തുന്നതും ദഹനാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. പരമ്പരാഗത കേരളീയ ഭക്ഷണരീതി പരിശോധിച്ചാൽ അത് സ്വാഭാവികമായി തന്നെ പോഷകസമൃദ്ധമായിരുന്നു എന്ന് കാണാം. തവിടുള്ള മട്ടയരി ചോറ്, പ്രാദേശികമായി ലഭിക്കുന്ന ചീര, തകര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ, വീട്ടുമുറ്റത്തെ പച്ചക്കറികൾ, ചെറുപയർ, കടല തുടങ്ങിയ ധാന്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, വെളിച്ചെണ്ണ എന്നിവ ചേർന്നതായിരുന്നു നമ്മുടെ പഴയകാല ആഹാരക്രമം. എന്നാൽ ആധുനിക വൽക്കരണത്തിന്റെയും തിരക്കുപിടിച്ച ജീവിതശൈലിയുടെയും ഫലമായി നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പരമ്പരാഗത ഭക്ഷണങ്ങളിൽ നിന്ന് പ്രോസസ് ചെയ്ത ജങ്ക് ഫുഡുകളിലേക്കും മധുരവും കൊഴുപ്പും അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങളിലേക്കും നമ്മൾ മാറിയത് ജനങ്ങളുടെ പൊതു ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും നേരിടുന്ന വലിയൊരു സങ്കീർണതയാണ് പോഷകാഹാരക്കുറവും അമിതവണ്ണവും ഒരുപോലെ വർദ്ധിച്ചുവരുന്ന സാഹചര്യം. ഒരു വശത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ

0: ആവശ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ കണ്ടുവരുമ്പോൾ, മറുവശത്ത് അല്പം സാമ്പത്തിക ശേഷിയുള്ളവർക്കിടയിലും നഗരങ്ങളിലും ആഹാരരീതിയിലെ അസന്തുലിതാവസ്ഥ കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. വ്യായാമരഹിതമായ ജീവിതശൈലിയും അതിവേഗത്തിൽ ലഭ്യമാകുന്ന ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗവും സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ ആകാശവാണിയോട്.
1: ഇന്ന് നമ്മുടെ കുട്ടികളിലും യുവാക്കളിലും അതിവേഗം വളർന്നു വരുന്ന ഒരു ഭക്ഷണശീലമാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ബേക്കറി വിഭവങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഭക്ഷണങ്ങളിൽ അമിതമായ കലോറി, ഉപ്പ്, പഞ്ചസാര, അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ കൂടുതലായിരിക്കും. എന്നാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ വിറ്റമിനുകൾ, മിനറലുകൾ, നല്ല നിലവാരത്തിലുള്ള പ്രോട്ടീൻസ്, ഫൈബർ എന്നിവ താരതമ്യേന കുറവായിരിക്കും. ഇതിന്റെ ഫലമായി കുട്ടികളിലും ചെറുപ്പക്കാരിലും അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ദഹന പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ് എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി കുട്ടിക്കാലത്ത് രൂപപ്പെടുന്ന ഭക്ഷണശീലം പലപ്പോഴും ജീവിതകാലം മുഴുവൻ തുടരുകയും ചെയ്യും. എന്നാൽ കുട്ടികളെ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മാറ്റാൻ പൂർണ്ണമായി നിരോധനം മാത്രം ഉള്ളൊരു പരിഹാരമല്ല. ശരിയായ ബോധവൽക്കരണവും വീട്ടിലെ ഭക്ഷണ അന്തരീക്ഷത്തിന്റെ മാറ്റവുമാണ് പ്രധാനമായും വേണ്ടത്. ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ് എന്നിവ സ്ഥിരമായി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾക്ക് പകരം ഗ്രിൽ ചെയ്തതോ ബേക്ക് ചെയ്തതോ വെള്ളത്തിൽ വേവിച്ചതോ ആയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. പഴങ്ങളും പച്ചക്കറികളും ദിവസേനയുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കണം. ഫാസ്റ്റ് ഫുഡുകൾ പൂർണ്ണമായി നിരോധിക്കണമെന്നില്ല, എന്നാൽ അത് ദൈനംദിന ഭക്ഷണമല്ല, വല്ലപ്പോഴുമുള്ള ഒരു ഭക്ഷണം മാത്രമായിരിക്കണം. അളവിലും ശ്രദ്ധ വേണം. ഫാസ്റ്റ് ഫുഡുകൾ വിശപ്പ് വേഗത്തിൽ മാറ്റിയേക്കാം, എന്നാൽ നല്ലൊരു ഭക്ഷണശീലം ജീവിതകാലം മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കും. കുട്ടികളിലും ഗർഭിണികളിലും പോഷകാഹാരക്കുറവ് നികത്താൻ പോഷകസമൃദ്ധവും സമീകൃതവുമായ ഭക്ഷണം ദിവസേന ഉൾപ്പെടുത്തണം. കുട്ടികൾക്ക് വളർച്ചയ്ക്കനുസരിച്ചുള്ള ഭക്ഷണം വേണം. കുട്ടിയുടെ പ്രായവും വളർച്ചയും അനുസരിച്ച് ഭക്ഷണത്തിന്റെ അളവും ഗുണമേന്മയും ഉറപ്പാക്കണം. ശരീരഭാരം, ഉയരം എന്നിവ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. മുട്ട, മത്സ്യം, പാൽ, തൈര്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ കുട്ടികളുടെയും ഗർഭിണികളുടെയും ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഗർഭിണികളിൽ അനീമിയ ഒഴിവാക്കാൻ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അയൺ, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സും കൃത്യമായി കഴിക്കണം. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുക മാത്രം പോരാ, ഭക്ഷണത്തിന്റെ പോഷകമേന്മയും വൈവിധ്യവും ഉറപ്പാക്കണം.
0: രാജ്യത്തെ കുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പൂർണമായി നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മുൻനിര പദ്ധതിയാണ് മിഷൻ സക്ഷം അംഗനവാടി ആൻഡ് പോഷൻ 2.0. അംഗണവാടികൾ വഴി നൽകുന്ന പോഷകാഹാരത്തിന് പുറമെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സേവനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പോഷൺ ട്രാക്കർ ആപ്പും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളിലെ പോഷകാഹാര നിലവാരം ഉയർത്താൻ പിഎം പോഷൺ പദ്ധതിയിലൂടെ ഉച്ചഭക്ഷണം ഉറപ്പാക്കുന്നു. കൂടാതെ പൊതുവിതരണ സമ്പ്രദായം വഴി ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്യുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനൊപ്പം കേരളത്തിന്റെ തനതായ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാരും നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളിൽ പ്രോട്ടീൻ, കാൽഷ്യം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും ഉച്ചഭക്ഷണത്തിൽ നൽകുന്നു. ഗർഭിണികളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്ന വിളർച്ച തടയാൻ ആരോഗ്യവകുപ്പിന്റെ വിവ അനീമിയ ഫ്രീ കേരള പ്രചാരണം നടപ്പിലാക്കി വരുന്നു. കൂടാതെ വീടുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പോഷകത്തോട്ടം പദ്ധതികളും കുടുംബശ്രീ മുഖേന വിപുലമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കുന്നുണ്ട്. രാജ്യം പോഷകാഹാര മേഖലയിൽ വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിൽ കണ്ടുവരുന്ന പോഷകാഹാരക്കുറവും വിളർച്ചയും ഇന്നും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, പരമ്പരാഗത ഭക്ഷണരീതികളിൽ വന്ന മാറ്റങ്ങൾ, ശുചിത്വമുള്ള കുടിവെള്ള

0: വെള്ളത്തിന്റെ കുറവ് എന്നിവയാണ് ഊരുകളിൽ പോഷകാഹാര ലഭ്യത കുറയാൻ കാരണം. ഈ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ശക്തമായ ഇടപെടലുകൾ നടത്തിവരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ജനമാൻ പോഷൺ 2.0 പദ്ധതികൾക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ജനനി ജന്മരക്ഷ, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചണുകൾ, പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രത്യേക പോഷകാഹാര കിറ്റുകൾ എന്നിവ വഴി ഊരുകളിലെ അമ്മമാർക്കും കുട്ടികൾക്കും നേരിട്ട് പോഷകാഹാരം ഉറപ്പാക്കുന്നു. പട്ടികവർഗ മേഖലകളിൽ കുട്ടികളുടെയും ഗർഭിണികളുടെയും പോഷകാഹാരക്കുറവും വിളർച്ചയും പരിഹരിക്കാൻ സ്വീകരിച്ചുവരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണിയോട്.
1: കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സൂചികകൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ പോഷണ രംഗത്ത്. എന്നാൽ സംസ്ഥാനത്ത് പട്ടികവർഗ മേഖലകളിൽ ഈ പൊതു മുന്നേറ്റത്തിന് ആനുപാതികമായ പുരോഗതി ഇനിയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള സജീവ പ്രവർത്തനങ്ങളിലാണ് സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് പട്ടികവർഗ വികസന വകുപ്പും സംസ്ഥാന ആരോഗ്യ വകുപ്പും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യവും പോഷകാഹാര ലഭ്യതയും പ്രത്യേകം ശ്രദ്ധിക്കാൻ വകുപ്പുകൾക്ക് പ്രത്യേകിച്ചുള്ള പരിപാടികളും ഏകോപനത്തോടുകൂടിയുള്ള പരിപാടികളും നിലവിലുണ്ട്. അതിലൊന്നാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ജനനി ജന്മരക്ഷ എന്ന പദ്ധതി. അതായത് ഗർഭകാലത്തിന്റെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നതുവരെയുള്ള 18 മാസക്കാലം കുഞ്ഞിനും അമ്മയ്ക്കും പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രതിമാസം 2,000 രൂപ വീതം അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പദ്ധതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയാണ്. വിളർച്ചയും പോഷകാഹാരക്കുറവും നേരിടുന്ന കുട്ടികളും അമ്മമാരും ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യക്കിറ്റുകളും നൽകുന്ന ഫുഡ് സപ്പോർട്ട് പദ്ധതിയും നിലവിലുണ്ട്. ഇതിനു പുറമെ പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, OP ക്ലിനിക്കുകൾ, അതോടൊപ്പം ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, ഇതിലൂടെ പോഷകാഹാരക്കുറവിന്റെ സ്ക്രീനിങ്ങുകൾ, ന്യൂട്രീഷൻ കൌൺസിലിങ്ങുകൾ, ശുചിത്വ അവബോധങ്ങൾ തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ വകുപ്പ് ഏകോപിപ്പിക്കുകയും ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. പട്ടികവർഗ സമൂഹങ്ങൾ കൂടുതലായി അധിവസിക്കുകയും അതേസമയം പ്രത്യേക പരിഗണന ആവശ്യപ്പെടുകയും ചെയ്യുന്ന അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ തന്നെ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അതോടൊപ്പം അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് എന്ന പ്രശ്നത്തെ നേരിടുകയും വിളർച്ച എന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ആഹാര രീതികളിൽ മുൻപുണ്ടായിരുന്ന വ്യത്യസ്തമായ തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടപ്പിലാക്കുന്നത്.
0: പൊതുജനാരോഗ്യ മേഖലയിലെ ഈ വെല്ലുവിളികളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് വ്യക്തിഗത തലത്തിലും കുടുംബതലത്തിലും ചില നിർണായക മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ച് വിഷരഹിതമായ പച്ചക്കറികളും ഇലക്കറികളും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം. അതത് സീസണുകളിൽ പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, കൃത്രിമ മധുരമടങ്ങിയ പാനീയങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ദിവസവും ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുന്നതും ഭക്ഷണത്തിന് മുൻപും ശേഷവും കൃത്യമായ ശുചിത്വം പാലിക്കുന്നതും ഗുണം ചെയ്യും. ഭക്ഷണമാണ് ഔഷധം, ഔഷധമാണ് ഭക്ഷണം എന്ന പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്ന സന്ദേശമാണ് ഓരോ പോഷകാഹാര വാരവും നമുക്ക് നൽകുന്നത്. ആരോഗ്യകരമായ ഒരു സമൂഹമെന്നാൽ രോഗങ്ങളില്ലാത്ത സമൂഹം മാത്രമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും പൂർണ്ണക്ഷേമമുള്ള ഒരു ജനതയാണ്. പോഷകാഹാരത്തെക്കുറിച്ചുള്ള അറിവുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരമ്പരാഗതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ രീതികളിലേക്ക് തിരികെ നടക്കാൻ നമ്മൾ തയ്യാറാകണം. വ്യക്തിഗത ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയൊരു നാളെയുടെ ആരോഗ്യകരമായ ഭാവിക്ക് വഴിവെക്കും. ഈ പോഷകാഹാര വാരത്തിൽ ശരിയായ ഭക്ഷണ രീതി തിരഞ്ഞെടുത്ത് കൂടുതൽ ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പോഷകാഹാര വാരത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സോഫിയ ഡാനിയൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.